റേഡിയോ സുനോ 91.7 FM, Qatar's favorite radio station.

91.7 FM. 91.7 FM. Qatar's favorite radio station. Radio Sanoo.

റേഡിയോ സുനോ 91.7 FM, Qatar's favorite radio station.

Radio Suno 91.7 FM, Qatar's favorite radio station.

ഗുഡ് മോർണിംഗ്, വെൽക്കം ടു റേഡിയോ സുനോ. നല്ലൊരു മോർണിംഗ് ആണിത്. അപ്പോ ഈ ഒരു പ്ലസന്റ് മോർണിംഗിലേക്ക്, ഈ ഒരു ഐശ്വര്യം നിറഞ്ഞ ഈ ഒരു ദിവസത്തിലേക്ക് എല്ലാവരെയും ഞാനിതാ സ്വാഗതം ചെയ്യാണ്. ഇത് റേഡിയോ സുനോയിൽ കൂടിയെത്തി ഞാൻ ചച്ചു. അപ്പൊ നല്ലൊരു ദിവസം തന്നെ എല്ലാവർക്കും ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ എപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ് നല്ല ചിന്തകൾ ഉണ്ടാവണം. അപ്പൊ നമുക്ക് നല്ല ചിന്ത ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിൽ സന്തോഷം വേണം. മനസ്സിലെപ്പോഴാണ് സന്തോഷം ഉണ്ടാവുക? നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ. അപ്പൊ ചിലപ്പോൾ നമ്മളെന്താ വിചാരിക്കുക അറിയോ? വലിയ വലിയ തീരുമാനങ്ങളൊക്കെ എടുക്കണം ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാന്ന്. അപ്പോൾ ചില ആൾക്കാരുടെ ജീവിതം കാണുമ്പോഴും നമുക്ക് അങ്ങനെയാണ് തോന്നാറ്. അവർ വലിയ തീരുമാനങ്ങളൊക്കെ എടുത്തു, അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചു. നമ്മൾ എന്താണോ നമ്മളാവാനായിട്ട് ആഗ്രഹിച്ചത് അത് മറ്റുള്ളവരായി തീരുന്നത് നമ്മൾ കാണുന്നു. അപ്പം നമ്മളെന്താ വിചാരിക്കുക, വലിയ തീരുമാനങ്ങളൊക്കെ എടുക്കണം. പക്ഷേ എന്നും ജീവിതത്തിൽ വിജയിക്കുന്നത് വലിയ വലിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ മാത്രമൊന്നുമല്ല, പകരം നമ്മുടെ ചെറിയ ചെറിയ ശീലങ്ങൾ ഉണ്ടാകും. ആ ശീലങ്ങൾ മുറ കൂടാതെ മുറ തെറ്റാതെ ഇങ്ങനെ തുടർന്ന് കൊണ്ടുപോകുന്നതും നമ്മളെ വിജയത്തിലേക്ക് നയിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പൊ നല്ല ശീലങ്ങൾ ഉണ്ടെങ്കിൽ അത് നിർത്താതെ അത് കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോവാം. അപ്പൊ ഓക്കെ, ഈ ഒരു ഡേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം.

ഗുഡ് മോർണിംഗ്, വെൽക്കം ടു റേഡിയോ സുനോ. നല്ലൊരു മോർണിംഗ് ആണിത്. അപ്പോ ഈ ഒരു പ്ലസന്റ് മോർണിംഗിലേക്ക്, ഈ ഒരു ഐശ്വര്യം നിറഞ്ഞ ഈ ഒരു ദിവസത്തിലേക്ക് എല്ലാവരെയും ഞാനിത് സ്വാഗതം ചെയ്യാണ്. ഇത് റേഡിയോ സുനോയിൽ കൂടി എത്തി ഞാൻ ചച്ചു. അപ്പൊ നല്ലൊരു ദിവസം തന്നെ എല്ലാവർക്കും ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ എപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ് നല്ല ചിന്തകൾ ഉണ്ടാവണം. അപ്പൊ നമുക്ക് നല്ല ചിന്ത ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിൽ സന്തോഷം വേണം. മനസ്സിലെപ്പോഴാണ് സന്തോഷം ഉണ്ടാവുക? നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ. അപ്പൊ ചിലപ്പോൾ നമ്മളെന്താ വിചാരിക്കുക അറിയോ? വലിയ വലിയ തീരുമാനങ്ങളൊക്കെ എടുക്കണം ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാന്ന്. അപ്പോൾ ചില ആൾക്കാരുടെ ജീവിതം കാണുമ്പോഴും നമുക്ക് അങ്ങനെയാണ് തോന്നാറ്. അവർ വലിയ തീരുമാനങ്ങളൊക്കെ എടുത്തു, അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചു. നമ്മൾ എന്താണോ നമ്മൾ ആവാനായിട്ട് ആഗ്രഹിച്ചത് അത് മറ്റുള്ളവരായി തീരുന്നത് നമ്മൾ കാണുന്നു. അപ്പം നമ്മളെന്താ വിചാരിക്കുക? വലിയ തീരുമാനങ്ങളൊക്കെ എടുക്കണം. പക്ഷേ എന്നും ജീവിതത്തിൽ വിജയിക്കുന്നത് വലിയ വലിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ മാത്രമൊന്നുമല്ല, പകരം നമ്മുടെ ചെറിയ ചെറിയ ശീലങ്ങൾ ഉണ്ടാകും. ആ ശീലങ്ങൾ മുറ കൂടാതെ മുറ തെറ്റാതെ ഇങ്ങനെ തുടർന്ന് കൊണ്ടുപോകുന്നതും നമ്മളെ വിജയത്തിലേക്ക് നയിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പൊ നല്ല ശീലങ്ങൾ ഉണ്ടെങ്കിൽ അത് നിർത്താതെ അത് കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോവാം. അപ്പൊ ഓക്കെ, ഈ ഒരു ഡേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റേ ട്യൂൻഡ്.

കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സിനിമയാണ്. കൂടെയുള്ളത് ഞാൻ ചച്ചു. സന്തോഷം കിട്ടാനായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട്? നമ്മളെല്ലാവരും അൾട്ടിമേറ്റ്ലി ആഗ്രഹിക്കുന്നത് ഹാപ്പിനെസ് തന്നെയാണ്. എങ്ങനെയൊക്കെ സന്തോഷിക്കാനായിട്ട് പറ്റും? യഥാർത്ഥത്തിൽ നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്ന എ ടു സെഡ് കാര്യങ്ങളും. ഇപ്പോ ഏയ് ഞാൻ എനിക്ക് വേണ്ടിയിട്ടല്ല, ഇതായത് വേറൊരാൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തതെന്നൊക്കെ നമ്മൾ പറയില്ലേ? ആലോചിച്ച് നോക്കൂ, എന്തിനാണ് മറ്റൊരാൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നത്? അവര് സന്തോഷിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ സന്തോഷിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്തൊരു മൈന്യൂട്ട് കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അത് നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പൊ ഈ സന്തോഷം ഉണ്ടാക്കിയെടുക്കേണ്ടത് മറ്റുള്ള ആൾക്കാരൊന്നുമല്ല. ആരും നമുക്ക് വന്ന് സന്തോഷം കൊണ്ടുതരില്ല, അത് നമ്മൾ തന്നെയാണ് കണ്ടെത്തേണ്ടത്. ആ സന്തോഷം എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മുടെ സ്വപ്നങ്ങളായിരിക്കും. ഇപ്പൊ നമ്മൾ നമ്മുടെ ഒരു സ്വപ്നം ഒരാളോട് ഷെയർ ചെയ്യുന്നു, അവർക്ക് നമ്മുടെ സ്വപ്നത്തിലോ നമ്മളിലോ യാതൊരു വിശ്വാസമില്ല. അപ്പൊ നമ്മള് ഏയ് വേണ്ട, ഇതൊന്നും ശരിയാവാൻ പോണില്ല എന്നൊക്കെ പറയും. പക്ഷെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടാകും നമുക്കിത് ചെയ്യണം, കാരണം നമ്മുടെ സന്തോഷം അവിടെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒരാള് നമ്മളോട് വേണ്ട വേണ്ട വേണ്ട എന്ന് പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ അത് ഉപേക്ഷിക്കുമായിരിക്കും. മറ്റുള്ളവർ വേണ്ട എന്ന് പറയുമ്പോൾ ഉപേക്ഷിക്കാനുള്ളതൊന്നും അല്ല നമ്മുടെ സ്വപ്നങ്ങൾ. നമ്മൾ അതിനുവേണ്ടി പരിശ്രമിച്ചു കൊണ്ടേയിരിക്കണം. കാരണം അവരുടെ മേൽനോട്ടത്തിൽ അല്ലെങ്കിൽ അവരുടെ നോട്ടത്തിലാണ് അത് പറ്റായിക എന്നുള്ളത്. പക്ഷെ ചിലപ്പോൾ അവരെക്കാൾ കോൺഫിഡൻസ് നമുക്കുണ്ടാകും, നമ്മളത് ചെയ്യുമായിരിക്കും. അതുകൊണ്ട് എല്ലാത്തിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ ആദ്യം കേൾക്കേണ്ടത് നമ്മുടെ മനസ്സിനെയാണ്. റേഡിയോ സിനിമയാണ് കേൾക്കുന്നത്. സ്റ്റേ ട്യൂൺഡ്.

ജീവിതത്തിൽ ചെയ്ത തെറ്റുകളാണോ ശരികളാണോ എപ്പോഴും നമ്മൾ ഓർത്തിരിക്കുന്നത്? റേഡിയോസിനുമാണ് കേൾക്കുന്നത്. കൂടെ ഈ മോർണിംഗിൽ വേറാരുമല്ല, ഞാൻ തന്നെയാണ് ചച്ചു. അപ്പൊ നമ്മൾ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, ജീവിതത്തിൽ ശരികൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മളെന്താ വിചാരിക്കുക, അല്ലെങ്കിൽ ചിലർ എന്താ പറയുക, അതൊക്കെ കഴിഞ്ഞു, അതൊക്കെ മറന്നേക്കോ, വിട്ടേക്കോ, അതൊന്നും ഇനി ആലോചിക്കരുതെന്ന്. പക്ഷേ തെറ്റുകൾ നമ്മൾ ആലോചിക്കണം, നമ്മൾ ചെയ്ത ശരികളും നമ്മൾ ആലോചിക്കണം. അല്ലാതെ തെറ്റുകൾ ഒരിക്കലും മറന്നു പോകാനും ആയിട്ട് പാടില്ല എന്ന് കരുതി ഈ തെറ്റുകൾ എടുത്ത് തലയിൽ ചുമന്നുകൊണ്ട് നടക്കണം എന്നല്ല പറയണത്. പകരം എങ്ങനെയായിരുന്നു എനിക്ക് ആ തെറ്റ് പറ്റിയത്, എവിടെയായിരുന്നു എനിക്ക് ആ തെറ്റ് പറ്റിയത്, എപ്പോഴായിരുന്നു എനിക്കത് പറ്റിയത്, നമ്മളിതെങ്ങനെ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ നമുക്ക് മനസ്സിലാകും എവിടെയായിരുന്നു. അപ്പൊ പിന്നീട് നമ്മൾ റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കും. അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ആ സെയിം കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പക്ഷെ തെറ്റുകൾ തിരുത്തണമെന്ന് ആഗ്രഹമുള്ളവർ അത് ആലോചിക്കുക, എവിടെയാണ് എനിക്ക് തെറ്റ് പറ്റിയത്. അത് ആലോചിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നീട് നമ്മളത് റിപ്പീറ്റ് ചെയ്യില്ല. ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരിക്കലും ഒരു തെറ്റും സോൾവ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ നമ്മൾക്കത് മാറ്റാനോ സാധിക്കില്ല. നമ്മുടെ സ്വഭാവം അങ്ങനെയായിരിക്കും. അതുകൊണ്ട് വേണമെങ്കിൽ ഒന്ന് ടെസ്റ്റ് അടിച്ച് നോക്കിക്കോ, എന്തെങ്കിലും തെറ്റ് നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തായിരുന്നു പറ്റിയത്, അത് തിരുത്താൻ നമ്മളെ കൊണ്ട് സാധിക്കുമോ. സാധിക്കും എന്ന വിശ്വാസമുണ്ടെങ്കിൽ ജീവിതത്തിൽ തീർച്ചയായിട്ടും നമ്മൾ വിജയിക്കും. കേൾക്കൂ, ഇത് റേഡിയോ സുനു.

അന്നത്തെ നമ്മുടെ ആമയുടെയും മുയലിന്റെയും കഥ ഇന്നും എത്ര പേർക്ക് ഓർമ്മയുണ്ട്? റേഡിയോ സിനിമയാണ് കേൾക്കുന്നത്, കൂടെ ഞാൻ ജച്ചു. നല്ല ഓർമ്മയുണ്ടെന്നാണോ, അതല്ല ഇതുവരെ അങ്ങനെയൊന്നും കേട്ടിട്ടേ ഇല്ല എന്നാണോ? ആമയും മുയലും കൂടി പന്തയം വെച്ചൊരു കഥയുണ്ട്. രണ്ടുപേരും കൂടി ഓട്ടപ്പന്തയം വെച്ചു. മുയൽ എങ്ങനെയായിരിക്കും ഓടുന്നത്, ആമ എങ്ങനെയാണ് എഴിഞ്ഞു പോകുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോ മുയൽ സ്പീഡിൽ ഓടും, പക്ഷെ ഉറങ്ങിപ്പോകും. ആമ മെല്ലെ മെല്ലെ മെല്ലെ തളരാതെ, അല്ലെങ്കിൽ അത് വിട്ടുകൊടുക്കാതെ മുന്നോട്ട് പോയി അവസാനം ആമ ജയിക്കുന്നു. അപ്പൊ അതിലെപ്പോഴും നമ്മളോട് പറഞ്ഞിരുന്ന ഒരു ഗുണപാഠം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സ്പീഡല്ല ഒന്നിന്റെയും ലാസ്റ്റ് വേർഡ് എന്ന് പറയുന്നത്, പകരം പേഷ്യൻസ് ആണ്, അല്ലെങ്കിൽ നമ്മൾക്ക് നമ്മളിൽ തന്നെയുള്ള ആത്മവിശ്വാസമാണ്, അതാണ് ആദ്യം വേണ്ടത്. പലരും ഉണ്ടാകും നമ്മളെ തളർത്താനായിട്ട്, അല്ലെങ്കിൽ മറ്റു പലർക്കും നമ്മളെക്കാൾ കൂടുതൽ കഴിവുകൾ ഉണ്ടാവുമായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ തന്നെ അത് കാണുന്നുണ്ടാവുമായിരിക്കും. പക്ഷെ അപ്പോഴും നമ്മൾക്ക് നമ്മളിലുള്ള വിശ്വാസം കുറയാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യും. അത് എന്ത് തടസ്സങ്ങൾ വന്നാലും അത് അതിജീവിക്കാനുള്ള ഒരു കോൺഫിഡൻസും ഒരു ധൈര്യം അത് നമുക്ക് ഉണ്ടാകും. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സ്റ്റേ ട്യൂൻഡ്.

0: Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari
1: brought to you by ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical center, Searing Road. Healthy smiles anytime. For more information, call 4411133.
5: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop.
6: Just feel like you're
1: ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് ആൻഡ് സുപ്രഭാതം. എല്ലാവർക്കും സ്നേഹത്തോടുകൂടി സ്വാഗതം മോർണിംഗ് സവാരിയിലേക്ക്. ജൂലൈ 6th തിങ്കളാഴ്ച ദിവസമാണ്. ഈ ഒരു തിങ്കളാഴ്ച നോർവേ മോർണിംഗ് എന്ന് പറഞ്ഞ് നമുക്ക് തുടങ്ങാം എന്ന് തോന്നുന്നു അല്ലേ? തീർച്ചയായിട്ടും ഹാലൻഡ് മോർണിംഗ് എന്നോ നോർവേ മോർണിംഗ് എന്നോ എന്നൊക്കെ തന്നെയാണ് ഈ ദിവസത്തിൽ ആദ്യം നമുക്ക് പറയാനായിട്ടുള്ളത്. ഫുട്ബോൾ ലോകം ആ ഒരു ഒരു ഷോക്കിൽ നിൽക്കുന്ന ഒരു ടൈമാണ്. മാച്ച് കാണാത്ത ആൾക്കാർ സ്കോർ അറിയാൻ പെട്ടെന്ന് ചാടി എണീറ്റപ്പോൾ ഒന്ന് ഞെട്ടിക്കാണു അല്ലേ?
0: Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar.
7: In association with
8: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted remittance partner.
1: അങ്ങനെ ലോകകപ്പ് ഫുട്ബോളിന്റെ പ്രീ ക്വാർട്ടറില് ഒരു അട്ടിമറി വിജയവുമായിട്ട് നോർവേ അവരുടെ ഹിസ്റ്ററിയിൽ ആദ്യമായിട്ട് ക്വാർട്ടർ ഫൈനലിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ആവേശകരമായിട്ടുള്ള പോരാട്ടത്തിൽ സൂപ്പർ സ്ട്രൈക്കർ എർലിംഗ് ഹാലൻഡ് നേടിയ ഇരട്ട ഗോളുകളുടെ ആ ഒരു ഗംഭീര കരുത്തിൽ മുൻ ചാമ്പ്യന്മാരായ ബ്രസീലിനെ 1-2 നോർവേ തകർത്ത് വിട്ടത്. ആരും പ്രതീക്ഷിച്ചില്ല ഇത്രമാത്രമായി മാറും എന്നുള്ള പ്രതീക്ഷകളൊന്നും ഉണ്ടായിരുന്നില്ല. തീർച്ചയായിട്ടും ബ്രസീൽ വിജയിക്കും. പക്ഷേ എർലിംഗ് ഹാലൻഡ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ, എന്താ പറയുക, ഒരു സൂപ്പർ ഫാക്ടർ അവിടെ നിൽക്കുന്നുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യം കൂടിയായിരുന്നു. ഏതായാലും സൂപ്പർ താരം നെയ്മർ ഇറങ്ങിയെങ്കിലും, പകരക്കാരനായിട്ട് അദ്ദേഹം ഇറങ്ങിയെങ്കിലും ഇഞ്ചുറി ടൈമിൽ പെനാൽറ്റിയിലൂടെ ഒരു ഗോൾ മടക്കിയെങ്കിലും ബ്രസീലിന് അത് മതിയാകുമായിരുന്നില്ല. ഏതായാലും ബ്രസീലിനെതിരെ ഫുട്ബോൾ ഹിസ്റ്ററിയിൽ ഇതുവരെ നോർവേ പരാജയം അറിഞ്ഞിട്ടില്ല കേട്ടോ. അവരുടെ ആ ഒരു അപൂർവമായിട്ടുള്ള റെക്കോർഡ് നോർവേ ഈ ലോകകപ്പ് വേദിയിലും കാത്ത് സൂക്ഷിച്ചു എന്നുള്ള കാര്യം കൂടി ഈ മത്സരത്തിൽ നിൽക്കുന്നുണ്ട്. ബ്രസീൽ വേഴ്സസ് നോർവേ മാച്ചിൻ്റെ ആ ഒരു ഞെട്ടൽ ഒക്കെ എന്താണ് നിങ്ങൾക്ക് പറയാനായിട്ടുള്ളത്? നിങ്ങളുടെ ഈ ഒരു മാച്ച് കണ്ട ആളുകൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യാം. ബ്രസീൽ പുറത്തേക്ക് പോകുന്ന സമയത്ത് നിങ്ങളുടെ ഒരു അഭിപ്രായങ്ങൾ എന്താണ്? ഇനിയിപ്പോൾ നോർവേനെ അല്ലെങ്കിൽ ഹാലൻഡിനെ ആരായിരിക്കും പിടിച്ചു കെട്ടാനായിട്ട് പോകുന്നത്? തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കായിട്ട് വെയിറ്റിംഗ് ആണ് കേട്ടോ. 5000917 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജുകളായിട്ട് ആ ഒരു വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. അതെല്ലാം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. 5000917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ കോൾസ് പോരട്ടെ എന്ന് കൂടി പറയുന്നുണ്ട്. താല്പര്യമുള്ള ആളുകൾക്ക് വിളിച്ചും ഈയൊരു മാച്ചിനെ കുറിച്ച് സംസാരിക്കാവുന്നതാണ്. ഒപ്പം തന്നെ ഇംഗ്ലണ്ട് മെക്സിക്കോ എന്ന് പറയുന്ന ആ ഒരു അതിഗംഭീര മത്സരം കൂടി ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു ഒരു മോർണിംഗിൻ്റെ ഒരു ഒരു ഭംഗിയായിട്ട് തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു അപ്ഡേറ്റിലേക്കൊക്കെ നമുക്ക് വരാനായിട്ടുണ്ട്. നോർവേ വേഴ്സസ് ബ്രസീൽ മാച്ചിൽ നമുക്ക് ആദ്യം പോകാം. ആ ഒരു മത്സരത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ആ ഒരു മാച്ച് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് പറയാനായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് കൂടി എനിക്ക് ചോദിക്കാനായിട്ടുണ്ട്. നിങ്ങൾക്ക് മെസ്സേജിലൂടെ ആ ഒരു വിശേഷങ്ങൾ ഷെയർ ചെയ്യാം. 5000917 എന്ന നമ്പറിലേക്ക്. നെയ്മർ എന്ന് പറയുന്ന നമ്മളുടെ പ്രിയതാരം, അദ്ദേഹത്തിൻ്റെ ആ ഒരു കണ്ണീരോടുകൂടി അദ്ദേഹം മൈതാനം വിട്ട കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു എന്നുള്ളതാണ്. ലോകകപ്പ് വേദിയിൽ നിന്നും കിരീടമില്ലാതെ മടങ്ങുന്ന നെയ്മർ, തീർച്ചയായിട്ടും ഒരു ഒരു ഒരു സമയത്തെ ഫുട്ബോളിൻ്റെ ഒരു ഭംഗി സൗന്ദര്യം എന്നൊക്കെ പറയുന്നത് നെയ്മർ കൂടി നമുക്ക് സമ്മാനിച്ചതാണ്. നെയ്മറിന് നമ്മുടെ ഒരു വലിയ സ്നേഹം അറിയിക്കാം. ബ്രസീൽ ടീം തിരിച്ചു വരട്ടെ എന്നുള്ള ആ ഒരു പ്രതീക്ഷകൾ കൂടി, ഇനിയുള്ള കാലങ്ങളിൽ അവർ തിരിച്ചു വരട്ടെ എന്നുള്ള പ്രതീക്ഷകൾ കൂടി പങ്കുവച്ചുകൊണ്ടാണ് ഇന്നത്തെ മോർണിംഗ് സവാരി ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. കൂടെ നിങ്ങളുടെ വിശേഷങ്ങൾക്കായിട്ടും വെയിറ്റിംഗ് ആണ്. ഈ ഒരു മാച്ചിന് റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പങ്കുവെക്കേണ്ട സമയം കൂടിയാണ്. 5000917 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജുകൾ അയക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആദ്യത്തെ പാട്ടിലേക്ക്, നോർവേ ഒരു സ്വപ്നം പോലെ ആ ഒരു അടുത്ത സ്റ്റേജിലേക്ക്, ലോകകപ്പിന്റെ വേദിയിൽ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും കാത്തിരിക്കുക, മറ്റ് മത്സരങ്ങൾക്കായിട്ടും മറ്റ് അപ്ഡേറ്റുകൾക്കായിട്ടും ഒക്കെ നമ്മളിങ്ങനെ വിശേഷങ്ങൾ അറിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ വിശേഷങ്ങളും ഒപ്പം തന്നെ നിങ്ങളുടെ ഡിഒ വൺസിനുള്ള ഇന്നത്തെ വിഷസും ഒക്കെ തന്നെ മെസ്സേജിൽ പറഞ്ഞോളൂ. 5000917 എന്ന നമ്പറിലേക്ക്. ഇനിയുള്ള ടൈം മോർണിംഗ് സവാരിയിൽ നമ്മൾ ഒരുമിച്ചായിരിക്കും. ഞാൻ നിസ നിങ്ങൾക്കൊപ്പം തന്നെയുണ്ട്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: This is Morning Safari. Morning Safari. Morning Safari. Morning Safari.
3: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
0: ബ്രോട്ട് ടു യു ബൈ. ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം ഒരു നഷ്ടവും കൂടാതെ.
4: ഇൻ അസോസിയേഷൻ വിത്ത്
5: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
6: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical center, Sea Ring Road. Healthy smiles anytime. For more information, call 4411-1133.
7: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop. Just feel

0: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
1: വീണ്ടും ത്രില്ലടിപ്പിക്കാൻ പ്രണയിക്കാൻ ഗാട്ടാ ഗുസ്തി 2
2: സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട്.
1: വിഷ്ണു വിശാൽ, രമ്യ കൃഷ്ണൻ, ഐശ്വര്യലക്ഷ്മി തുടങ്ങി വമ്പൻ താരനിരയുമായി ഗാട്ടാ ഗുസ്തി 2.
3: ക്വൈറ്റ് എക്സൈറ്റിംഗ്.
1: ഗാട്ടാ ഗുസ്തി 2 വിജയകരമായി പ്രദർശനം തുടരുന്നു.
4: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് അസോസിയേറ്റ് പാർട്ണർ സിംപ്ലി സൗത്ത് ഡോട്ട് ടിവി.
5: Hi, this is Arun Vijay. You're listening to Radio Sono 91.7 FM.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക് വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ.
4: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical centers, Searing Road. Healthy smiles anytime. For more information, call 4411-1133.
5: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop.
6: Just feel like you're
7: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 6 മണി കഴിഞ്ഞ് 20 മിനിറ്റ് ആണ്. കേട്ടുകൊണ്ടേയിരിക്കുകയാണ് മോർണിംഗ് സവാരി വിശേഷങ്ങൾ. ഞാൻ സാർ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. അങ്ങനെ ലോകകപ്പിലെ ഓരോ മത്സരങ്ങളും നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ നിമിഷങ്ങളും സെക്കൻഡുകളും മതിയല്ലേ ഒരു മാച്ച് ഒന്ന് മാറി മറിയാനായിട്ട്. ഏതായാലും അടുത്ത മത്സരത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് നമ്മൾ ബ്രസീൽ വേഴ്സസ് നോർവേ ഒന്ന് ടച്ച് ചെയ്ത് പോയി. തീർച്ചയായിട്ടും ഇംഗ്ലീഷ് ഫാൻസ് അല്ലെങ്കിൽ ഇംഗ്ലണ്ട് ഫാൻസ് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന അടുത്തൊരു മൊമെൻറ്റ് കൂടി സംഭവിച്ചു എന്നുള്ളതാണ് ഇന്നത്തെ മോർണിംഗിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇന്ന് ഒരു ഇംഗ്ലണ്ട് മോർണിംഗ് കൂടിയാണ് കേട്ടോ.
8: Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar.
9: In association with
10: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted remittance partner.
7: ലോകകപ്പിലെ ഏറ്റവും ആവേശം നിറഞ്ഞ ഒരു മത്സരമായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ ആവേശം നിറച്ച ഒരു മത്സരമായിരുന്നു മെക്സിക്കോ വേഴ്സസ് ഇംഗ്ലണ്ട്, അല്ലെങ്കിൽ ഇംഗ്ലണ്ട് വേഴ്സസ് മെക്സിക്കോ എന്ന് പറയുന്നത്. ആ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ആവേശത്തോടുകൂടി നമ്മൾ കണ്ടു. ഇതിപ്പോൾ എവിടെ ചെന്ന് അവസാനിക്കും എന്ന് പറയുന്ന ആ ഒരു രീതിയിലായിരുന്നു നമ്മൾ ആ ഒരു മാച്ച് കണ്ടിട്ടുണ്ടായിരുന്നത്. എന്തായാലും മെക്സിക്കോക്കെതിരെ ഇംഗ്ലണ്ടിന് ഒരു തകർപ്പൻ വിജയം. തീർച്ചയായിട്ടും ആ ഒരു സ്റ്റേഡിയത്തിൽ തന്നെ പ്രകമ്പനം കൊള്ളിച്ച മത്സരത്തിൽ 2-3 ഗോളുകൾക്കാണ് ഇംഗ്ലണ്ടിൻ്റെ ആ ഒരു ഒരു ഒരു ഒരു സൂപ്പർ ഡ്യൂപ്പർ വിജയം സംഭവിച്ചിരിക്കുന്നത്. ഇതോടുകൂടി ക്വാർട്ടറിലേക്ക് മുന്നേറിയ ഇംഗ്ലണ്ടിൻ്റെ എതിരാളികളായിട്ട് വരാൻ പോകുന്നത് നോർവേ ആയിരിക്കും കേട്ടോ. അവിടെ അവർക്ക് നേരിടേണ്ടി വരിക. ഏതായാലും ആതിഥേയരായ മെക്സിക്കോയ്ക്ക് തലയുയർത്തി തന്നെ ഈ ലോകകപ്പിൽ നിന്ന് മടങ്ങാം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ചില ടീമുകളെ നമ്മൾ അങ്ങനെ കാണുമല്ലോ, കാരണം അവർ എന്താ പറയുക, അവർ അവരുടെ 100% പരിശ്രമിച്ച് കളത്തിൻ്റെ പുറത്തേക്ക് പോകുന്നവർ. അങ്ങനെ മെക്സിക്കോയ്ക്ക് തലയുയർത്തി തന്നെ ഈ ലോകകപ്പ് ആതിഥേയരാണവർ. അപ്പോൾ തലയുയർത്തി തന്നെ അവർക്ക് ലോകകപ്പിൽ നിന്ന് മടങ്ങാം എന്നുള്ളതാണ്. അങ്ങനെ ഇംഗ്ലണ്ടിൻ്റെ ഒരു അതിഗംഭീര വിജയം കൂടി നമ്മൾ കണ്ടിരിക്കുന്നു. അപ്പോൾ എന്തായാലും ഈ രണ്ട് മത്സരങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാനായിട്ട് ആഗ്രഹമുണ്ട്. വിളിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇപ്പം തന്നെ വിളിക്കാം 444-444-917 എന്ന നമ്പറിലേക്ക്.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Google Play Store and App Store. Joy Alukas brings you the joy of summer.
1: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായി തീർക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്, 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്, ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദി ജിസിസി. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
0: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ. This is Morning Safari, Morning Safari, Morning Safari, Morning Safari, Malabar Golden Diamonds. മോർണിംഗ് സവാരി
2: ബ്രോട്ട് ടു യു ബൈ. ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്, ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം ഒരു നഷ്ടവും കൂടാതെ.
3: ഇൻ അസോസിയേഷൻ വിത്ത്
4: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
5: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ, സീറിംഗ് റോഡ്. Healthy smiles anytime. For more information, call 4411133.
6: And Lulu Hypermarkets, supermarkets and department stores, where the world comes to shop. Just feel.

0: ചെന്നൈ ബീറ്റ്സ്
1: തമിഴ് ഹെഡ് ഓഫ് ദി ആർ. എന്താട്ടോ പോതുമാക്കൊള്ളണ്ട്.

0: Hello, this is yours truly, Lakshmi Narasimha Vijay Rajagopal. This is Shadi Sharma Rajesh Ram, and y'all know me as Blase.
1: You're listening to
0: Radio Suno, 91.7, Qatar's favorite radio station.
1: You're listening to
2: Morning Safari.
1: Morning Safari.
2: Morning Safari. Only on Radio Suno, 91.7 FM.
1: Water bill. Stay hydrated and stay tuned.
3: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
4: Brought to you by
5: രണ്ട് പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
6: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.
7: മത്സരങ്ങളിൽ ചില ടീമുകളൊക്കെ വെള്ളം കുടിക്കുന്നത് നമ്മൾ കാണാറുണ്ടല്ലേ. പക്ഷെ നമ്മുടെ വെള്ളം കുടിയുടെ കാര്യം നമ്മൾ മറക്കാൻ പാടില്ല കേട്ടോ. ഈ ഒരു കാര്യമാണ് ഈ ഒരു ടൈമിൽ ഓർമ്മപ്പെടുത്താനായിട്ടുള്ളത്. സമയം 6 മണി കഴിഞ്ഞ് 41 മിനിറ്റാണ്. മോർണിംഗ് സവാരിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരുടെയും മെസ്സേജിലേക്ക് ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്, കാരണം ഇന്നത്തെ മാച്ചിൻ്റെ ആ ഒരു ആവേശത്തിൽ അങ്ങനെ പോയതാണ്. നീതി മോഹൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. അയ്യോ, നമ്മുടെ ബ്രസീൽ ടീമിനുള്ള ചില എന്താ പറയുക കുഞ്ഞു കുഞ്ഞു ട്രോൾസ് ഒക്കെ വരുന്നുണ്ടല്ലോ, അത് അത് റിലേറ്റഡ് ആയിട്ടൊരു പോസ്റ്റ് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഡി കെ, ഗുഡ് മോർണിംഗ് റേഡിയോ സുനോ, എല്ലാവർക്കും നല്ലൊരു പ്രഭാത പുലരി നേരുന്നു എന്ന് പറയുന്നു. തിരിച്ചും നല്ലൊരു ഡേ വിഷ് ചെയ്യുന്നുണ്ട് കേട്ടോ. രാജേഷ് മട്ടക്കലിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വിജയൻ ആർ എസിൻ്റെ ഗുഡ് മോർണിംഗ് ഉണ്ട്. രവിശങ്കർ മോർണിംഗ് പറയുന്നു, വെരി ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് മണി മച്ചിങ്ങൽ, അദ്ദേഹത്തിൻ്റെ മെസ്സേജ്. അൻസൽ ഹബീബെ, ഗുഡ് മോർണിംഗ്. ഉമേഷ്, ഗുഡ് മോർണിംഗ് ടു ഓൾ എന്ന് പറയുന്നു, വെരി ഗുഡ് മോർണിംഗ്. ബൈജു ഇംഗ്ലണ്ടിൻ്റെ ആ ഒരു വിജയത്തിൻ്റെ സന്തോഷം പറയുന്നുണ്ട്. ഡി എസ് ഇസ് ഒരു ബ്യൂട്ടിഫുൾ മോർണിംഗ് എന്ന് പറയുന്നു, തിരിച്ചും നല്ലൊരു ബ്യൂട്ടിഫുൾ മോർണിംഗ് ആയിരിക്കട്ടെ. റിയാസ് ആണ് മെസ്സേജ് ചെയ്യുന്നത്. ഗുഡ് മോർണിംഗ് നിസ, നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. ഇന്നലെ എന്തോ പ്രെഡിക്റ്റ് ചെയ്തായിരുന്നല്ലോ അല്ലേ, മറന്നുപോയോ പ്രഭുജി? ഞാൻ മറന്നിട്ടില്ല കേട്ടോ. ഓക്കെ ഓക്കെ, ഒന്ന് ചെറുതായിട്ട് പാളി പോയിട്ടുണ്ടല്ലേ, കുഴപ്പമില്ല, നമുക്ക് അടുത്തതിൽ പിടിക്കാം. നെക്സ്റ്റ് വന്നിരിക്കുന്നത് പോറ്റി കൊല്ലത്തിൻ്റെ ഗുഡ് മോർണിംഗ് ആണ്, വെരി ഗുഡ് മോർണിംഗ്. ആൾ പറയുന്നത് വാക്കുകൾ താക്കോൽ കൂട്ടം പോലെയാണ് എന്നാണ് പറയുന്നത്. നിങ്ങൾ ശരിയായവ തിരഞ്ഞെടുത്താൽ അവയ്ക്ക് ഏത് മനസ്സ് തുറക്കാനും ഏത് വായടയ്ക്കാനും കഴിയും. മീരാൻ ഖാൻ്റെ മെസ്സേജ്, ഷാജു ശ്രീധർ, അങ്ങനെ എല്ലാവരുടെയും മോർണിംഗ് മെസ്സേജുകൾ എത്തി നിൽക്കുന്ന ടൈമിൽ നിങ്ങളുടെ ഡിയർ വൺസിനുള്ള വിഷസ് ഉണ്ടെങ്കിൽ അതുകൂടി ഒന്ന് മെസ്സേജിൽ പറയാവുന്നതാണ് കേട്ടോ. ഹായ് റേഡിയോസിനോ, ഗുഡ് മോർണിംഗ്. ജോസ് ആണ്, വെരി ഗുഡ് മോർണിംഗ് ജോസ്. തത്ത, ഗുഡ് മോർണിംഗ് ഓൾ എന്ന് പറയുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു മോർണിംഗ് വിഷ് ചെയ്തുകൊണ്ട് നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോവുകയാണ്. കൂടെ നിങ്ങളുടെ ബാക്കി വിശേഷങ്ങളൊക്കെ തന്നെ, വിശ്വസം വിശേഷങ്ങളും എല്ലാം തന്നെ മെസ്സേജിൽ അയച്ചിട്ടുള്ളൂ. 5000 00917 എന്ന നമ്പറിലേക്ക് പോലീസ് മൂവിയിലെ പാട്ട് കേൾക്കുന്നു.

0: Morning Safari, only on Radio Suno 91.7 FM. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical center, Sea Ring Road. Healthy smiles anytime. For more information, call 4411 1133.
5: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop. Just feel like
6: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 7 മണി കഴിഞ്ഞ് 2 മിനിറ്റ് ആണ്. ജൂലൈ 6-ാം തീയതി തിങ്കളാഴ്ച ദിവസമാണ്. മോർണിംഗ് സവാരി ഇന്നൊരു ഫുട്ബോൾ സവാരിയായിട്ട് അല്ലെങ്കിൽ വേൾഡ് കപ്പ് സവാരിയായിട്ട് പോകും എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. കാരണം എല്ലാവരും എല്ലാവരുടെ അഭിപ്രായങ്ങളും ഇന്ന് നോർവേ വേഴ്സസ് ബ്രസീൽ മാച്ചിൻ്റെ വിശേഷങ്ങളൊക്കെ തന്നെ ഇങ്ങനെ ഷെയർ ചെയ്ത് പോകുന്ന ഒരു മോർണിംഗ് ആവാനാണ് സാധ്യതകൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും നമ്മളുടെ കൂടെ ആദ്യത്തെ ആൾ ജോയിൻ ചെയ്യാൻ, എന്താണ് ഇന്നലത്തെ നമ്മുടെ ബ്രസീൽ നോർവേ മത്സരത്തെക്കുറിച്ച് പറയാനായിട്ടുള്ളത് എന്നുള്ള അഭിപ്രായവുമായിട്ട് നമ്മളുടെ കൂടെ ഒരു ബ്രസീൽ ഫാൻ ആണ് ജോയിൻ ചെയ്യുന്നത്. ഹംസക്കുട്ടി ജോയിൻ ചെയ്യുന്നുണ്ട്.
7: പിന്നെ ഇന്നലെ ബ്രസീലിന്റെ ഡിഫൻസ് വളരെ വീക്ക് ആയിരുന്നു. എന്താന്ന് വെച്ചാല് ഇന്ന് ഇപ്പൊ ഞാൻ രാവിലെ മെക്സിക്കോന്റെ കളി രാവിലെ സ്റ്റാർട്ടിങ് ഞാൻ നോക്കി ഡ്യൂട്ടി ചെയ്യുന്നതിന് മുന്നേ 5 മിനിറ്റ് കളി കണ്ടിരുന്നു. അപ്പൊ അവര് ഇംഗ്ലണ്ടിന്റെ പ്ലേയേഴ്സിന്റെ കയ്യിൽ ബോള് കിട്ടുമ്പോ അവര് കയറി അറ്റാക്ക് ചെയ്തിട്ട് ആ ബോള് പിടിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ബ്രസീലിനെ സംബന്ധിച്ച് ഇന്നലെ ഹാലൻഡിന്റെ 2-ാമത്തെ ഗോള്, ഇപ്പൊ ഹാലൻഡ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ബ്രസീലിന്റെ പ്ലേയേഴ്സ് എല്ലാം പിന്നെ ഹൈറ്റ് കുറവുള്ള ആൾക്കാരാണ്. ഹാലൻഡ് എന്ന് പറഞ്ഞാൽ ആള് ബോക്സിൽ അവന്റെ കയ്യിൽ പോവും, അത്രയും പിന്നെ ഒരു ഫിനിഷറാണ്. ഗോൾ കയ്യിൽ കിട്ടിയ അവൻ എന്തായാലും അത് ഫിനിഷ് ചെയ്യും. ഗോൾ 8-ാമത്തെ ഗോളിനൊന്നും അവനെ ഒരാൾ മാർക്ക് ചെയ്യാനില്ല. അവന്റെ കാൽമിൽ ബോൾ വന്ന് ആ ബോള് ക്ലിയർ ആക്കിയിട്ട് അടിക്കാനുള്ള കാൽമിൽ ആക്കിയതിനു ശേഷമാണ് ബോള് കിക്ക് ചെയ്തത്. അത്രയും ക്ലിയർ ആയിട്ട് അവസരം കിട്ടി.
6: പിന്നെ
7: പറഞ്ഞാല് ഫസ്റ്റ് ചാൻസ് തന്നെ നല്ലൊരു പെനാൽറ്റി കിട്ടിയത് അത് മിസ്സാക്കി ചെയ്ത്.
6: തീർച്ചയായിട്ടും നെയ്മറിനൊരു സ്നേഹം നമുക്ക് പറയാം, പ്രത്യേകിച്ച് കാരണം ഇത്രയും മനോഹരമായിട്ടൊരു ഫുട്ബോൾ ആസ്വദിക്കാൻ നമുക്ക് അദ്ദേഹത്തിലൂടെ സാധിച്ചു.
7: പരക്കുകളും പറ്റി ഒരുപാട് ഇഞ്ചുറീസ് വന്ന ഇത്രയും നല്ലൊരു പ്ലെയർ ആയിരുന്നു, പക്ഷെ പരക്കുകൾ കാരണം ഒരുപാട് കളിക്കാൻ കഴിഞ്ഞില്ല.
6: ഓക്കെ, അപ്പൊ എന്തായാലും വിളിച്ചതിൽ സന്തോഷം. ബ്രസീൽ ഫാൻസ് വിഷമിക്കേണ്ട, നിങ്ങൾ തിരിച്ചു വരിക വരും വർഷങ്ങളിൽ. ഹംസക്കുട്ടി ആയിരുന്നു സംസാരിച്ചത്. ഒരുപാട് പേരുടെ മെസ്സേജുകളുണ്ട് കേട്ടോ. എം കെ എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്നും ഇംഗ്ലണ്ടിന്റെ മാച്ച് ഉള്ള ദിവസം എനിക്ക് അടിപൊളി മെസ്സേജുകൾ വരാറുണ്ട്. അയക്കുന്ന ആളുടെ പേര് അറിയില്ല, എം കെ എന്നാണ് ഇപ്പോഴും ഇവിടെ കാണാറുള്ളത്. ഇംഗ്ലണ്ട് കപ്പടിക്കാൻ വിജയയാത്ര തുടരുകയാണ്. ഇംഗ്ലണ്ട് ഫാൻസ് ഭയങ്കര ആത്മവിശ്വാസത്തിലാണ് കേട്ടോ. കപ്പിൽ കുറഞ്ഞതൊന്നും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് അവർ തുടക്കം മുതൽ പറയുന്നുണ്ടായിരുന്നു. അന്നേരം അധികം ആരും അത് കാര്യമായി കണക്കിലെടുത്തില്ല, പക്ഷെ ഇപ്പൊ അത് എല്ലാവരും കണക്കിലെടുക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, റിനീഷിന്റെ ഒക്കെ സന്തോഷം കേട്ടോ. ആ ഹാ ഹാ ഹാ എന്ന് പറഞ്ഞ വലിയ ഹാഹാഹായൊക്കെ അയച്ചിരിക്കുന്നത്. ഓക്കെ, അർജന്റീന ഐസിയിലാണെന്ന് പറഞ്ഞവരൊക്കെ എവിടെ അവരെയൊക്കെ ഇങ്ങോട്ട് വിളി എന്ന് പറയുന്നുണ്ട്. സന്തോഷമായില്ലേ ഉണ്ണിയേട്ടാ എന്ന് ചോദിച്ചിട്ടാണ് മെസ്സേജ് വന്നിട്ടുള്ളത്. സാജന്റെ ഗുഡ് മോർണിംഗ് ഉണ്ട്, സൗഹൃദം ഒരു വെളിച്ചമാണ് എന്ന് പറഞ്ഞിട്ട് ഫൈജാസ് ഒരു മെസ്സേജ് അയക്കുന്നുണ്ട്. ഇരുട്ടിൽ വഴികാട്ടുന്ന ദീപസ്തംഭം സത്യസന്ധതയും നന്മയുമുള്ള ഒരു സുഹൃത്ത് ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും ഒരു തണൽ ശിലയായി ഒപ്പം നിൽക്കും. സൗഹൃദത്തിന്റെ തണൽ ജീവിതയാത്രയെ സുഗമമാക്കുന്നു. എന്റെ ജീവിതത്തിൽ ഒരു സൗഭാഗ്യമായി ലഭിച്ച നന്മയും സത്യസന്ധതയും വാത്സല്യവും നിറഞ്ഞ എന്റെ സ്വന്തം നവീനേട്ടന് 1000 ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ നേരുന്നു. എന്റെയും വേൾഡ് മോഹൻലാൽ ഫാൻസ് ഗ്രൂപ്പിലെ എല്ലാവരുടെയും സ്നേഹം നിറഞ്ഞ ജന്മദിനാശംസകൾ നവീന്, വളരെ സ്പെഷ്യലായിട്ട് വിഷ് ചെയ്യുന്നു എന്നാണ് നമ്മുടെ ഫൈജാസ് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നവീന് നമ്മളുടെ എല്ലാവരുടെയും നമ്മുടെ ഫുൾ ടീമിൻ്റെ വകയായിട്ടും ഒരു സ്പെഷ്യൽ

ബ്രസീൽ ഫാൻസിന്റെ കോൾസ് ഒക്കെ കിട്ടി അവര് സംസാരിച്ചു. ഇനിയിപ്പോ ഇംഗ്ലണ്ട് ഫാൻസ് എന്ത് പറയുന്നു, എന്താണ് നിങ്ങളുടെ ഒരു സന്തോഷം, നിങ്ങൾ എങ്ങനെ പങ്കുവെക്കുന്നു, അതുകൂടി അറിയാനായിട്ട് ആഗ്രഹമുണ്ട്. വിളിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് വിളിച്ച് തന്നെ സംസാരിക്കാം കേട്ടോ. 444-444-917 എന്ന നമ്പറിലേക്ക്, 444-444-917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ കോൾസ് പോരട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ മെസ്സേജുകൾ നിങ്ങൾക്ക് 500-00-917 എന്ന നമ്പറിലേക്ക് അയക്കാം.

0: വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
1: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 Million Real Dream. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
2: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കും. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
1: നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
3: Let's play football.
4: Football Mania.
5: പ്രീ ക്വാർട്ടറിൽ കടുത്ത പോരാട്ടത്തിലൂടെ അർജന്റീന എന്ന ചാമ്പ്യൻ ടീമിനെ മുൾമുനയിൽ നിർത്തിയ ശേഷമാണ് കേപ് വെർദെ എന്ന ടീം 2026 ലോകകപ്പിനോട് വിട പറഞ്ഞത്. ലോകകപ്പിൽ ആദ്യമായി യോഗ്യത നേടി ഫിഫ റാങ്കിംഗിൽ 67 സ്ഥാനത്തായിരുന്ന ഈ രാജ്യം ഈ ലോകകപ്പിലെ അപ്രതീക്ഷിത അത്ഭുതമായിരുന്നു. ലോകകപ്പിലെ ആ ഉശിരൻ പ്രകടനത്തിന് പിന്നിലെ പരിശീലകൻ ആരാണ്? പെഡോറോ ലിയാച്ചു ബ്രിറ്റോ എന്ന ബുബിസ്റ്റ. മുൻ സെൻട്രൽ ഡിഫൻഡറായ ബുബിസ്റ്റയാണ് കേപ് വെർദെ ടീമിന്റെ തന്ത്രങ്ങൾ മെനഞ്ഞത്. 2020 അദ്ദേഹം ടീമിന്റെ കോച്ചായി ചുമതലയേൽക്കുന്നു. അവിടെ മുതൽ മാറ്റം തുടങ്ങുകയായി. 2025 കോൺഫെഡറേഷൻ ഓഫ് ആഫ്രിക്കൻ ഫുട്ബോൾ കോച്ച് ഓഫ് ദ ഇയർ പുരസ്കാരം സ്വന്തമാക്കുന്നു. ചരിത്രത്തിൽ ആദ്യമായി കേപ് വെർദെക്ക് ലോകകപ്പിലേക്ക് യോഗ്യത നേടിക്കൊടുക്കുന്നു. ഭയമില്ലാത്ത പ്രകടനങ്ങൾ, വൊസീഞ്ഞ എന്ന മികച്ച കാവൽക്കാരൻ. ഒരു മത്സര ഫലത്തിനപ്പുറം കേപ് വെർദെ എന്ന ടീം ഫുട്ബോൾ ലോകത്തിന്റെ മുഴുവൻ ആദരവും നേടി. പരാജയത്തിലും തല ഉയർത്തിപ്പിടിച്ചു മടങ്ങുന്ന കേപ് വെർദെ തന്നെയാണ് ഈ ലോകകപ്പിലെ യഥാർത്ഥ ഹീറോകൾ.
3: Let's play football.
4: Football Mania.
6: Tuli tuli tuli malayai vandade.
7: Hi, this is Karthi.
8: You are listening to
7: Radio Suno 91.7 FM. Kettu kettu.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ. ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals ഡ്രീം, ഡ്രീം ബിഗ്ഗർ.
4: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical center, Searing Road. Healthy smiles anytime. For more information, call 4411 1133.
5: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop. Just feel

0: This is
1: Radio Suno 91.7 FM,
0: Qatar's happiness frequency.
2: Now available on Spotify
1: and
2: Ghana.
0: Messi, Ronaldo, Mbappe, Haaland, Dembele, Vinicius Junior. ലോകകപ്പിന്റെ ആവേശം വാനോളം. പോരാട്ടങ്ങളുടെ പോരാട്ടം അവസാനം ആ സുവർണ കിരീടം ആരുയർത്തും. വേൾഡ് കപ്പിന്റെ മുഴുവൻ അപ്ഡേറ്റുകളും കേൾക്കാം റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിലൂടെ. ഒപ്പം സോഷ്യൽ മീഡിയ കോൺടെസ്റ്റുകളിലൂടെ ഐഫോൺ സ്വന്തമാക്കാനും അവസരം. Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar.
2: In association with
3: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted Dravijans partner. ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
0: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ and medical center.
4: അപ്പ ഒരു കഥ സൊല്ലവാ.
0: വീണ്ടും ത്രില്ലടിപ്പിക്കാൻ, പ്രണയിക്കാൻ ഗാട്ടാ ഗുസ്തി 2
5: സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട്.
0: വിഷ്ണു വിശാൽ, രമ്യ കൃഷ്ണൻ, ഐശ്വര്യലക്ഷ്മി തുടങ്ങി വമ്പൻ താരനിരയുമായി ഗാട്ടാ ഗുസ്തി 2
6: ക്വൈറ്റ് എക്സൈറ്റിംഗ്.
0: ഗാട്ടാ ഗുസ്തി 2 വിജയകരമായി പ്രദർശനം തുടരുന്നു.
7: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് അസോസിയേറ്റ് പാർട്ണർ സിംപ്ലി സൗത്ത് ഡോട്ട് ടിവി.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals ഡ്രീം, ഡ്രീം ബിഗർ.
4: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical centers, Searing Road. Healthy smiles anytime. For more information, call 4411 1133.
5: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop.
6: Just feel like you're home.
7: Studio Glogil samayam krithiyam 7 mani kazhinju 25 minute aanu. Morning Savari visheshangal engane കേട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ടൈമാണ്. ഇന്നത്തെ ദിവസം ആരായിരിക്കും പെയിൻ അനുഭവിക്കാനായിട്ട് പോകുന്നത്? അതിനുവേണ്ടി കൂടി ഫുട്ബോൾ ലോകം ഇങ്ങനെ കാത്തിരിക്കുകയാണ് ആ ഒരു റിസൾട്ട് അറിയാൻ വേണ്ടി കൂടി.
8: Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar.
9: In association with
10: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted remittance partner.
7: അങ്ങനെ ഫുട്ബോൾ ലോകം കാത്തിരിക്കുന്ന ഒരു അതിഗംഭീര മത്സരത്തിന് കൂടി നമ്മൾ ഇന്ന് വെയിറ്റിംഗ് ആണ്. സ്പെയിൻ പോർച്ചുഗൽ മത്സരം എന്തായി തീരും ആ ഒരു മത്സരം എന്നുള്ളത് ഇപ്പോഴേ നമ്മൾ വളരെയധികം കൗതുകത്തോടുകൂടി കാത്തിരിക്കുകയാണ്. കപ്പടിച്ചിരുന്നെങ്കിൽ എന്ന് ലോകം മുഴുവൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ കാൽപന്ത് ലോകം ആഗ്രഹിക്കുന്ന രണ്ട് ടീമുകൾ കളത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് എന്തായിരിക്കും സംഭവിക്കുക, ആരായിരിക്കും അടുത്ത സ്റ്റേജിലേക്ക് മുന്നോട്ട് പോവുക എന്നുള്ളത് അറിയാനായിട്ടാണ് സ്പെയിനാണ് മുൻതൂക്കം എന്നുള്ളതാണ് ഇതുവരെയുള്ള ഫുട്ബോൾ വിദഗ്ധരുടെ അഭിപ്രായങ്ങളൊക്കെ എത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ആയിരിക്കുമോ സംഭവിക്കുക? കാരണം ഫുട്ബോളാണ്, ഒന്നും നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എങ്കിൽ പോലും സ്പെയിനാണ് കൂടുതൽ മുൻതൂക്കം ഫുട്ബോൾ വിദഗ്ധരും കാര്യങ്ങളും ഒക്കെ പറയുന്നത്. ഏതായാലും ലോകകപ്പ് കിരീടത്തിലേക്ക് ഇന്ന് കടന്നു കൂടാൻ പോകുന്ന, അല്ലെങ്കിൽ ഇന്ന് വിജയിച്ച് കയറാൻ പോകുന്ന ടീം ഏതായിരിക്കും? പോർച്ചുഗലാണോ സ്പെയിനാണോ? ആരായിരിക്കും ആ ഒരു പെയിൻ, പരാജയത്തിന്റെ പെയിൻ അറിയാനായിട്ട് പോകുന്നത്? അല്ലെങ്കിൽ ആരായിരിക്കും വിജയത്തിന്റെ സന്തോഷം അറിയാനായിട്ട് പോകുന്നത്? പ്രെഡിക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെസ്സേജ് അയക്കാം ഇപ്പൊ തന്നെ കേട്ടോ. പോർച്ചുഗൽ അതോടൊപ്പം സ്പെയിൻ മാച്ചിൽ ആരായിരിക്കും വിജയത്തിലേക്ക് എത്തുക, അല്ലെങ്കിൽ പോർച്ചുഗൽ സ്പെയിൻ മാച്ചിന്റെ ഒരു ഒരു ഒരു ഒരു പ്രെഡിക്ഷൻ, ഏത് തരത്തിലായിരിക്കും ആ ഒരു മാച്ച് മുന്നോട്ട് പോവുക, എത്ര ഗോളുകൾ, എങ്ങനെയാണ് നിങ്ങളുടെ ഒരു അഭിപ്രായം എന്നറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. മെസ്സേജിൽ പറയാം. 5000097 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജുകളായിട്ട് അയക്കാവുന്നതാണ്. ഗുഡ് മോർണിംഗ് നിസ, വല്ലാത്ത ചതിയായി പോയല്ലേ, നമ്മുടെ ബ്രസീൽ പോയല്ലോ, ഞാൻ നാട് വിട്ടു പോവാണ് എന്ന് പറഞ്ഞിട്ട് ഹാരിസ് എടവനക്കാട് എത്തിയിട്ടുണ്ട്. അയ്യോ ഒന്നും പറയണ്ട, ബ്രസീൽ ഫാൻസ് വിഷമിക്കാതിരിക്കുമോ. എനിക്ക് ഈ സങ്കടം ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന റീലൊക്കെ കാണുമ്പോൾ ശരിക്കും സങ്കടം വന്നു പോകുന്നുണ്ട്. എന്താ ചെയ്യാം, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. മത്സരമാണ്, നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ഒന്നും ആയിരിക്കത്തില്ല ചിലപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോവുക. ഈ പറഞ്ഞ പോലെ തന്നെ ഹാലണ്ടിനെ പോലൊരു പ്ലെയറും, അല്ലെങ്കിൽ അദ്ദേഹത്തിന് കൂട്ടാളികളായിട്ട് കുറച്ച് താരങ്ങളും ഒക്കെ ചേരുന്ന ആ ഒരു നോർവേ ടീം ഇതുവരെ നോർവേനെ, ബ്രസീലിനെ പരാജയപ്പെടുത്താൻ പറ്റിയിട്ടില്ല എന്നുള്ളൊരു വലിയ ചരിത്രം കൂടി ഉണ്ട് കേട്ടോ. ഈ ഒരു മാച്ചും കൂടെ ആയിക്കഴിഞ്ഞപ്പോൾ അത് വീണ്ടും ഊട്ടി ഉറപ്പിക്കപ്പെട്ടു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അപ്പം ഞാൻ ചോദിച്ചു വന്ന കാര്യം, സ്പെയിൻ പോർച്ചുഗൽ മാച്ചിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ, ഇനി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഒരു മത്സരമാണ് സ്പെയിൻ പോർച്ചുഗൽ. ഈ ഒരു മാച്ചിൻ്റെ ഒരു റിസൾട്ട് എങ്ങനെയായിരിക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് മെസ്സേജിൽ പറയാം കേട്ടോ. 5000097 നിങ്ങൾക്ക് മെസ്സേജിൽ അഭിപ്രായങ്ങൾ പറയാം, അല്ലെങ്കിൽ വിളിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ വിളിച്ച് സംസാരിക്കാം. വിളിക്കേണ്ട നമ്പർ
11: 444-917
12: ചെന്നൈ ബീറ്റ്സ്.

0: സൂനോ.
1: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
2: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
3: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
2: മില്യണോ?
3: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം.
1: കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
5: നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
6: ചൂടുകാലത്ത് ഹൃദ്രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഞാൻ ഡോക്ടർ ബദറുദ്ദീൻ യൂനസ്, കാർഡിയോളജിസ്റ്റ്, നസീം മെഡിക്കൽ സെന്റർ, അൽകോർ. ഹൃദയ രോഗമുള്ളവർ ശരീരത്തിലെ ജലാംശം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. അതിനായി ദിവസവും 10 മുതൽ 12 ഗ്ലാസ് വരെ വെള്ളം കുടിക്കണം. തണുപ്പ് തരുന്ന ആഹാരങ്ങൾ, വാട്ടർമെലൺ, കുക്കുംബർ, പച്ചക്കറികൾ എന്നിവ അധികമായി ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അമിത ആഹാരം, മദ്യപാനം, കോഫി, ഷുഗർ ഡ്രിങ്ക്സ് എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുകയും വേണം. ചൂട് അധികരിച്ച സമയത്തുള്ള എക്സർസൈസ് പരമാവധി ഒഴിവാക്കുക. രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള സമയത്ത് പുറംജോലികളിൽ ഏർപ്പെടാതിരിക്കുന്നതാണ് ഉത്തമം. തലകറക്കം, നെഞ്ചിടുപ്പ്, നെഞ്ചുവേദന, അധിക ക്ഷീണം എന്നിവ അനുഭവപ്പെടുകയാണെങ്കിൽ ഡോക്ടറുടെ ഉപദേശം തേടാൻ മടിക്കരുത്.
5: Naseem Surgical and Medical Center. Appointment kal kai vilikyu 4411133.
7: Priya Surgicale, I am Lalu Alex.
8: You are listening to Radio Suno.
7: Radio Suno 91.7.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക് വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ.
4: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical center, Searing Road. Healthy smiles anytime. For more information, call 4411 1133.
5: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop. Just be

0: വാട്ടർ ബിൽ. സ്റ്റേ ഹൈഡ്രേറ്റഡ് ആൻഡ് സ്റ്റേ ട്യൂൺഡ്.
1: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
2: Brought to you by
3: രണ്ട് പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
4: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.
5: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 43 മിനിറ്റ് ആണ്. എല്ലാവരുടെയും മെസ്സേജുകൾ വന്ന് നിൽക്കുന്ന സമയമാണ്. ഗുഡ് മോർണിംഗ്. ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന പാർവതിക്ക് 1000 പിറന്നാൾ ആശംസകൾ പറയണേ എന്ന് പറഞ്ഞിട്ട് പ്രതീക്ഷ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന പാർവതിക്ക് നമ്മളുടെ എല്ലാവരുടെയും സ്നേഹത്തോടുകൂടിയുള്ളൊരു സ്പെഷ്യൽ ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യുന്നുണ്ട്. കൂടെ തന്നെ ബാക്കിയെല്ലാവരുടെയും പ്രഡിക്ഷൻസ് എത്തി നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഞാൻ നേരെ എല്ലാവരുടെയും മെസ്സേജുകളിലേക്ക് വരികയാണ്. ആദ്യം രാഹുലാണ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത്. രാഹുൽ പറയുന്നത് പോർച്ചുഗലിൻ്റെ ഒരു വിജയ സാധ്യത കാണുന്നു എന്നുള്ളതാണ്. ശ്രീയുടെ മെസ്സേജ്, ഹായ് ഗുഡ് മോർണിംഗ്, വെരി ഗുഡ് മോർണിംഗ് ശ്രീ. യെസ്റ്റർഡേ വർക്കഹോളിക്സിനെ കുറിച്ചുള്ള ടോപ്പിക് എടുത്തല്ലോ. ഓക്കെ, ചാൻസ് കിട്ടുവാണെങ്കിൽ ടോപ്പിക് ഓഫ് റസ്റ്റഹോളിക്സ്. ഓക്കെ, ശ്രീയുടെ മെസ്സേജാണത്. നെക്സ്റ്റ് ഹാരിസിൻ്റെ മെസ്സേജ്, പോർച്ചുഗൽ ഇത്തവണ കപ്പടിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്ന പോരാളിയുടെ നിശ്ചയദാർഢ്യവും കളിയിലെ മികവും ടീമിന് വലിയൊരു ഊർജ്ജമാണ്. പ്രായം തളർത്താത്ത ആ വീരും വാശിയും ടീമിനെ വിജയത്തിലേക്ക് നയിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പോർച്ചുഗലിന് എൻ്റെ എല്ലാവിധ ആശംസകളും എന്ന് പറഞ്ഞിട്ട് ആണ് ആളുടെ മെസ്സേജ് എനിക്കിവിടെ കിട്ടിക്കഴിഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ്, ഓക്കെ, നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് ഷബി ടീക്കയാണ് കേട്ടോ. പോർച്ചുഗൽ തന്നെയായിരിക്കും വിൻ ചെയ്യുക എന്നാണ് ഷബീറിൻ്റെ അഭിപ്രായം. ഗുഡ് മോർണിംഗ് പറയുന്നു. വെരി ഗുഡ് മോർണിംഗ് ഷബി ടീക്കെ. ഓക്കെ, ആളും പോർച്ചുഗലിനെ സപ്പോർട്ട് ചെയ്യുന്നു. സ്പെയിനാണ് ചാൻസ് എന്നാണ് പ്രഭു മാടമ്പിക്കാട്ടിൽ. ആളുടെ ഇന്നലത്തെ പ്രഡിക്ഷൻ ഒന്ന് ചെറുതായിട്ട് മാറിപ്പോയി. എന്നിട്ട് പറഞ്ഞ് ഇന്നലെ പറഞ്ഞത് 2-1 ബ്രസീൽ ജയിക്കുമെന്നായിരുന്നു. അപ്പം ഇന്ന് രാവിലെ പറഞ്ഞു ഒന്ന് മാറിപ്പോയി അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം പ്രഭുജിയുടെ ഈ ഒരു പ്രഡിക്ഷൻ ശരിയാവുമോ ഇല്ലയോ എന്ന് നാളെ ഈ സമയത്ത് നമുക്ക് സംസാരിക്കാം. സ്പെയിൻ തന്നെയാണ് ചാൻസ്. 1-0 എന്ന് പറയുന്ന ഒരു ഒരു രീതിയിലേക്കായിരിക്കും ഇന്ന് പോർച്ചുഗൽ സ്പെയിൻ മാച്ച് പോവുക എന്നാണ് പ്രഭു അദ്ദേഹത്തിൻ്റെ ഒരു ഒരു പ്രഡിക്ഷൻ. അങ്ങനെ തന്നെ ആകുമോ നമുക്ക് കാത്തിരിക്കാം. ഒരു രാഹുൽ കൂടി എത്തിയിട്ടുണ്ട്. രാഹുൽ പറയുന്ന പോർച്ചുഗൽ 2-1 അങ്ങനെ ആവാനാണ് സാധ്യത എന്നാണ് രാഹുലിൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, അപ്പോൾ എങ്ങനെയായി മാറും നമ്മുടെ പോർച്ചുഗൽ സ്പെയിൻ മാച്ച് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. CR7 എന്ന് പറഞ്ഞിട്ട് രാഹുൽ ആ ഒരു പവർ പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്ന ആരാണ്? ഓക്കെ, ടുഡേ എനിക്ക് സ്റ്റിക്കറാണ് അയച്ചിരിക്കുന്നത്, അപ്പോൾ എനിക്കത് ക്ലിയർ ആവുന്നില്ല. ഇനിവേ എനിക്ക് തോന്നുന്നത് പോർച്ചുഗലിനെ ആൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു പോസ്റ്ററാണ് അയച്ചിരിക്കുന്നത് എന്നത് കരുതുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നത്തെ പോർച്ചുഗൽ സ്പെയിൻ മാച്ച് ഏത് തരത്തിലായിരിക്കും ആ ഒരു പ്രഡിക്ഷൻ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? വിഷ്ണു പറയുന്നത് സ്പെയിൻ 3-1. ഓക്കെ, സ്പെയിൻ ഫാൻ ആണ്, സ്പെയിൻ വിജയിക്കണം എന്നാണ് വിഷ്ണുവിൻ്റെ ഒരു ഒരു ആഗ്രഹം എന്ന് തോന്നുന്നു. സ്പെയിൻ 3-1 എന്നാണ് വിഷ്ണുവിൻ്റെ ഒരു ഒരു പ്രഡിക്ഷൻ എത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പം നിങ്ങളുടെ പ്രഡിക്ഷൻസ് ഇനിയും മെസ്സേജിൽ പറയാം കേട്ടോ. 5000-00917 എന്ന നമ്പറിലേക്കാണ് നിങ്ങളുടെ മെസ്സേജുകൾ വരേണ്ടത്. പോർച്ചുഗൽ സ്പെയിൻ മാച്ചിൽ ആർക്കായിരിക്കും പെയിൻ കൂടുതലുണ്ടാവുക എന്നുള്ള ഒരു ചെറിയ ചോദ്യമാണ്. ഇന്ന് ഒരു വേൾഡ് കപ്പ് സവാരിയിലൂടെയാണ് മോർണിംഗ് സവാരിയിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അഭിപ്രായങ്ങൾ പോരട്ടെ. 5000-00917 എന്ന നമ്പറിലേക്ക്. സ്വർണലത പാടിയ പാട്ട് കുബേരൻ സിനിമയിൽ.

0: Joy Alukas brings you the joy of summer.
1: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായി എത്തിയിരിക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്, 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾ ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് ആലുക്കാസ് ഇൻ ദി ജിസിസി. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
0: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
2: Listening to Morning Safari.
3: Only on Radio Sunoo.

0: This is Morning Safari, only on Radio Suno 91.7 FM. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക് വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ.
4: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical centers, Searing Road. Healthy smiles anytime. For more information, call 4411-1133.
5: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop.
6: Just feel like you're home.
0: Suno updates.
7: Suno updates like is vagidam. Update galumai Nisa. ആഴ്ചയുടെ അവസാനം വരെ ശക്തമായ കാറ്റിന് സാധ്യതയെന്ന് ഖത്തർ കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. ഈ ദിവസങ്ങളിൽ കാറ്റിന്റെ വേഗം വർദ്ധിക്കുമെന്നും ഇതിന്റെ ഫലമായി അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങൾ ഉയരാൻ സാധ്യതയുണ്ടെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു. ഖത്തറിൽ സമുദ്ര ഗതാഗതം പുനരാരംഭിച്ചു. എല്ലാത്തരം കടൽയാത്രകളും സമുദ്ര വിനോദങ്ങളും പൂർണ്ണമായി പുനരാരംഭിച്ചതായി ഗതാഗത മന്ത്രാലയം അറിയിച്ചിരുന്നു. സുസ്ഥിര വികസന അംബാസിഡേഴ്സ് സെൻട്രലിൽ നിന്നുള്ള 50 യുവ സുസ്ഥിര വികസന അംബാസിഡർമാർക്ക് ലുസൈൽ ബസ് ഡിപ്പോയിൽ സന്ദർശനമൊരുക്കി ഖത്തറിലെ പൊതുഗതാഗത കമ്പനിയായ മുവസലാത്ത്. സസ്റ്റൈനബിലിറ്റി കോഫി പ്രോഗ്രാമിന്റെ ഭാഗമായാണ് സന്ദർശനം സംഘടിപ്പിച്ചത്. ബ്രസീലിനെ വീഴ്ത്തി നോർവേ ആദ്യമായി ലോകകപ്പിന്റെ ക്വാർട്ടറിലേക്ക് പ്രവേശിച്ചു. ആവേശകരമായ പോരാട്ടത്തിൽ സൂപ്പർ സ്ട്രൈക്കർ എർലിംഗ് ഹാലൻഡ് നേടിയ ഇരട്ട ഗോളുകളുടെ കരുത്തിൽ മുൻ ചാമ്പ്യന്മാരായ ബ്രസീലിനെ 1-2 നോർവേ തകർത്തത്. ബ്രസീലിനെതിരെ ഫുട്ബോൾ ചരിത്രത്തിൽ ഇതുവരെ പരാജയം അറിഞ്ഞിട്ടില്ലെന്ന തങ്ങളുടെ അപൂർവ റെക്കോർഡ് നോർവേ ഈ ലോകകപ്പ് വേദിയിലും കാത്തുസൂക്ഷിച്ചു. ലോകകപ്പ് ഫുട്ബോളിന്റെ പ്രീ ക്വാർട്ടറിൽ ആതിഥേയരായ മെക്സിക്കോയ്ക്കെതിരെ വമ്പൻ വിജയവുമായി ഇംഗ്ലണ്ട് ക്വാർട്ടർ ഫൈനലിൽ. നോർവെയാണ് ക്വാർട്ടർ ഫൈനലിൽ ഇംഗ്ലണ്ടിന്റെ എതിരാളികൾ. ലോകകപ്പ് വേദിയിൽ ഇന്ന് ക്ലാസിക് പോരാട്ടം. സ്പെയിൻ പോർച്ചുഗലിനെ നേരിടും.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency.
1: Now available on Google Play Store
0: and
1: App Store.
2: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണവിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
3: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
4: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% വൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
3: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. കൂടുതൽ
4: വിവരങ്ങൾക്കായി visit cbq.qa.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക് വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ.
4: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical center, Searing Road. Healthy smiles anytime. For more information, call 4411-1133.
5: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop.

0: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ, സീറിംഗ് റോഡ്. ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
1: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
2: Hi, this is Manjima.
3: Hi, this is Manjima.
2: You're listening to 91.7 Qatar's favorite radio station, Radio Suno.
3: Radio Suno.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ. ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗ്ഗർ.
4: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical centers, Searing Road. Healthy smiles anytime. For more information, call 4411 1133.
5: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop.
6: Just feel like you're home.
7: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ് 19 മിനിറ്റ് ആണ്. ഞാൻ ഇന്ന് പറഞ്ഞു, ഇന്നൊരു വേൾഡ് കപ്പ് സവാരിയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. കാരണം അത്രമാത്രം തീപാറുന്ന പോരാട്ടങ്ങൾ, മത്സരങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
8: Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar.
9: In association with
10: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted remittance partner.
7: അങ്ങനെ അതിഗംഭീരമായിട്ടുള്ള മത്സരങ്ങൾ കണ്ടുകൊണ്ടിരുന്ന ദിവസമാണ് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്. രാവിലെ ഒരു ഞെട്ടിക്കൽ മോർണിംഗ് എന്നൊക്കെ വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും. അപ്പോൾ എന്നാലും ഇംഗ്ലണ്ടിൻ്റെ ആ ഒരു അതിഗംഭീരമായിട്ടുള്ള ആ ഒരു വമ്പൻ പോരാട്ടത്തിലൂടെ അവർ നേടിയെടുത്തൊരു വിജയം. അപ്പോൾ ഇംഗ്ലണ്ട് ഫാൻസ് വളരെയധികം ആവേശത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തുടക്കം മുതൽ തന്നെ അവർ ആവേശത്തിലായിരുന്നു. പക്ഷേ ഇംഗ്ലണ്ടിൻ്റെ ആ ഒരു സാധ്യതകൾ എത്രമാത്രമാണെന്ന് ഫുട്ബോൾ ലോകം വളരെ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു നിമിഷങ്ങളാണിത്. അപ്പോൾ നമ്മളുടെ കൂടെ സാജിദ് വീണ്ടും ജോയിൻ ചെയ്യുന്നുണ്ട്. ഇംഗ്ലണ്ട് ഫാനാണ്, എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ മാച്ചിലും ആൾ ഒരുപാട് വിശേഷങ്ങൾ നമ്മളുടെ അടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് ചോദിക്കാം. സാജിദ്, ഗുഡ് മോർണിംഗ്. ഇന്ന് വീണ്ടും ഒരു ഹാപ്പി മോർണിംഗ് ആണ് ഇംഗ്ലണ്ട് ഫാൻസിന്.
11: ഇംഗ്ലണ്ട് ഫാൻസ് ഇംഗ്ലണ്ട് കളികളിൽ എല്ലാ ദിവസവും ഹാപ്പി.
7: ഓക്കേ, അടിപൊളി.
11: ടുഷൽ എന്താണ്, ആ കോച്ചിന്റെ കഴിവ് എന്താണ് എന്നുള്ളത് ശരിക്കും ഇന്നലെയാണ് പ്രൂവ് ആയെന്ന് തോന്നുന്നു. കാര്യം പ്ലേയേഴ്സിന് കൊടുക്കുന്ന ഒരു പ്രഷർ ഉണ്ട്, അത് കറക്റ്റ് ടൈമിലാണ് പ്രസ് ചെയ്യുന്ന ബട്ടൺ, പ്രഷർ ബട്ടൺസ്, അതെങ്ങനെ വർക്ക് ആവുന്നത്. കാര്യം 98 സെക്കൻഡ് ഗ്യാപ്പിലാണ് 2 ഗോൾ അടിക്കുന്നത്. ആ 2 ഗോളാണ് ശരിക്കും അവിടെ ഇമ്പാക്ട്. അത് ജൂഡ് ബെല്ലിംഗ്ഹാം എന്ന് പറയുന്ന അത് പറഞ്ഞില്ലേ, എനിക്ക് ഒരു കളിയിൽ ഹരിക്കേൻ, ഒരു കളിയിൽ ജൂഡ് ബെല്ലിംഗ്ഹാം, മറ്റേ കളിയിൽ വേറെ. എന്താണ് ഇംഗ്ലണ്ടിന് മിസ്സിംഗ് എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്ക് ആൻസർ ഇല്ല. പക്ഷെ എന്നാലും ഇംഗ്ലണ്ട് കപ്പെടുക്കില്ല, ഇതാണ് എല്ലാരും പറയണത്, മറ്റുള്ളവരോട്ടെ ഞങ്ങള്. അതെന്തോ, അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഒരു രസം അങ്ങനെ പറയാൻ.
7: ഓക്കെ, അപ്പൊ ഇനി ഇംഗ്ലണ്ട് വേഴ്സസ് നോർവേ ആണ് സംഭവിക്കാൻ പോകുന്നത്. ഹരിക്കേൻ വേഴ്സസ് എന്താ പറയാ,
11: വിജയങ്ങൾ എന്ന് പറഞ്ഞൊരു വിജയമല്ലോ. നമുക്ക് വിജയങ്ങളെ
7: കഷ്ടപ്പെട്ടുള്ളതാണ്,
11: പക്ഷെ അത് ബുദ്ധിമുട്ട് തന്നെയാണ്. ഈ വിജയങ്ങൾ എപ്പോഴും അത്ര എളുപ്പം നേടിയിട്ടെടുക്കാൻ പറ്റില്ല, എസ്പെഷ്യലി ഇനിയുള്ള റൗണ്ടുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കളിച്ച് ബുദ്ധിമുട്ടി വന്നവർ തന്നെയാണ്. പിന്നെ നമ്മൾ ഇന്നലെ കണ്ടതാണ് നോർവേ ആരെയാണ് അടിച്ചത് എന്നുള്ളത്. 5 വേൾഡ് കപ്പുള്ള നേതാക്കളെയാണ് അവരിന്നലെ ഒന്നും അല്ലാതാക്കി കളഞ്ഞു. അതില് ഒറ്റൊരു വൺ മാൻ ഷോ, തോളിലേറ്റിക്കൊണ്ട് നടക്കുന്ന ഒരു വൺ മാൻ ഷോ പോലെ ഹാളിൽ നിന്നല്ല കാണിച്ചു.
7: ഒരു മഹാമേരു എന്നൊക്കെ വേണമെങ്കിൽ പറയാം മലയാളത്തില്.
11: സത്യം സത്യം സത്യം, എവിടെ ഹാളിന്റെ എവിടെ എന്ന് ഫസ്റ്റ് ഹാഫിൽ ചോദിച്ച ആൾക്കാർക്ക് എവിടെ ഉണ്ട് പറഞ്ഞിട്ട് ഫസ്റ്റ് ഗോൾ കൊടുത്തു ബ്രസീൽ. അതിൽ എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഒരു ഞാൻ ഇംഗ്ലണ്ട് ഫാനാണെങ്കിലും എനിക്ക് ഫുട്ബോൾ ലോകത്തിന് മിസ്സായിപ്പോയ ഒരു പ്ലെയറാണ് നെയ്മർ ജൂനിയർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഒരു വാക്കൗട്ട് ഇന്നലെ, ഹി ഡിസേർവ്സ് ബെറ്റർ, അത് ഡൗട്ടില്ല. അത് ഭയങ്കര ഇമോഷണൽ ആയിരുന്നു.
7: കാരണം ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഉള്ളിൽ ഒരു സങ്കടം തോന്നി പോകുന്ന മൊമെന്റ് ആയിരുന്നു അത്.
11: തീർച്ചയായിട്ടും.
7: എന്നാൽ ഇനി വരുന്ന മത്സരങ്ങൾക്കായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. താങ്ക് യു സാജിദ്, താങ്ക് യു സോ മച്ച്.
11: ജൂലൈ 19-ാം തീയതി വരെ നമ്മൾ മത്സരിക്കും, നമ്മൾ കപ്പടിച്ച് നമ്മൾ മുന്നോട്ട് പോകും.
7: ലാസ്റ്റ് സ്റ്റുഡിയോയിൽ വരും എന്നാണ് പറഞ്ഞത്. ലാസ്റ്റ് സ്റ്റുഡിയോയിലേക്ക് വരും എന്നാണ്
11: പറഞ്ഞിരിക്കുന്നത്.
7: അതാണ്. ഓക്കെ ശരി, താങ്ക് യു, താങ്ക് യു. ഓക്കെ, പൊളി പൊളി പൊളി. ഓക്കെ, താങ്ക് യു. ഒരു നല്ല ഡേ വിഷ് ചെയ്യുന്നു. താങ്ക് യു, ബൈ.

0: 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sunu. ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണവിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
1: മെസ്സി, റൊണാൾഡോ, എംബാപ്പെ, ഹാലൻഡ്, ഡെംബലെ, വിനീഷ്യസ് ജൂനിയർ. ലോകകപ്പിന്റെ ആവേശം വാനോളം. പോരാട്ടങ്ങളുടെ പോരാട്ടം അവസാനം ആ സുവർണ കിരീടം ആരുയർത്തും? വേൾഡ് കപ്പിന്റെ മുഴുവൻ അപ്ഡേറ്റുകളും കേൾക്കാം റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിലൂടെ. ഒപ്പം സോഷ്യൽ മീഡിയ കോൺടെസ്റ്റുകളിലൂടെ ഐഫോൺ സ്വന്തമാക്കാനും അവസരം. Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar. In association with
0: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted Dravidians partner.
2: Let's play football.
1: Football Mania.
0: പ്രീ ക്വാർട്ടറിൽ കടുത്ത പോരാട്ടത്തിലൂടെ അർജന്റീന എന്ന ചാമ്പ്യൻ ടീമിനെ മുൾമുനയിൽ നിർത്തിയ ശേഷമാണ് കേപ് വെർദെ എന്ന ടീം 2026 ലോകകപ്പിനോട് വിട പറഞ്ഞത്. ലോകകപ്പിൽ ആദ്യമായി യോഗ്യത നേടി ഫിഫ റാങ്കിങ്ങിൽ 67 സ്ഥാനത്തായിരുന്ന ഈ രാജ്യം ഈ ലോകകപ്പിലെ അപ്രതീക്ഷിത അത്ഭുതമായിരുന്നു. ലോകകപ്പിലെ ആ ഉശിരൻ പ്രകടനത്തിന് പിന്നിലെ പരിശീലകൻ ആരാണ്? പെഡോറോ ലിയാച്ചു ബ്രിറ്റോ എന്ന ബുബിസ്റ്റ. മുൻ സെൻട്രൽ ഡിഫൻഡറായ ബുബിസ്റ്റയാണ് കേപ് വെർദെ ടീമിന്റെ തന്ത്രങ്ങൾ മെനഞ്ഞത്. 2020 അദ്ദേഹം ടീമിന്റെ കോച്ചായി ചുമതലയേൽക്കുന്നു. അവിടെ മുതൽ മാറ്റം തുടങ്ങുകയായി. 2025 കോൺഫെഡറേഷൻ ഓഫ് ആഫ്രിക്കൻ ഫുട്ബോൾ കോച്ച് ഓഫ് ദ ഇയർ പുരസ്കാരം സ്വന്തമാക്കുന്നു. ചരിത്രത്തിൽ ആദ്യമായി കേപ് വെർദെക്ക് ലോകകപ്പിലേക്ക് യോഗ്യത നേടിക്കൊടുക്കുന്നു. ഭയമില്ലാത്ത പ്രകടനങ്ങൾ, വൊസീഞ്ഞ എന്ന മികച്ച കാവൽക്കാരൻ. ഒരു മത്സര ഫലത്തിനപ്പുറം കേപ് വെർദെ എന്ന ടീം ഫുട്ബോൾ ലോകത്തിന്റെ മുഴുവൻ ആദരവും നേടി. പരാജയത്തിലും തല ഉയർത്തിപ്പിടിച്ചു മടങ്ങുന്ന കേപ് വെർദെ തന്നെയാണ് ഈ ലോകകപ്പിലെ യഥാർത്ഥ ഹീറോകൾ.
2: Let's play football.
1: Football Mania.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക് വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ.
4: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical center, Searing Road. Healthy smiles anytime. For more information, call 4411-1133.
5: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop.
6: Just feel like you're home.

0: സി ആർ സെവൻ ഫാനിന് ആവേശം അല്പം കൂടിയത് കൊണ്ടാണോ ആവേശത്തിലെ പാട്ട് ഇപ്പോഴിട്ടത്?
1: അജണ്ടയുടെ ഭാഗമാണെന്ന് വിചാരിച്ചോളൂ.
0: അജണ്ടയുടെ ഭാഗമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ഒരു കാര്യം ചോദിക്കുകയാണ്, പോർച്ചുഗലിനെ ഇന്ന് സ്പെയിൻ വെള്ളം കുടിപ്പിക്കുമോ?
2: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ. Brought to you by രണ്ട് പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669. സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.
0: ഈ ഫുട്ബോൾ ആരാധകരും എല്ലാവരും ആ ഒരു ലോകം ചോദിക്കുന്ന ഒരു കാര്യം തന്നെയാണ്, ഒന്നുകിൽ സ്പെയിൻ പോർച്ചുഗലിനെ മൊത്തമായിട്ട് വെള്ളം കുടിപ്പിക്കും, അതല്ലെങ്കിൽ സി ആർ സെവൻ സ്പെയിനിന് ഒറ്റയ്ക്ക് വെള്ളം കുടിപ്പിക്കും.
1: ഇതിൽ ഏതാണ് സംഭവിക്കുക എന്നുള്ളതാണെങ്കിലും നിങ്ങൾ വെള്ളം കുടിക്കാൻ മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുന്ന സമയമാണിത്.
0: സമയം 8:36. ഗുഡ് മോർണിംഗ്.
1: അതെ, വിശേഷങ്ങൾ ഇങ്ങനെ പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ ഇന്നത്തെ സ്പെയിൻ പോർച്ചുഗൽ മാച്ച്, കാരണം ബ്രസീൽ നോർവേ മാച്ചിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു, ഇംഗ്ലണ്ട് മത്സരത്തെ കുറിച്ച്.
0: ഇന്നലെ മാച്ച് കഴിഞ്ഞു അപ്പം തന്നെ ഞാനൊരു കാര്യം ഇന്ന് ഓണറിൽ നടത്തണം എന്ന് വിചാരിച്ചു. ഇതാണ് ഇതാണ് ആ സംഭവം. കൂവണം
1: കൂവണം വൈക്കിംഗ് റോ പൊളിയല്ല, അത് ഭയങ്കര രസമാണ്. എനിക്ക് നമ്മുടെ ആലപ്പുഴയൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഓർമ്മ വരുന്നത്, വള്ളംകളിയുടെ ഒരു
0: ഫീലാണ്,
1: ആ ഒരു ഫീല് തരുന്ന ഒരു സംഭവം.
0: ആലോചിച്ചു നോക്കി, ആ ഒരു സ്റ്റേഡിയത്തില് നോർവേ എല്ലാ ആരാധകരും മത്സരം കഴിഞ്ഞിട്ടാണ്
1: വെയിറ്റ് ചെയ്യാൻ. കഴിഞ്ഞ ഒരു മാച്ച്, കഴിഞ്ഞ കുറച്ച് മാച്ചുകൾക്ക് മുമ്പ് ഇതുപോലെ അവര് ടീമിൽ ഈ ഡ്രമ്മ് മേടിച്ചിട്ട് ടീം മെമ്പേഴ്സ് വന്നിട്ട് അത് ചെയ്തിട്ടുണ്ടായിരുന്നു, വൈക്കിംഗ് റോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഇത്തവണ ഏറ്റവും കൂടുതൽ വൈറൽ ആയിട്ടുള്ള വേൾഡ് കപ്പ് സെലിബ്രേഷനിൽ ഒന്ന് വൈക്കിംഗ് റോ ആണ്.
0: തീർച്ചയായിട്ടും ഇപ്പൊ എന്തായാലും വളരെ മനോഹരമായിട്ട് ആ ടീം അതൊരുക്കി, ഇന്നലെ മനോഹരമായൊരു വിജയം നേടി.
1: പക്ഷെ ഇന്നാര് തുഴയും,
0: ഇന്നാര് തുഴയും പറഞ്ഞ പോലെ
1: നമ്മളുടെ ഇവിടെ ഫൈസൽ ഹംസ ജോയിൻ ചെയ്യുന്നുണ്ട്. സ്പെയിൻ പോർച്ചുഗൽ മാച്ചിനെ കുറിച്ചുള്ള ആളുടെ ഒരു അഭിപ്രായം എന്താണെന്ന് കേൾക്കാം.
3: പോർച്ചുഗലിനെ സംബന്ധിച്ചിടത്തോളം ഈ ടൂർണമെന്റിൽ എല്ലാ വിഭവങ്ങളും ഉണ്ടായിട്ടും ബ്രസീലിനെ പോലെയല്ല, പോർച്ചുഗലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ടീമിൽ ശക്തമായ ഒരു സംഘമുണ്ട്. പക്ഷെ ആ സംഘം ഇന്നേ വരെ അതിന്റെ ഒരു എൻജിൻ കണക്റ്റായിട്ടില്ല എന്നുള്ളതാണ് കൃത്യമായ, അത് അവര് ഒരു ടീം ഫോം ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അവർ നേരിടുന്ന ഒരു പ്രശ്നം. ഒരു മത്സരം നന്നായി കളിച്ചാൽ തൊട്ടടുത്ത മത്സരത്തിൽ തീർത്തും നിറമങ്ങുന്നു. ആ തരത്തിൽ പലപ്പോഴും താരങ്ങൾ തമ്മിലുള്ള ഒരു കണക്ഷൻ അത് അവർക്ക് വിട്ടുപോകുന്നു എന്നുള്ളതാണ് അവരെ ഏറ്റവും കൂടുതൽ പ്രയാസമുണ്ടാക്കുന്നത്. മറുവശത്ത് സ്പെയിൻ ആകട്ടെ, ആദ്യ മത്സരത്തിലെ അവരുടെ ആ ഒരു സമനില, കിപ്പേ വെർദെയോടുള്ള ഒരു സമനില മാറ്റി നിർത്തി കഴിഞ്ഞാൽ വളരെ മികച്ച പ്രകടനം നടത്തുന്ന ഒരു ടീമായിട്ട് നമ്മൾ കാണണം. പ്രത്യേകിച്ച് ലാമിൻ യമാല് മിന്നുന്ന ഫോമിലാണ്, അപ്പം ഒയർസബാല് ഗോളടിച്ച് കൂട്ടുന്നുണ്ട്, റോഡ്രിയും നന്നായി കളിക്കുന്നുണ്ട്. അപ്പോ ഈ കുക്കുറയൊക്കെ കളിഞ്ഞ മത്സരത്തിൽ കളിച്ച കളി നമ്മൾ കണ്ടതാണ്. അപ്പൊ സ്പെയിനിന്റെ ഒരു എഡ്ജ് ഈ മത്സരത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ നമുക്കറിയാം, അദ്ദേഹം പറയപ്പെട്ടു പോലെ അദ്ദേഹത്തിന്റെ പീക്കിലൊന്നുമല്ല അദ്ദേഹത്തിന്റെ പ്രായം നമുക്കറിയാം. എങ്കിൽ പോലും ഒരു ചെറിയ അവസരം മതി ക്രിസ്റ്റ്യാനോ റൊണാൾഡോയ്ക്ക് ഒരു മത്സരം മാറ്റിമറിക്കാൻ എന്നുള്ളതാണ് അതിന്. പക്ഷെ അദ്ദേഹത്തിന് വേണ്ടത് പുറത്തുനിന്നുള്ള പിന്തുണയല്ല, സ്വന്തം ടീമിൽ നിന്നുള്ള അദ്ദേഹത്തിന്റെ സഹതാരങ്ങളുടെ പിന്തുണയാണ്. അതുണ്ടാവുമോ എന്നുള്ളതാണ് ഇന്നത്തെ മത്സരവും. ഇപ്പം പെയിൻ പോലുള്ള അവർക്ക് നന്നായി അറിയാവുന്ന ഒരു ടീമാണ്, പോർച്ചുഗലിന് നന്നായി അറിയാവുന്ന ടീമാണ്, പരസ്പരം അയൽക്കാരാണ്. അപ്പോ ആ ടീമിനെതിരെ കളിക്കുമ്പോൾ പോർച്ചുഗൽ ഒരൊറ്റ മനസ്സോടെ കളിച്ചാൽ മാത്രമേ അവർക്ക് എന്തെങ്കിലും ഒരു സാധ്യതയുള്ളൂ എന്നുള്ളതാണ്. മറുവശത്ത് എല്ലാ അനുകൂല ഘടകങ്ങളും ഉള്ളത് സ്പെയിനാണ്. അവിടെ ഒരു ടീമെന്ന നിലയിൽ കളിക്കുകയാണെങ്കിൽ മാത്രം സ്പെയിനെ മറികടക്കാൻ കഴിയും. യുവേഫ നാഷൻസ് ലീഗിലൊക്കെ നമ്മൾ കണ്ടതാണ് സ്പെയിനെ തോൽപ്പിച്ചിട്ടാണ് പോർച്ചുഗൽ കിരീടം നേടുന്നത്. അപ്പൊ അവർക്ക് സ്പെയിനെ തോൽപ്പിക്കാൻ കഴിയാത്തൊരു സംഘം അല്ല ഇതേ സംഘം തന്നെയായിരുന്നു. ആ സംഘത്തില് ഇനി അവർക്ക് വേണ്ടത് അന്ന് അവർക്കുണ്ടായിരുന്ന ഒരുമ ഒരു ക്രിസ്റ്റ്യാനോ റൊണാൾഡോയിലേക്ക് കൃത്യമായി പന്തെത്തിക്കാനും അതല്ലെങ്കിൽ ഒരു ടീം എന്ന നിലയിൽ കൃത്യമായി കളിക്കാനും കഴിയുക എന്നുള്ളതാണ്. മിഡ്ഫീൽഡിൽ നമുക്ക് വിറ്റീനയും ബ്രൂണോയും ഒക്കെ നന്നായി കളിക്കാൻ തുടങ്ങിയാൽ സ്വാഭാവികമായിട്ടും അവർക്ക് ഈ മത്സരത്തിൽ എന്തെങ്കിലും സാധ്യതയുണ്ട് എന്ന് പറയാം. അല്ലാതെ ഒരു എഡ്ജ് പോർച്ചുഗലിനുണ്ട് എന്ന് പറയാവുന്ന
1: സ്ഥിതിയല്ല
3: നിലവിലില്ല എന്നുള്ളതാണ്.
1: തീർച്ചയായിട്ടും എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എന്ന് മാത്രമേ ഫുട്ബോളിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമ്മുടെ പ്രവചനാതീതമാണ് എല്ലാം എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും താങ്ക് യു ഫൈസൽ, താങ്ക് യു സോ മച്ച്, വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെ ഷെയർ ചെയ്ത് തന്നതിന്.
2: ഫുട്ബോൾ മേനിയ. Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar. In association with
4: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. സിറ്റി എക്സ്ചേഞ്ച്, your trusted remittance partner.
1: ഒരുപാട് പേരുടെ മെസ്സേജുകളുണ്ട്. അർജന്റീന ഫാൻ ആണെങ്കിലും പറയുക, ബ്രസീൽ പുറത്താകരുതായിരുന്നു. കളിക്കതിന്റെ ആവേശം വേണമെങ്കിൽ രണ്ട് ടീമുകളും അവസാനം വരെ വേണം. ശേഖരൻ പറയും പോലെ തമ്മിൽ തീർക്കാനായിരുന്നെങ്കിൽ ഞങ്ങൾക്ക്
0: പണ്ടേ.
1: നീലൻ ഇല്ലെങ്കിൽ ശേഖരനും, ശേഖരനില്ലെങ്കിൽ നീലനും ഇല്ല എന്ന് പറയുന്നുണ്ട്. ഇംഗ്ലണ്ട് വേഴ്സസ് മെക്സിക്കോ കിടിലൻ മാച്ച് ആയിരുന്നു, അതെ, സൂപ്പർ മാച്ച് ആയിരുന്നു. ആരവിടെ ആലപ്പുഴയെ കുറിച്ച് പറയുന്നതെന്ന്
0: ചോദിക്കുന്നുണ്ട്.
1: രതീഷ് ആലപ്പുഴ എന്ന് തോന്നുന്നു.
0: ഓക്കെ, അപ്പൊ രതീഷ് ആലപ്പുഴ അതുപോലെ തന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ആലപ്പുഴക്കാരോടും കൂടിയായിട്ട് ഒരു സന്തോഷം അറിയിക്കുകയാണ്. അവർക്ക് വൈക്കിംഗ് ഡ്രോയിങ് കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കും അത് കണക്ട് ചെയ്യാൻ പറ്റുന്നേ. നമുക്കും
1: തീർച്ചയായിട്ടും ലോകത്ത് ഇതൊക്കെ ഉള്ളത് നമുക്ക് മാത്രമേ ഉള്ളൂ.
0: മാത്രമേ ഉള്ളൂ, നമുക്ക് ഉത്സവമാണ് ജലോത്സവം.

0: Radio Suno. 91.7 FM. Radio
1: Suno. Qatar's happiness frequency. Radio
2: Suno. അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
3: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
2: മില്യണോ?
3: അതെ, സിബി 2026 മില്യൺ റിയാൽ ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa. മുൻദിനം
5: പാർത്തേനെ. ഹലോ എവരിവൺ, ദിസ് ഈസ് നരേഷ് അയ്യർ.
6: യു ആർ ലിസണിംഗ് ടു
5: റേഡിയോ സുനോ 91.7. കേട്ട് കേട്ട് കൂട്ടുകൂടെ.
6: യു ആർ ലിസണിംഗ് ടു
7: Leon Radio Suno 91.7 FM.

0: Morning Safari, only on Radio Suno 91.7 FM. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ. ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical center, Searing Road. Healthy smiles anytime. For more information, call 4411 1133.
5: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop.
6: Just feel like you're
7: ജൂലൈ 6-ാം തീയതിയാണ്, തിങ്കളാഴ്ച ദിവസമാണ്. മോർണിംഗ് സവാരിയുടെ വിശേഷങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു. സമയം 9 മണി കഴിഞ്ഞ് 2 മിനിറ്റ് ആയിരിക്കാണ്. നിസയ പുണ്യം തന്നെയാണ് കൂടെയുള്ളത്.
8: അങ്ങനെ വിശേഷങ്ങൾ പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ ഒരുപാട് പേരുടെ മോർണിംഗ് മെസ്സേജുകളും കാര്യങ്ങളൊക്കെ വന്ന് നിൽക്കുന്ന സമയമാണ്. എല്ലാവരും ഫുട്ബോളിന്റെ ആവേശത്തിലും സന്തോഷത്തിലും പോകുന്ന സമയത്ത്, പലപ്പോഴും മാച്ച് കാണുന്ന സമയത്ത് നമ്മൾ അതിലൂടെ പോകുന്ന പരസ്യങ്ങളെ കുറിച്ചൊക്കെ നമ്മളിങ്ങനെ നോക്കി പോകും. പേരുകളൊക്കെ നമ്മൾ വായിക്കും.
7: ഓക്കെ, സ്ക്രീനിൽ കാണുന്ന പരസ്യങ്ങൾ, ബോർഡർ ലൈനിൽ കാണുന്ന പരസ്യങ്ങൾ,
8: ഗ്രൗണ്ടിൽ കാണുന്നത്.
7: ഓക്കെ, അപ്പൊ ഇതിനെ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പേരാണ് വോൾവലിൻ.
8: തീർച്ചയായിട്ടും ഈ വോൾവലിൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾക്ക് കാണുമ്പോൾ നമുക്കൊരു ഭയങ്കര സന്തോഷമാണ് അല്ലെ.
7: തീർച്ചയായിട്ടും നമ്മളായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നു. നമ്മുടെ ഫുട്ബോൾ മീനിയ, ഫുട്ബോൾ മീനിയയുടെ മുഖ്യ സ്പോൺസർമാരിൽ ഒരാളാണ് വോൾവലിൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ആക്ടിവിറ്റി ആയിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഒരു വലിയ സംഭവം നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ശരി, ഫേസ്ബുക്കിലാണെങ്കിലും ശരി, അവിടെ ഒരു വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്.
8: തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 30% ഡിസ്കൗണ്ട് ആണ് അവിടെ നിന്ന് ലഭിക്കാനായിട്ട് പോകുന്നത്. ഫിഫ 2026 ഒഫീഷ്യൽ സപ്പോർട്ടറായിട്ടുള്ള വോൾവലിന്റെ സൽവാർ റോഡിലുള്ള അൽ അത്തിയ മോട്ടോഴ്സിലാണ് ഇപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോ കാണിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് 30% ഡിസ്കൗണ്ട് ലഭിക്കുന്നത്.
7: ഓക്കെ, ഓയിൽസിലാണ്, ലൂബ്രിക്കന്റ് ഓയിൽസിലാണ്, 3 വെറൈറ്റിയിലുള്ള ഓയിലുകളാണുള്ളത്. അപ്പൊ അവിടെ നിങ്ങൾ ചെന്ന് ഈ വീഡിയോ കാണിച്ചാൽ ഉടനെ തന്നെ 30% ഡിസ്കൗണ്ട് ലഭിക്കുന്നു. അത് മാത്രമല്ല, ആ വീഡിയോ ലൈക്ക് കമന്റ് ഷെയർ ചെയ്യുന്ന ആളുകൾക്ക് ഫിഫയുടെ ഒഫീഷ്യൽ മെർച്ചൻഡൈസുകൾ സമ്മാനമായിട്ട് ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. ഒപ്പം ഒരു മെഗാ സമ്മാനവും വെയിറ്റ് ചെയ്യുന്നുണ്ട്.
8: തീർച്ചയായിട്ടും. അപ്പൊ നിങ്ങൾ ആ വീഡിയോ കാണുവാണെങ്കിൽ ആ ഒരു ഷോറൂമിനെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. എങ്ങനെ അവിടേക്ക് എത്താം, അല്ലെങ്കിൽ എന്താണ് അവിടുത്തെ പ്രത്യേകതകൾ എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും.
7: ഇപ്പൊ ടാക്സിയൊക്കെ ഓടിക്കുന്ന ചേട്ടന്മാർ നമ്മളെ കേൾക്കുന്നുണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങളുടെ ഓയിൽ ചേഞ്ചിന്റെ ടൈമായി, കിലോമീറ്ററും സമയമൊക്കെ ആയി എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അവിടെ ചെന്നാൽ 30% ഡിസ്കൗണ്ട്. ഈ ഒരു വീഡിയോ മാത്രം നിങ്ങൾ റെഫറൻസ് പറഞ്ഞാൽ മതി, നിങ്ങൾക്ക് 30% ഡിസ്കൗണ്ട് ലഭിക്കുന്നു. കഴിഞ്ഞ ദിവസം തന്നെ ഒത്തിരി ചേട്ടന്മാരെ ഉള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ, നമ്മുടെ ഖത്തറിൽ തന്നെ ഒത്തിരി ഡ്രൈവർ ചേട്ടന്മാർ ഒരുമിച്ച് കൂടിയിട്ടുള്ളൊരു ഗ്രൂപ്പാണ്. അപ്പൊ എനിക്ക് അതിന്റെ അഡ്മിനെ എനിക്ക് പരിചയമുണ്ട് കേട്ടോ, ഷാലു എന്നാണ് ആളുടെ പേര്. അപ്പൊ ഷാലു അത് അവ ആ ഗ്രൂപ്പിലേക്ക്, ക്യൂമല്ലൂസ് എന്ന് പറഞ്ഞ ആ ഗ്രൂപ്പിലേക്ക്
8: ഇടുക.
7: വലിയൊരു കാര്യമായിട്ട് അവർ ഭയങ്കര സന്തോഷമായി.
8: അടിപൊളി. അപ്പൊ എന്നാലും ഈ ഒരു അവസരം നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തിക്കോളൂ എന്നുകൂടി സ്പെഷ്യലായിട്ട് ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ ഒരു സമയത്ത്. കൂടെ നമ്മൾക്ക് സൂചനകളിലൂടെ സിനിമയിലേക്ക് എത്തേണ്ടതായിട്ടുണ്ട്. അതിന് മുൻപായിട്ട് അടുത്ത പാട്ടിലേക്ക്,
7: ഡാ തടിയ മൂവിയിലെ പാട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ പാട്ടിന്റെ വരികൾ ഒന്ന് ശ്രദ്ധിക്കണേ.
8: മേലെ
7: വാനം മേലെയാണ്.
8: ആ, വാനം മേലെയാണ്.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
2: അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
3: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
2: മില്യണോ?
3: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം.
4: കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
5: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
6: Unjiri kannulla pennalle.
7: Hi guys, this is Nikki Galrani here.
8: You are listening to
7: Radio Suno 91.7 FM.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ. ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗ്ഗർ.
4: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical center, Searing Road. Healthy smiles anytime. For more information, call 4411 1133.
5: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop. Just

0: ഒരു പറ്റം ബ്രസീൽ ഫാൻസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാല് അവര് കിലുക്കത്തിലെ രേവതിയെ പോലെയോ കിലുക്കം കിലുകിലത്തിലെ കാവ്യമാധവനെ പോലെയോ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയേണ്ടി വരും.
1: ആവേശമാണ് നമ്മൾ മനസ്സിലാക്കുന്നു. ഒരുപക്ഷെ നാളെ ആവേശം എനിക്ക് മനസ്സിലാക്കേണ്ടി വരുമായിരിക്കാം.
0: എങ്ങനെയാകും എന്ന് എനിക്കറിയില്ല
1: എന്നാലും കുഴപ്പമില്ല, പെയിൻ ഒക്കെ എടുക്കാൻ നമ്മൾ റെഡിയാണ്. ഓക്കെ, സ്പെയിൻ എന്തെങ്കിലും പെയിൻ തന്നാലും അത് എടുക്കാൻ നമ്മൾ റെഡിയാണെന്നുള്ളതാണ്. മനസ്സിലായില്ല,
0: സ്പെയിൻ അല്പം പെയിൻ തന്നാലും
1: നമ്മളത് സ്വീകരിക്കും.
0: മറ്റൊരു ഫാൻ ഇപ്പൊ പറയണ കേട്ടോ, ടീം തോറ്റാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല,
1: അണ്ണൻ ഗോൾ അടിച്ചാൽ,
0: അണ്ണൻ ഒരു ഗോൾ അടിച്ചാൽ മതി. ആയിക്കോട്ടെ,
1: അങ്ങനെ കുറെ ഫാൻസും ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് നേരെ സൂചനകളിലേക്ക് പോയിട്ട് ഒരു സിനിമ കണ്ടുപിടിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ആദ്യത്തെ സൂചന എന്ന് പറയുന്നത് 2019 റിലീസായ സിനിമയാണിത്.
0: 2019 ഈ സിനിമ റിലീസാവുന്ന ഒരു നീണ്ട പേരാണ്.
1: അതെ,
0: ഒരു നീണ്ട പേരാണ്.
1: അതെ അതെ അതെ, തീർച്ചയായും
0: അടുത്ത കാലത്ത് അത്രയും വലിയൊരു പേര് വന്നിട്ടുണ്ട്.
1: എന്നാലും അത്യാവശ്യം ലോങ് ആയിട്ടുള്ള ഒരു പേരാണത്. സംവിധാനം ബി ഉണ്ണികൃഷ്ണനാണ്.
0: ബി ഉണ്ണികൃഷ്ണന്റെ സംവിധാനത്തിലെത്തിയ സിനിമ.
1: ഓക്കെ, ഈ സിനിമയിലെ പ്രധാന കഥാപാത്രത്തിന്റെ പേര് ഈ സിനിമയുടെ പേരിലും ഉണ്ട്.
0: ഓക്കെ,
1: ഏതാണ്
0: സിനിമ
1: ഈ ചിത്രം? ചിരിനുറുങ്ങുകളുമായിട്ട് വന്നോ?
0: അല്ല, ഞാൻ അതല്ല, നിസയുടെ ഒരു ഒരു ഒരു എന്താ പറയുന്ന ഒരു സൈക്കോ പവർ മനസ്സിലാക്കിയാണ് ഞാൻ.
1: എന്താണ്
0: ഈ സിനിമ എടുക്കുമ്പോ ഇതിലൊരു പാട്ട് നമ്മൾ പ്ലേ ചെയ്യേണ്ടി വരും.
1: അയ്യോ, അതാണോ? പാട്ട് പ്ലേ ചെയ്ത് അവരെ വിഷമിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ല, കാരണം നാളെ ഞാനും വിഷമിക്കേണ്ടി വന്നാലോ.
0: അതിനുള്ള പാട്ട് ഞാൻ ഇപ്പോഴേ കണ്ടുവെക്കണം.
1: ഞാൻ ഫുൾ നോക്കി, എന്തെങ്കിലും പാട്ടുകളുണ്ടെന്ന്. ഓക്കെ, ആൻഡ്രോയിഡ് കുഞ്ഞപ്പനല്ല, അതുപോലെ രണ്ട് സെന്റൻസ് അല്ലല്ലേ, ഒന്നിലധികം
0: വാക്കുകൾ,
1: നീണ്ട പേരാണ്, ഒന്നിലധികം വാക്കുകളൊക്കെ വരുന്ന ഒരു ഒരു ഒരു ഒരു നീണ്ട പേരാണ്. ഒരു കൃത്യമായ ഒരു മലയാളം പേര് വിജയ് സൂപ്രൻ പൗർണമി അല്ല, അതല്ല. നിങ്ങള് ബ്രില്യൻസിന്റെ അങ്ങേയറ്റത്തേക്ക് സഞ്ചരിക്കണം.
0: ബി ഉണ്ണികൃഷ്ണന്റെ സംവിധാനം.
1: അതെ, ബ്രില്യൻസിന്റെ. ഓ, കണ്ടുപിടിച്ചോട്ടോ സനിൽ ജി, അടിപൊളി. റൈറ്റ് ആൻസർ, ഒരാൾക്ക് മാത്രം ഇതുവരെ ആ സിനിമ ഏതാണെന്ന്
0: കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുള്ളൂ.
1: അപ്പോ നിങ്ങള് ഓക്കെ, ഫരീസാദ് കണ്ടുപിടിച്ചു. റൈറ്റ് ആൻസർ, റൈറ്റ് ആൻസർ, റൈറ്റ് ആൻസർ. ഓക്കെ, ഏതാണ് ഈ ചിത്രം എന്നുള്ളതാണ് നമ്മുടെ ചോദ്യമായിട്ട് വന്നിട്ടുള്ളത്. 2019 റിലീസായ സിനിമ അല്ലേ?
0: അതെ, 2019 റിലീസായ ബി ഉണ്ണികൃഷ്ണന്റെ സംവിധാനത്തിൽ എത്തിയ സിനിമ, ഒരു വലിയ പേരാണ്. അത് മാത്രമല്ല,
1: ഈ സിനിമയിലൊരു പാട്ടുണ്ട്.
0: ആ പാട്ട് ഇന്നത്തെ ദിവസം
1: കുറച്ചു പേർക്ക് വിഷമം ഉണ്ടാക്കുന്ന പാട്ടാ.
0: ഓക്കെ, പക്ഷെ എന്നൊക്കെ പറഞ്ഞാലും നമ്മൾ ഒരുമിച്ചിരുന്ന് മാച്ച് കാണുന്നു, സന്തോഷം പറയുന്നു, വാട്സപ്പ് ഗ്രൂപ്പുകളിൽ
1: അടിയുണ്ടാക്കുന്നു,
0: വെല്ലുവിളികൾ പറയുന്നു. ഇന്നൊരു വീഡിയോ കണ്ടതാണ്, ഒരു ബ്രസീൽ ഫാൻ, അദ്ദേഹം ഒരു കവർ കൊടുത്തിട്ട് ഇങ്ങനെ നടന്നു പോവാണ്. അപ്പൊ അർജന്റീന ഫാൻ ഓടി വരും, അപ്പൊ പറയും, നമ്മള് ജോലിക്ക് പോയാൽ നമുക്ക് ജീവിക്കാം, വേറെ ഏതോ രാജ്യത്ത് ആളുകൾ തമ്മിൽ മത്സരിക്കുന്നതിന് എന്താ നമ്മളെന്ത്. അപ്പൊ ഈ നമ്മുടെ അർജന്റീന ഫാൻ ട്രോളാ വന്നതാണ്. പക്ഷെ അപ്പോഴേക്കും ബ്രസീൽ, നമ്മൾ പണിക്ക് പോയാൽ നമുക്ക് രാവിലെ എണീറ്റ് നമ്മുടെ നാട്ടിലൊക്കെ ആളുകൾ ജോലിക്ക്
1: പോകില്ല.
0: ആ രീതിയിൽ എന്തൊക്കെ ബഹളം ഉണ്ടെങ്കിലും, നിങ്ങള് അർജന്റീന ഫാൻ ആണെങ്കിലും ശരി, ബ്രസീൽ ഫാൻ ആണെങ്കിലും ശരി, പോർച്ചുഗൽ ഫാൻ ആണെങ്കിലും, ഫ്രാൻസ്, സ്പെയിൻ, ഇംഗ്ലണ്ട്, ജർമ്മനി, നോർവേ, ഏതുമായിക്കൊള്ളട്ടെ, പക്ഷെ നമ്മളെല്ലാവരും ഇത്രേ ഉള്ളൂ, നീ പാട്ടേ ഉള്ളൂ നമ്മളൊക്കെ തമ്മിൽ എല്ലാ

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കും. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക് വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ.
4: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical center, Searing Road. Healthy smiles anytime. For more information, call 4411133.
5: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop. Just feel

0: ഒരു വടക്കൻ സെൽഫി എന്ന മൂവിയിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. എന്നെ തല്ലണ്ട അമ്മാവ.
1: നിസാജി ട്രോളാതിരിക്കാൻ അപ്പുണ്ണിജി പല വിഷയങ്ങളും പറയും. ബ്രസീൽ തോൽവി തിരിച്ചു വിടാനായിട്ട് ഇടയ്ക്കൊക്കെ ഒന്ന് ട്രോളിക്കോളണം, നാളെ നമുക്കും കിട്ടേണ്ടതാ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അപ്പുണ്ണി ഇത്തവണ ടീം ഉറപ്പിച്ചിട്ടില്ല. ജയിക്കുന്ന ടീം എന്റെ ടീം എന്നുള്ളൊരു ഒരു മോട്ടോ ആണ് ഇത്തവണ ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്.
0: അതായത് നമ്മുടെ ലയൺ സിനിമയില് ജഗതി ചേട്ടൻ ചെയ്യുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്, അതായത് കലാശാല ബാബു. അദ്ദേഹത്തെ ദിലീപ് ഏട്ടൻ പരാജയപ്പെടുത്തും. ബാബു വരത്തേക്കും കലാശാല ബാബു ചേട്ടന്റെ
1: കൂടെ നിൽക്കും.
0: പി ആയിട്ടാണ് ജഗതി ചേട്ടൻ നിൽക്കുന്നത്. ദിലീപ് ഏട്ടൻ ജയിച്ചു കഴിയുമ്പോ അപ്പൊ തന്നെ
1: ഒരൊറ്റ സെക്കൻഡ്
0: ജയിന്ന് വിളിച്ച പോലെ നമ്മൾ ജയിക്കുന്ന ടീമിനൊപ്പം നിൽക്കുക. എന്താണെന്നറിയില്ല, ഇത്തവണ അങ്ങനെ ഒരു പ്രത്യേക ടീമിനോടുള്ള ഒരു ആവേശം
1: ഒന്നും തോന്നുന്നില്ല.
0: പിന്നെ തുറന്നു പറയുകയാണെങ്കിൽ
1: ആവേശക്കുറവുണ്ട്.
0: പേഴ്സണലി ഒരു ആവേശക്കുറവ് ഇത്തവണത്തെ ഫുട്ബോളിലുണ്ട്. പിന്നെ മനസ്സിന്റെ ഉള്ളില് സത്യം പറഞ്ഞാല് CR7 ഒരു കപ്പ് എടുക്കണം എന്ന് എനിക്ക്
1: അതൊരു നല്ല തീരുമാനമാണ്.
0: അല്ല, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഏതൊക്കെ ടീമിനെ ഇഷ്ടപ്പെട്ടാലും
1: പിന്നെ
0: മെസ്സി കപ്പെടുക്കണം എന്ന് ആഗ്രഹിച്ചതുപോലെ തന്നെ ഇത്തവണ CR7 കപ്പെടുക്കണം എന്നുള്ളൊരു വലിയ ആഗ്രഹമുണ്ട്. പക്ഷെ അപ്രതീക്ഷിതമായിരുന്നു നെയ്മറിന്റെ പ്രഖ്യാപനം. അത് ഭയങ്കര ഒരു പ്രഖ്യാപനമായി
1: കാര്യത്തിൽ
0: കാണാമയ്യാണ്ടായി പോയി.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതാ മെസ്സേജ് ഉണ്ട്, ഷെറിൻ അഷ്റഫിന്റെ മെസ്സേജ്. ആഘോഷിക്കുന്നവർക്ക് ആഘോഷിക്കാം, ഇന്ന് ഞങ്ങളുടെ സുൽത്താന്റെ പടിയിറക്കമാണ്. കണ്ണു നനയാതെ ഈ ദിനം കടന്നു പോകില്ല. കിരീടങ്ങൾക്കും അപ്പുറം നീ ഞങ്ങൾക്ക് തന്ന ആ മാജിക്കൽ ഫുട്ബോളിന്, ഞങ്ങളുടെ കാലഘട്ടത്തെ ഇത്രയും മനോഹരമാക്കിയതിന് നന്ദി നെയ്മാർ, നെയ്മാർ ജൂനിയർ. തീർച്ചയായിട്ടും ആ ഒരു ഫുട്ബോളറോടുള്ളൊരു സ്നേഹം വളരെ വലുതാണ്. എന്താ പറയാ, അദ്ദേഹത്തിന് അദ്ദേഹത്തിലൂടെ പല താരങ്ങളിലൂടെയാണ്
0: ഒരു
1: രാജ്യത്തെ ഇഷ്ടപ്പെടുന്നത്.
0: നമുക്കൊരു ഫേവറേറ്റ് ടീം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഫേവറേറ്റ് പ്ലെയറിനോടുള്ള ഇഷ്ടം
1: കൊണ്ടാണ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ഫുട്ബോളിൽ എപ്പോഴും നമ്മൾ കാണാറുള്ളത്. അപ്പൊ എന്തായാലും നെയ്മാർ എന്ന് പറയുന്ന ആ ഒരു ഒരു താരം എക്കാലവും ഓർമ്മിക്കപ്പെടുന്ന ഒരു താരം തന്നെയാണ് എന്ന് പറയുന്നതിൽ സംശയമില്ല. അപ്പൊ അപ്പുണ്ണി തീരുമാനം വേസ്റ്റായി എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ അങ്ങനെ ഒരു ടാക്ക് താരത് അൻഫാലാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അൻഫാലെ അങ്ങനൊന്നും പറയാൻ പാടില്ല കേട്ടോ. ഓക്കെ, എന്തായാലും ഇനി ഒരു അപ്ഡേറ്റിലേക്ക് കൂടി പോവാണ്. ഇന്ന് അതായത് നല്ല കാറ്റിനുള്ള സാധ്യതകളുണ്ട് എന്നുള്ള കാര്യം നമ്മുടെ ഖത്തർ കാലാവസ്ഥാ വിഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ, അതായത് ഈ ആഴ്ചയുടെ അവസാനം വരെ കാറ്റിനുള്ള സാധ്യതയുണ്ട്. ഈ ദിവസങ്ങളിലെ കാറ്റിന്റെ വേഗം വർദ്ധിക്കുമെന്നും ഇതിന്റെ ഫലമായിട്ട് അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങൾ ഉയരാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അപ്പം പൊടി പ്രശ്നമുള്ള ആളുകൾ ഒന്ന് ശ്രദ്ധിച്ചോളൂ.
0: അലർജി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. പുറത്തേക്ക് ഇറങ്ങാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക, മാസ്ക് കരുതുക
1: എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അടുത്ത പാട്ടിലേക്ക് പോവാണ്.
2: Chennai beats Tamil head of the hour in the art of podumakkolanda

0: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
1: Hi, this is Suhasini.
2: You're listening to
1: Radio Suno 91.7. Ketu ketu kootukodam.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗ്ഗർ.
4: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical center, Sea Ring Road. Healthy smiles anytime. For more information, call 4411-1133.
5: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop.
6: Just feel the

0: സിനിമയിലെ പാട്ടാണ് നമ്മൾ കേട്ടത്.
1: ഓക്കെ, സമയം 9 മണി കഴിഞ്ഞ് 44 മിനിറ്റ് ആകുമ്പോൾ ഒരു പ്രത്യേക വിഷയിലേക്ക് എത്താനായിട്ടുണ്ട്.
0: അപ്പൊ
1: എനിക്കും പ്രിയപ്പെട്ട ഒരു സുഹൃത്താണ് നിമൽ. നിമലിന്റെ പിറന്നാളാണിന്.
0: അപ്പൊ
1: നിമലിന്റെ പിറന്നാൾ ആശംസകൾ അറിയിക്കുന്നത് വൈഫ് ലിഷയാണ്.
0: ഓക്കെ, അപ്പൊ ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന നിമലിന്റെ ഒരു സ്പെഷ്യൽ ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യുന്നു. ഹാപ്പി ബർത്ത്ഡേ അപ്പ ബൈ നോയൽ, ക്രിസ് ആൻഡ് ലിയോൺ ആഡം. അവരും ഫാമിലി വളരെ സ്നേഹത്തോടുകൂടി അവർ സ്പെഷ്യൽ വിഷസ് കൊടുക്കുകയാണ്.
1: ഇപ്പൊ ഒരുമിച്ച് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കേട്ടുപോകുന്ന സന്തോഷം ഇരട്ടിയാണ് ആ മധുരം.

0: സന്തോഷ ജന്മദിനം കുട്ടിക്ക്.
1: അതെ, ഹാപ്പി ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ തകർത്ത് സെലിബ്രേറ്റ് ചെയ്യാം അല്ലേ?
0: തീർച്ചയായിട്ടും.
1: ഓക്കെ, പ്രണവിന്റെ ഒരു മെസ്സേജ് ഉണ്ട്. ഹരിഹരൻ പിള്ള ഹാപ്പി ആണ് മൂവിയാണോ?
0: അല്ലല്ലോ,
1: കീർത്തന കുമാറല്ല, കുമാർ.
0: ഇതെന്റെ
1: ഇത് അപ്പുണ്ണിയുടെ മേഖലയായിരുന്നു, അറിയാതെ വന്നു പോയതാണ്. ഓക്കെ,
0: വ്യക്ത മുഹാദിദിയായിട്ടാണല്ലോ
1: കുമാർ. റൈറ്റ് ആൻസർ അല്ല കേട്ടോ.
0: അപ്പൊ ഞങ്ങളുടെ വെള്ളിക്കുടുക്കയിലേക്ക് ഒരു വെള്ളി കൂടി കുമാർ.
1: അയ്യോ, ഓക്കെ, പോട്ടെ പോട്ടെ,
0: ക്ഷമിക്കണം,
1: എല്ലാരും മറക്കുക കേട്ടോ. ഫെബിൻ സേവിയറിന്റെ മെസ്സേജ് ഉണ്ട്, കറക്റ്റ് ആണ്. മെർലിൻ റൈറ്റ് ഹാൻഡ് അയക്കുന്നു, ജസ്റ്റേച്ചി റൈറ്റ് ഹാൻഡ് അയക്കുന്നു, സനിൽ കുമാർ, ജമേഷ്, ഹിഷാം, അൻസൽ ഹബീബ്, ഷിഹാജ്, നൌഷാദ്, ഫരി, അങ്ങനെ എല്ലാവരുടെയും, അൽജു മാത്യു, അങ്ങനെ എല്ലാവരുടെയും റൈറ്റ് ആൻസർ ഇവിടെ കിട്ടി നിൽക്കുന്ന ഒരു സമയമാണ്.
0: കോടതി സമക്ഷം ബാലൻ വക്കീൽ. ഇന്നൊരാള് ഹൈഡ് ആൻഡ് സീക്കിന് വേണ്ടിയിട്ട് ക്ലൂ തെരഞ്ഞെടുത്ത് ജെമിനീൻ്റെ അടുത്ത് ചോദിക്കുക, മഞ്ഞ മഞ്ഞ എന്ന് പറയുന്ന സിനിമ കണ്ടതുകൊണ്ടോന്ന് ഞാൻ വിചാരിച്ചത് എന്ത് മനുഷ്യ സ്ത്രീയാണിത്, മഞ്ഞ മഞ്ഞ. അപ്പൊ ഞാൻ പറഞ്ഞ മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ടല്ലോ, അത് വെച്ച് നമുക്ക് കന്മത ഇല്ല, ഇല്ല, കന്മത നമ്മൾ കൊടുത്തിട്ടുണ്ട്. വീണ്ടും ജെമിനിയിൽ നിന്ന് എന്തൊക്കെയോ പറഞ്ഞ് പിടിച്ചെടുത്ത്
1: കണ്ടുപിടിച്ചപ്പോൾ അപ്പുണ്ണിയാണ് ഈ സിനിമ പറഞ്ഞത്.
0: തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ഇന്നത്തെ ദിവസം ജൂലൈ 6 തിങ്കളാഴ്ച ദിവസം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു ദിവസമായി മാറട്ടെ. നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കോടതി സമക്ഷം ബാലൻ വക്കീലിലെ പാട്ട്.
1: കഷ്ടായിപ്പോട്ടെ അപ്പൊ ഈ പാട്ട്, സങ്കടം വരും, മനസ്സിലായോ, ശരിക്കും വിഷമം വരും.
0: നമ്മൾ സ്വയം പല വേദനകളും മറക്കാൻ
1: പാട്ട്
0: കേക്കില്ലേ
1: പാടില്ല.
0: പ്രണവം, ശശി, സിത്താര, കൃഷ്ണകുമാർ.
1: അതെ, സൈനിപ്പ കറക്റ്റ് ആയിരുന്നു കേട്ടോ, കറക്റ്റ് ആൻസർ. വെള്ളാരിക്ക കത്തേരിക്ക കൂട്ട് രവത്ത് തപ്പടിച്ച് പൊറ

0: ആക്ഷൻ
1: മോനെ ദിനേശ അതിമോഹമാണ് അതിമോഹം.
0: ഹൊറർ തനിക്ക് പോകാൻ അനുവാദമില്ല. ഓ ഡ്രാമ
2: എന്റെ കുടുംബം എന്റെ സ്വർഗരാജ്യം.
0: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
3: Brought to you by Safari, world class shopping experience, Doha, Qatar. And
4: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
0: This is
5: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
6: Now, available on
5: Huawei App Gallery. You're listening to
6: Morning Safari.
5: Morning Safari.
6: Morning Safari.
0: Only on Radio Suno.

0: 7 FM.
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: സുനോ അപ്ഡേറ്റ്.
3: സുനോ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അപ്ഡേറ്റുകളുമായി നിസ. ആഴ്ചയുടെ അവസാനം വരെ ശക്തമായ കാറ്റിന് സാധ്യതയെന്ന് ഖത്തർ കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. ഈ ദിവസങ്ങളിൽ കാറ്റിന്റെ വേഗം വർദ്ധിക്കുമെന്നും ഇതിന്റെ ഫലമായി അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങൾ ഉയരാൻ സാധ്യതയുണ്ടെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു. ഖത്തറിൽ സമുദ്ര ഗതാഗതം പുനരാരംഭിച്ചു. എല്ലാത്തരം കടൽയാത്രകളും സമുദ്ര വിനോദങ്ങളും പൂർണ്ണമായി പുനരാരംഭിച്ചതായി ഗതാഗത മന്ത്രാലയം അറിയിച്ചിരുന്നു. സുസ്ഥിര വികസന അംബാസിഡേഴ്സ് സെൻട്രലിൽ നിന്നുള്ള 50 യുവ സുസ്ഥിര വികസന അംബാസിഡർമാർക്ക് ലുസൈൽ ബസ് ഡിപ്പോയിൽ സന്ദർശനമൊരുക്കി ഖത്തറിലെ പൊതുഗതാഗത കമ്പനിയായ മുവസലാത്ത്. സസ്റ്റൈനബിലിറ്റി കോഫി പ്രോഗ്രാമിന്റെ ഭാഗമായാണ് സന്ദർശനം സംഘടിപ്പിച്ചത്. ബ്രസീലിനെ വീഴ്ത്തി നോർവേ ആദ്യമായി ലോകകപ്പിന്റെ ക്വാർട്ടറിലേക്ക് പ്രവേശിച്ചു. ആവേശകരമായ പോരാട്ടത്തിൽ സൂപ്പർ സ്ട്രൈക്കർ എർലിംഗ് ഹാലൻഡ് നേടിയ ഇരട്ട ഗോളുകളുടെ കരുത്തിൽ മുൻ ചാമ്പ്യന്മാരായ ബ്രസീലിനെ 1-2 നോർവേ തകർത്തത്. ബ്രസീലിനെതിരെ ഫുട്ബോൾ ചരിത്രത്തിൽ ഇതുവരെ പരാജയം അറിഞ്ഞിട്ടില്ലെന്ന തങ്ങളുടെ അപൂർവ റെക്കോർഡ് നോർവേ ഈ ലോകകപ്പ് വേദിയിലും കാത്തുസൂക്ഷിച്ചു. ലോകകപ്പ് ഫുട്ബോളിന്റെ പ്രീ ക്വാർട്ടറിൽ ആതിഥേയരായ മെക്സിക്കോയ്ക്കെതിരെ വമ്പൻ വിജയവുമായി ഇംഗ്ലണ്ട് ക്വാർട്ടർ ഫൈനലിൽ. നോർവെയാണ് ക്വാർട്ടർ ഫൈനലിൽ ഇംഗ്ലണ്ടിന്റെ എതിരാളികൾ. ലോകകപ്പ് വേദിയിൽ ഇന്ന് ക്ലാസിക് പോരാട്ടം. സ്പെയിൻ പോർച്ചുഗലിനെ നേരിടും.
2: സുനോ അപ്ഡേറ്റ്സ്. This is home delivery only on Radio Suno 91.7.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now, available on Vodafone Shuf app.
3: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
4: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കും. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
3: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കും.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
1: ഹോം ഡെലിവറി. റേഡിയോ സുനോ.

0: brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 10 മണി കഴിഞ്ഞ് 17 മിനിറ്റ് ഒക്കെ തന്നെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.0 FM. അഷ്ടമിയാണ് കൂടിയുള്ളത്, ഹോം ഡെലിവറിയുടെ സമയം. ഇവിടെ എന്തായാലും കുറച്ച് മുൻപ് വരെ നിസ ഉള്ളതുകൊണ്ട്, അതായത് പോർച്ചുഗീസ് ഫാനായിട്ടുള്ള നിസ ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു, എസ് കെയുടെ മെസ്സേജ് വന്നിട്ടുണ്ട്. എസ് കെ പറഞ്ഞിരിക്കുന്നത് ഇന്ന് പോർച്ചുഗീസ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ജയിക്കും, ജയിക്കണം എന്ന് പറട്ടെ. എസ് കെ എന്ന് പറയുന്നത് സാദിക്കാണ് അല്ലേ? ഓക്കെ, സാദിക്ക് അറിഞ്ഞില്ലെന്ന് തോന്നുന്നു. ഇത്രയും നേരം ഇവിടെ പോർച്ചുഗീസ് ഫാനാണെങ്കിൽ പോർച്ചുഗീസ് ഫാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോയി, പുറത്തേക്ക് പോയി. ഇനി ഹോം ഡെലിവറിയിൽ വന്നിരിക്കുന്നത് ഒരു അർജന്റീന ഫാനാണ്. അപ്പം എൻ്റെ അടുത്ത് ഈ മെസ്സേജ് വെച്ചപ്പോൾ ഞാൻ ഇങ്ങനെ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് വാച്ച് എന്ന് പറഞ്ഞു. ഒന്നും പറയുന്നില്ല, ഇന്ന് ജയിച്ചാൽ ജയിച്ചു, ജയിച്ചില്ലെങ്കിൽ ഓഫ്കോഴ്സ് ഫുൾ ടീമിനെ തന്നെ പറയേണ്ടി വരും. എനിവേ, സ്പെയിൻ എന്ന് പറയുന്നത് അതിഗംഭീര ടീമായതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലുള്ള ഒരു ഒരു ഒരു പ്രശ്നങ്ങളും ഉണ്ട്. എന്തായാലും പോർച്ചുഗീസ് ഫാൻസ്, പ്രത്യേകിച്ചും CR7 ഫാൻസ് ആൻഡ് ഓൾസോ സ്പെയിൻ ഫാൻസ്, അസംബിൾ ഹിയർ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയൂ ഇന്നത്തെ മാച്ചിനെ കുറിച്ചിട്ട്. ഒപ്പം തന്നെ ജസ്റ്റ് ബി കെയർഫുൾ, ബിക്കോസ് ടുഡേ ഇറ്റ്സ് ഗോയിങ് ടു ബി റിയലി റിയലി റിയലി ഹോട്ട് ഔട്ട്സൈഡ്. ഭയങ്കരമായിട്ട് ആ ഒരു ചൂട് കൂടാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ രാത്രിയിലേക്കൊക്കെ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നല്ല പോലെ ഹ്യൂമിഡിറ്റിയൊക്കെ കാണും. മൺഡേ റിലേറ്റീവ്ലി ഇന്നത്തെ ദിവസം ഇത്രയും ദിവസങ്ങൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചൂട് കൂടാനുള്ള ചാൻസ് ഉള്ള ദിവസമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ വെള്ളം കുടിക്കുക, നല്ല പോലെ ഈ പറഞ്ഞ ഒരു ഒരു ഹെൽത്ത് നമുക്ക് നോക്കണം. അതിൽ ഏറ്റവും കൂടുതൽ ഹൈഡ്രേഷൻ, ഇറ്റ്സ് എ മസ്റ്റ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വെള്ളം കുടിക്കാനായിട്ട് മറക്കരുത്. വാർമോസ് എന്ന് പറഞ്ഞിട്ട് അതാ നമ്മുടെ ജംഷിയുടെ മെസ്സേജ് ഉണ്ടല്ലോ. എന്തായാലും മെസ്സേജസ് പോകട്ടെ. അറ്റ് ദ സെയിം ടൈം നിങ്ങളുടെ ഈ ഒരു ഡേ തുടങ്ങുന്ന സമയത്ത് എവിടെ നിന്നാണ് കേൾക്കുന്നത്, ഹോം ഡെലിവറിയുടെ സമയം ഒന്ന് ജസ്റ്റ് ഒരു മെസ്സേജ് അയക്കുക, ഒരു ഫോട്ടോ അയക്കുക, ഞാൻ ഇന്ന സിഗ്നലിലാണെന്നേ, അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്നാണ് കേൾക്കുന്നത് കേട്ടോ, ഗുഡ് മോർണിംഗ് അഷ്ടമി, അല്ലെങ്കിൽ ഇന്ന് എനിക്ക് വേണ്ടിയിട്ടൊരു ചെറിയൊരു വിഷസ് പറയണേ, അല്ലെങ്കിൽ ഇന്ന് ഇന്നത്തെ ദിവസം എൻ്റെ പ്ലാൻ ഇതാണ്. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഡയൽ ചെയ്യേണ്ട, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയക്കേണ്ട നമ്പർ മറക്കണ്ട, 5000 009 17. അതല്ല എന്നെ വിളിക്കണം എന്നുണ്ടെങ്കിൽ 444 9 17. ഓക്കെ.

0: delivery.
1: വെൽക്കം ബാക്ക്. ഹോം ഡെലിവറിയിൽ അഷ്ടമിയാണ് കൂടെയുള്ളത്. ഞാനേ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു, ചില സമയത്തൊക്കെ നമ്മളിങ്ങനെ ചില പച്ചക്കറികൾക്കും അല്ലെങ്കിൽ ഈവൻ ഫിഷിനാണെങ്കിലും എന്തിനാണെങ്കിലും ശരിയെന്നെ ചെറുതായിട്ടൊന്ന് പൈസ കൂടുമ്പോഴേക്കും ഷൂ പൈസ കൂടി ഇതിപ്പോൾ വേണ്ട, പൈസ കുറഞ്ഞിട്ട് മേടിക്കാം എന്ന് വിചാരിക്കുന്ന കുറച്ചധികം ആൾക്കാരുണ്ടാവും. മറ്റു ചിലരുണ്ടാവും പൈസ കൂടിയ ഐറ്റംസ് മാത്രം നോക്കി വാങ്ങുന്നവർ, ചിലപ്പോൾ അതിൻ്റെ ക്വാളിറ്റി നല്ലതായിരിക്കും എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉള്ളവരായിരിക്കാം. എനിവേ, ഈ പൈസ കൂടുക എന്ന് പറയുന്നത് ചില സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ഒരു ലക്ഷറിയേക്കാൾ അപ്പുറത്തേക്ക് എന്തെങ്കിലും ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഐ വിൽ ടെൽ ദീസ് തിങ്സ് ബിക്കോസ് ചില ഡിഷസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ടാവും. അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും യുണീക്ക് ആയിട്ടുള്ള സംഭവങ്ങളായതുകൊണ്ട് തന്നെ ലാക്സ് ആൻഡ് ലാക്സ് ഓഫ് റുപ്പീസ് ആയിരിക്കും ചിലപ്പം അതിൻ്റെ വേർത്ത് എന്ന് പറയുന്നത്. എക്സ്പേർട്സ് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ലിമിറ്റഡ് അവൈലബിലിറ്റി കാരണവും അതിൻ്റെ ഹാർവെസ്റ്റിംഗ് മെത്തേഡുകൾ കാരണവും അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ഏറ്റവും ആ ഒരു സ്വാദും കാര്യങ്ങൾ എല്ലാം കണക്കിലെടുത്താണ് ഇത്രയും വിലയുള്ളത് അതിന് എന്നൊക്കെയാണ് പറയുന്നത്. ഒരു പ്രഷ്യസ് ജെം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നൊരു സംഭവമാണിത് കേട്ടോ. അപ്പോൾ അതിൽ ആദ്യം തന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റ് ട്രഫിൾ എന്ന് പറയുന്നൊരു സംഭവമാണ്. ഇതിനെ വൈറ്റ് ഡയമണ്ട് എന്നും വിളിക്കും. സോ ഈ ഒരു വൈറ്റ് ട്രഫിൾ അല്ലെങ്കിൽ വൈറ്റ് ഡയമണ്ട് എന്ന് പറയുന്ന സംഭവം റേറസ്റ്റ് ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ്, ഇത് ഇറ്റലിയിലാണ് കേട്ടോ കാണാറുള്ളത് കൂടുതലും, റേറസ്റ്റ് ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ഒരു മഷ്റൂംസ് ആണ് കേട്ടോ. അത് കോസ്റ്റ് ചെയ്യുന്നത് ഏകദേശം ഒരു 450 gram ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ $4,000 പെർ പൗണ്ട് കേട്ടോ. അതായത് ഇപ്പം ഇത് നമ്മളിപ്പം ഇത്രയും ഗ്രാം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓരോ ഇതനുസരിച്ച് നോക്കുകയാണെങ്കിൽ 4,000 per pound ഡോളേഴ്സ് കൊടുക്കേണ്ടി വരും. അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം റെഗുലറായിട്ടുള്ള ബ്ലാക്ക് ട്രഫിൾസും കാണാനെ കിട്ടും. പക്ഷേ ഈ വൈറ്റ് ട്രഫിൾസ് എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യലി ഈ പറഞ്ഞ പോലെ കൾട്ടിവേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര റെയറാണ് സംഭവം. ഇത് നാച്ചുറലി തന്നെ ട്രീയിൽ നിന്നൊക്കെ നമുക്ക് ഇങ്ങനെ കിട്ടണം. ചിലപ്പോൾ ഓക്ക്, ഹാസൽനട്ട് ഇതിൽ നിന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മൈൽഡ് ടേസ്റ്റ് ഓഫ് ഗാർലിക് ആണെന്ന് പറയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ആ വെളുത്തുള്ളിയുടെ ലൈറ്റ് ഒരു ടേസ്റ്റും കൂടി അതിലേക്ക് വരുന്നു ഈ വൈറ്റ് ട്രഫിൾസിലേക്ക്. ഇറ്റലിയിലായതുകൊണ്ട് തന്നെ ചിലപ്പോൾ ക്രൊയേഷ്യ അല്ലെങ്കിൽ സ്ലൊവേനിയ ഈ ഭാഗത്തൊക്കെയാണ് പിന്നെയും ഇത് കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ഈ പറഞ്ഞ പോലെ റൂട്ടിൽ നിന്ന് തന്നെ, ട്രീയുടെ റൂട്ടിൽ നിന്ന് തന്നെ ഇത് ചിലപ്പം വളരുന്നതും ഉണ്ടാവാം. അതുകൊണ്ട് നമുക്ക് കിട്ടാൻ കുറച്ച് പണി കൂടുതലാണ്. അബ്സോർബ് ചെയ്യും ഇതിൻ്റെ വാട്ടർ, ട്രീയുടെ വാട്ടറും അല്ലെങ്കിൽ അതൊക്കെ അബ്സോർബ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ ഇത് റെഡി ആയിട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഭയങ്കര പാടാണ് പൊതുവെ കിട്ടാനായിട്ട്. സോ ദാറ്റ് ഇസ് കോൾഡ് വൈറ്റ് ട്രഫിൾസ്. ഓക്കെ, ഇനി വേറൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തത് ഇതുപോലെ തന്നെ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അൽമാസ് കാവിയർ എന്ന് പറയും, അല്ലെങ്കിൽ ഗോൾഡ് ഇൻ എ സീ എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് പറ്റും. നല്ല ഗോൾഡൻ കളറിൽ കുഞ്ഞു കുഞ്ഞു കുഞ്ഞു കുഞ്ഞു കുഞ്ഞു കുഞ്ഞു മുട്ടകൾ പോലെ ഇങ്ങനെ ഇരിക്കും കേട്ടോ, ചെറിയ മറ്റേ ബബിൾസ് പോലെയൊക്കെ ഇരിക്കും. ഇത് ലക്ഷറി ആയിട്ടുള്ളൊരു സംഭവമാണ്. ഏറ്റവും ലക്ഷറിയസ് ഡെസേർട്ടല്ല, നമ്മുടെ സാധാരണ ഡിഷസിലൊക്കെ തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇത് സത്യം പറഞ്ഞാൽ സ്റ്റോർജിയൻ എന്ന് പറയുന്നൊരു ഫിഷ് ഉണ്ട്. ഓഹ്, ഇതിൻ്റെ പേര് പറഞ്ഞു വരുമ്പോൾ ഞാൻ ഒരു പണിയാവും. അപ്പോൾ ആ ഫിഷിൻ്റെ എഗ്ഗാണിത് ബേസിക്കലി. സോ ഇത് ഇറാൻ ഭാഗത്തേക്ക് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ആ ഒരു ദേശത്താണ് കുറച്ച് കൂടുതൽ കിട്ടുക. ആൻഡ് പെർ kg ഒരു 21 lakh വേണമെന്നുണ്ടെങ്കിൽ, റുപ്പീസ് കേട്ടോ ഞാൻ പറയുന്നത്, 21 lakh rupees വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റും. അത്രയും ലക്ഷൂറിയസ് ആയിട്ടുള്ളൊരു സംഭവമാണിത്. ഇതിനെ ഗോൾഡൻ കളറിലുള്ളത് കൊണ്ട് തന്നെയാണ് ഗോൾഡ് ഇൻ ദ സീ എന്ന് വിളിക്കുന്നത്. ഒരു കുറച്ച് ഈ പറഞ്ഞ പോലെ എക്സ്ട്രീംലി ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവം ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഡിഷസിൻ്റെ കൂടെ അവരിത് ഒരു കൂളിംഗ് ഇതായിട്ട് അതിൻ്റെ സൈഡിൽ തന്നെ സെറ്റ് ചെയ്തെടുക്കാറുണ്ട്. ചിലരൊക്കെ അത് ഇങ്ങനെ പ്രസൻറ്റ് ചെയ്യുമ്പോഴൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇതാണ് മറ്റൊരു സംഭവം. ഇനിയുണ്ട് കേട്ടോ ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ, ഈ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഐറ്റംസ് കേട്ടോ ഞാൻ ഈ പറയുന്നത്. അപ്പം ഇങ്ങനെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഐറ്റംസ് പറയാൻ നേരത്തെ എനിക്ക് നിങ്ങളോടൊരു ചോദ്യം കൂടിയുണ്ട്. അതായത് ഇതേപോലെ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു സംഭവം നമുക്കും അറിയാം, ഞാനിപ്പോൾ പറഞ്ഞതൊക്കെ നമുക്ക് അറിയാത്ത കുറച്ച് ഐറ്റംസ് ആണ്. പക്ഷെ അത് കിങ് ഓഫ് സ്പൈസസ് എന്നറിയപ്പെടുന്ന സ്ക്രോക്കസ് സറ്റിവസ് എന്ന് പറയുന്ന ഒരു ഫ്ലവറിൽ നിന്നും വരുന്ന ഒരു സംഭവമുണ്ട്. അതാണ് നമ്മളെ സംബന്ധിച്ച് പൊതുവെ ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ഐറ്റം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കൂ 5000 00917. അതിനിടയിൽ ഇഷാര ഷാഫിയുടെ മെസ്സേജ് ഉണ്ടായിരുന്നു, ആൾ ഏതോ ഒരു സിഗ്നലിൽ നിൽക്കുന്നതിന്റെ ഫോട്ടോ ഒക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. ആൻഡ് ബാക്കിയുള്ളവരുടെ ഗുഡ് മോർണിംഗ് ഒക്കെ ഞാൻ കണ്ടു കേട്ടോ. പക്ഷെ എന്റെ ചോദ്യത്തിനുള്ള ആൻസർ ഒന്ന് മെസ്സേജ് അയച്ചോ 5000097. ഞാൻ പറഞ്ഞു തന്ന ആ ഒരു ക്ലൂ മറക്കണ്ട, സ്ക്രോക്കിസ് സച്ചിവസ് എന്ന് പറയുന്ന ഫ്ലവറിൽ നിന്ന് വരുന്നൊരു ഡ്രൈഡ് സ്റ്റിക്മയാണ് ഇത്. ബേസിക്കലി ഇത് കിങ് ഓഫ് സ്പൈസസ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. അപ്പൊ ആലോചിച്ച് നോക്കിക്കോ, നോക്കിയിട്ട് മെസ്സേജ് അയച്ചോളൂ 5000097. അതെ, മുഹസിൻ ആദ്യം മെസ്സേജ് അയച്ചത് മുഹസിൻ ആണ് കേട്ടോ. 5000097 ലേക്കാ കറക്റ്റ് ആൻസേഴ്സ് പോന്നോട്ടെ, വേഗത്തിന് അയച്ചോളൂ.

ആണ് പോയത്. എനിവേ, വെൽക്കം ബാക്ക്. ഇത് ഹോം ഡെലിവറിയാണ്, അശ്ലമിയാണ് കൂടെയുള്ളത്. ആൻഡ് ഈ ഒരു ടൈമിൽ ഞാൻ കുറച്ച് മുമ്പ് ചോദിച്ചൊരു ചോദ്യമുണ്ട്. അതായത് നമ്മൾ ഏറ്റവും വേൾഡിൽ തന്നെ എക്സ്പെൻസീവ് ആയിട്ടുള്ള, ലക്ഷൂറിയസ് ആയിട്ടുള്ള കുറച്ചധികം സാധനങ്ങളെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതും ഫുഡ് ഐറ്റംസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ചെറിയ ഇൻഗ്രീഡിയൻസ്. അതിൽ ഒന്നാണ് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ വൈറ്റ് ട്രഫിൾ എന്ന് പറയുന്ന ഒരു റെയറസ്റ്റ് മഷ്റൂം. അതുപോലെ തന്നെ ഒന്നാണ് ഗോൾഡ് ഇൻ ദ സീ എന്നറിയപ്പെടുന്ന അൽമാസ് കേവിയർ എന്ന ഒരു ചെറിയ ഒരു ഫിഷിൻ്റെ, ഒരു പ്രത്യേകതരം ഫിഷിൻ്റെ എഗ്ഗാണ്. ഇനി അതുപോലെ തന്നെ ഒരു സംഭവമുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഐറ്റമാണ് ക്രോക്കസ് സറ്റിവസ് എന്ന് പറയുന്ന ഒരു ഫ്ലവറിൽ നിന്നും വരുന്ന ഒരു എക്സ്ട്രാക്റ്റ് ആണ്. അതിനെ മോസ്റ്റ് എക്സ്പെൻസീവ് ഫുഡ് ഐറ്റം ഇൻ ദ വേൾഡ് എന്നുള്ള രീതിയിൽ കണക്കാക്കപ്പെടുന്നു. അതിനോടൊപ്പം ഞാൻ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു, ദ കിങ് ഓഫ് സ്പൈസസ് എന്നാണ് അതിനെ അറിയപ്പെടുന്നതെന്നും. എല്ലാവരും അയച്ച ആൻസർ കറക്റ്റാണ്. ഒരുപാട് പേര് അയച്ചിട്ടുണ്ടായിരുന്നു, കാരണം നമ്മൾ അത്രയധികം അത് കാണാറുണ്ട്, നോക്കി കണ്ടാണ് നമ്മൾ വാങ്ങിക്കാറ്. ഏറ്റവും കൂടുതൽ ചില കാര്യങ്ങളിൽ നമ്മളത് ആഡ് ചെയ്തിട്ടാണ് കഴിക്കാറുള്ളത്. സോ ബേസിക്കലി ഇറ്റ് ഈസ് സാഫ്രൺ. സാഫ്രൺ ആണ് ദ കിങ് ഓഫ് സ്പൈസസ് ആൻഡ് ഓൾസോ ഇറ്റ് കംസ് ഫ്രം ക്രോക്കസ് സാറ്റിവസ് എന്ന് പറയുന്ന ഫ്ലവർ. അതുപോലെ തന്നെ മറ്റൊരു സംഭവമാണ് കേട്ടോ, ഒരു തരം ട്യൂണയാണിത്. സോ ഇറ്റ്സ് ബ്ലൂ ഫിൻ ട്യൂണ, ഒരു മില്ലീനിയർ ഓഫ് ദ ഓഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും ഈ പറഞ്ഞ പോലെ ഈ സൂഷി ഡിഷസിലൊക്കെ വരുന്നൊരു പ്രത്യേകതരം ഇതാണ് ഈ ബ്ലൂ ഫിൻ ട്യൂണ എന്ന് പറയുന്നത്. ഓഫൻ ഒരു മില്യൻസ് ഓഫ് ഡോളേഴ്സിനാണ് ഇൻ്റർനാഷണൽ ഓപ്ഷൻസിലൊക്കെ ഇത് വിൽക്കപ്പെടുന്നത്. ആൻഡ് ഒരു ബട്ടറിൻ്റെ സോഫ്റ്റ്നെസ്സും അതിനോടൊപ്പം ഭയങ്കര റിച്ച് ആയിട്ടുള്ള പ്രോട്ടീനും അടങ്ങിയിട്ടുള്ള, ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള, വിറ്റമിൻ B12, സെലീനിയം, അയൺ ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് എന്താ പറയുക, ഹാർട്ട് ഹെൽത്തിനും ബ്രെയിനിനും ഇമ്മ്യൂൺ സിസ്റ്റത്തിനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വണ്ടർഫുൾ ഫുഡ് ഐറ്റം, അതാണ് ഈ പറഞ്ഞ ബ്ലൂ ഫിൻ ട്യൂണ. അത് പുതുതായിട്ട് കേൾക്കല്ലേ, ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്ലൂ ഫിൻ ട്യൂണ എന്ന് അടിച്ചു നോക്കൂ കേട്ടോ, നമ്മുടെ ഗൂഗിളിലും കാണും, നല്ല ഭംഗിയാണ് കാണാനും. അതുപോലെ മറ്റൊരു സംഭവം കൂടി എനിക്ക് പറയാനുണ്ട്, ആൻഡ് ദാറ്റ് ഇസ് ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ തിങ് ആൻഡ് അതിൻ്റെ പേര് ഞാൻ കുറേ നേരമായിട്ട് അതിൻ്റെ പ്രൊനൗൺസിയേഷൻ ഇങ്ങനെ പറയാൻ വേണ്ടി നോക്കുമായിരുന്നു. മാറ്റ്സുറ്റിക് മഷ്റൂംസ്. ഓക്കെ, ഇറ്റ് ഈസ് ബേസിക്കലി ഈ പറഞ്ഞ പോലെ ഒരു മോസ്റ്റ് ഹൈലി വാല്യൂഡ് ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് മഷ്റൂമാണ് ജാപ്പനീസ് ക്യുസീനിൽ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ പൈൻ മഷ്റൂംസ് ആണ് എന്നും പറയാറുണ്ട്. ആൻഡ് പൈൻ ട്രീസിൽ വരുന്നത് കൊണ്ട് തന്നെ ജപ്പാൻ, കൊറിയ, ഭൂട്ടാൻ, ചൈന, നോർത്ത് അമേരിക്ക ഇവിടെയൊക്കെ തന്നെ ഭയങ്കര റോ ആയിട്ടും കുക്ക് ചെയ്തിട്ടും ഒരുപാട് സൂപ്പിൽ, റൈസ് ഡിഷസിലൊക്കെ തന്നെ യൂസ് ചെയ്യാറുള്ളൊരു സംഭവമാണ് ഈ ഒരു മഷ്റൂം എന്ന് പറയുന്നത്. ഇതും ഈ പറഞ്ഞ പോലെ നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. ഇത് കുറച്ച് ഈ പറഞ്ഞ ഒരു സ്പൈസി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇടുമ്പോഴത്തേക്കും അതിലൊക്കെ ഇത് ആഡ് ചെയ്യുമ്പോൾ ഭയങ്കര ടേസ്റ്റി ആയതുകൊണ്ടും അതുപോലെ തന്നെ ഭയങ്കര റെയർ ആയിട്ടുള്ളൊരു സംഭവം ആയതുകൊണ്ടും $40 എ പൗണ്ട്, അതിനോടൊപ്പം ചില സ്ഥലത്തൊക്കെ $1,000 എ പൗണ്ട് ഇൻ ജപ്പാൻ, ആ രീതിയിലാണ് ഇതിൻ്റെ വേരി ചെയ്യുന്നത് പ്രൈസ് എന്നൊക്കെ പറയുന്നത്. അത് കാണുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കും ഇത്രയൊക്കെ കോസ്റ്റ് ഉണ്ടോ ഇതിനൊന്ന്, അത്രയ്ക്ക് വിലയുള്ള സംഭവങ്ങളാണത്. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള, ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ഫുഡ് ഐറ്റംസിൽ ആഡ് ചെയ്യുന്ന ചില ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പം ഇതുപോലെ വേറെ ഏതെങ്കിലും നിങ്ങളുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടോ? നമ്മുടെ നാട്ടിൽ ചിലപ്പം അത്രയും ഒരു വില കൂടിയ ഇൻഗ്രീഡിയൻ്റ്, അത് സാഫ്രൺ തന്നെ ആയിരിക്കും നമ്മൾ മെയിനായിട്ട് പറയുക അല്ലേ. വേറെ ഏതാണ് നിങ്ങൾക്ക് കുട്ടിക്കാലം മുതൽ വീട്ടിൽ എന്തെങ്കിലും സാധനം വാങ്ങാൻ നേരത്തെ ഓഹ് അതിന് ഭയങ്കര പൈസ ആയിരിക്കും എന്ന് എപ്പോഴും വിചാരിക്കാറില്ല, അല്ലെങ്കിൽ ഇപ്പോൾ പോലും ഗ്രോസറി വാങ്ങാൻ നേരത്ത് ഭയങ്കര റേറ്റാണ് അത് വേണ്ട എന്ന് വെക്കാറുള്ള, അക്കോർഡിംഗ് ടു യുവർ ഓൺ ലക്ഷറി, ലൈക്ക് ആ ഒരു ലെവലിൽ എന്താണുള്ളത്. എനിക്കിപ്പം സാഫ്രോൺ എന്ന് പറയുന്നത് ഞാൻ എനിക്കൊന്നും ഞാൻ റെയറായിട്ട് യൂസ് ചെയ്തിട്ടുള്ളൂ, ഞാൻ അങ്ങനെ അത് വാങ്ങാറില്ല, നല്ല പൈസയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് സാഫ്രൺ ഇസ് ആക്ച്വലി എ ലക്ഷറി കൈൻഡ് ഓഫ് എ തിങ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഏത് ഇൻഗ്രീഡിയൻ്റ് അല്ലെങ്കിൽ ഏത് ഫുഡ് ഐറ്റം അല്ലെങ്കിൽ അതിലേക്ക് എടുക്കുന്ന ഡിഷസിന് വേണ്ടിയിട്ട് എടുക്കുന്ന എന്ത് ഐറ്റമാണ് ഒരു ലക്ഷറി എന്ന് ഫീൽ ചെയ്യാറുള്ളത്? മെസ്സേജ് അയക്കാൻ മറക്കേണ്ട 5000917 ലേക്ക് കേട്ടോ.

0: 7 FM.
1: കേട്ടി കേട്ട് കൂട്ടുകൂടാം.
2: This is home delivery only on Radio Sunoo 91.7 FM.

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 11 മണി കഴിഞ്ഞ് 7 മിനിറ്റ്. കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 എഫ്എമ്മിൽ അഷ്ടമിയാണ് കൂടെയുള്ളത്. ഏകദേശം 11:02 ആയപ്പോഴേക്കും ഏതോ ഒരു പാട്ട് കേട്ടിട്ട് ഇത് ഏത് സിനിമയിലെയാണ് എന്ന് ചോദിച്ചിട്ട് ഇവിടെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ഇഫ് ഐ എം നോട്ട് റോങ്, ലൈക്ക് ലാസ്റ്റ് സോങ്, ലാസ്റ്റ് അവറിലെ ലാസ്റ്റ് സോങ് ആണെന്ന് തോന്നുന്നു ചോദിച്ചത്. അത് ലിറ്റിൽ ഹാർട്സ് എന്ന് പറയുന്ന സിനിമയിൽ ഡാബ്സിയും അതുലും പാടിയ പാട്ടായിരുന്നു കേട്ടോ. ആ പാട്ട് കേട്ടിട്ടാണ് ചോദിച്ചതെന്ന് വിചാരിക്കുന്നു ഞാൻ. എന്തായാലും അതാണ് ആ പാട്ട്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഇനിയും ഒരുപാട് നല്ല ബ്യൂട്ടിഫുൾ സോങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗിലാണ്.

അങ്ങനെ നമ്മൾ എന്തായാലും പാട്ടുകൾ കേൾക്കാനായി വെയിറ്റ് ചെയ്തിരിക്കുമ്പോ ഉണ്ടല്ലോ, ഈ പണ്ടത്തെ ലക്ഷറി ഐറ്റംസ് ഒന്നും ഇപ്പൊ വലിയ ലക്ഷറി ആയിരിക്കില്ല ചിലപ്പോ. അപ്പോ ഞാൻ കുറച്ച് മുൻപ് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ലൈക്ക് ഇത് വേണ്ട എന്ന് വെച്ചിട്ടുള്ള അങ്ങനത്തെ എന്തെങ്കിലും ഒരു ലക്ഷറി ഐറ്റംസ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ഞാൻ ഒരാളുടെ ഒരു മെസ്സേജ് കണ്ടപ്പോഴാണ് റിയലൈസ് ചെയ്തത് ശരിയാ, നൗ നത്തിങ് ഇസ് സോ മച്ച് ലൈക്ക് ലക്ഷറിയായിട്ട് ഫീൽ ചെയ്യാത്തത്. നമ്മുടെ കയ്യിൽ പൈസ കൊണ്ട് ഉള്ളത് കൊണ്ടാവാം, അല്ലെങ്കിൽ നമുക്കത് ഭയങ്കര യൂസ്ഡ് ആയതുകൊണ്ടായിരിക്കാം, വാട്ട് എവർ ഇറ്റ് ഈസ്, ലെറ്റ് ദാറ്റ് ബി എ ഗുഡ് തിങ്. ബട്ട് ഇപ്പം കയ്യിലുള്ള പലതും പണ്ട് നമുക്കൊരു ലക്ഷറി തന്നെയായിരുന്നു. ഫോർ എക്സാമ്പിൾ, എനിക്ക് വന്നിരിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ മെസ്സേജിൽ ഒരാൾ കൺവേ ചെയ്തിട്ടുള്ളൊരു സംഭവമാണ്, കുഞ്ഞുനാളിൽ പുറത്തിറങ്ങുമ്പോൾ, അതായത് എന്തെങ്കിലും സാധനം വാങ്ങാൻ അമ്മയുടെ കൂടെ പോകുമ്പോൾ ഭക്ഷണം വാങ്ങിച്ച് കഴിക്കാനായിട്ടുള്ള, അതായത് വിശന്നിരിക്കുന്നുണ്ടാവും, പക്ഷേ ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിൽ കയറുന്ന സമയത്ത് അവിടെ നിന്ന് ചിലപ്പോൾ കയറിയിട്ട് ഒരു ഊണായിരിക്കും കഴിക്കുക, പക്ഷെ അവിടുത്തെ ആ കയറുന്ന സ്ഥലത്ത് തന്നെ വലിയൊരു പാനിൽ ഈ ചൈനീസ് വിഭവങ്ങൾ ഉണ്ടാക്കുന്ന കണ്ട് നിൽക്കുമ്പോൾ, അതായത് ആൾ ഉദ്ദേശിച്ചത് ഈ ഫ്രൈഡ് റൈസ്, നൂഡിൽസ്, ചില്ലി ചിക്കനൊക്കെ ഉണ്ടല്ലോ, പണ്ടത്തെ ഓർമ്മയില്ലേ, നമ്മൾ എല്ലാ ഹോട്ടലിൻ്റെയൊക്കെ ആ കയറുന്ന സ്ഥലത്ത് തന്നെ ആ കിച്ചൻ്റെ അവിടെ ആയിട്ട് ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക. നമുക്കത് കാണാൻ പറ്റും, നമ്മളിങ്ങനെ കണ്ട് നിൽക്കും. അവരാ വലിയ ചീനിച്ചട്ടിയിലെടുത്തിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് അതിനകത്ത് ഇങ്ങനെ തീയൊക്കെ വന്നിട്ട് എന്നിട്ട് അതിലിങ്ങനെ ആ നൂഡിൽസും അല്ലെങ്കിൽ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്യുന്ന കാണുമ്പോഴത്തേക്കും അയ്യോ അത് കഴിക്കാനായിട്ട് ഇങ്ങനെ കൊത്തിയായി പോവും. പക്ഷേ ചിലപ്പോൾ നമുക്കത് പറഞ്ഞു കഴിഞ്ഞാൽ വാങ്ങിച്ച് തരില്ല, ഒന്ന്, രണ്ടാമത് പറ്റില്ല, അതൊക്കെ ഭയങ്കര പൈസയാണ്, നമുക്ക് ചോറ് കഴിച്ചിട്ട് പോകാം അല്ലെങ്കിൽ ഒരു നാരങ്ങ വെള്ളം കുടിച്ചിട്ട് പോകാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് സങ്കടം വരും. പക്ഷേ ഇപ്പം നമുക്കതൊരു ലക്ഷറി ആണോ? എവിടെ പോയാലും നമുക്ക് ചിലപ്പോൾ ഭയങ്കര ഒട്ടും ഇപ്പോൾ ആ ചില്ലി ചിക്കൻ അല്ലെങ്കിൽ ഫ്രൈഡ് റൈസിന് അന്ന് കൊടുത്തിരുന്ന ഒരു ഇമ്പോർട്ടൻസ് നമ്മളിപ്പോൾ കൊടുക്കാറില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി വി ആർ മൂവ്ഡ് ഓൺ വിത്ത് അവർ ലൈഫ്. നമുക്ക് കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞു, അല്ലെങ്കിൽ നമ്മൾ കഴിക്കേണ്ടതെല്ലാം നമുക്കിപ്പോൾ കഴിക്കാൻ പറ്റുന്നുണ്ട്, അതുകൊണ്ടായിരിക്കാം. പക്ഷെ അന്നത്തെ ആ ഒരു കാഴ്ച, അങ്ങനെ നിന്ന് അത് വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുന്നൊരു കാഴ്ചയെ കുറിച്ചിട്ട് ഇത്രയും ബ്യൂട്ടിഫുള്ളി എക്സ്പ്ലെയിൻ ചെയ്തിട്ട്, അതായത് എനിക്ക് ജസ്റ്റ് ഇങ്ങനെ ബ്രോക്കൺ വേർഡ്സിലാണ് അയച്ചിരിക്കുന്നത്, എനിക്കൊന്ന് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ് മെസ്സേജ് ഇർഷാദ്. ഇർഷാദ് അതിങ്ങനെ ഉമ്മാൻ്റെ കൂടെ പോയി അവിടെ നിൽക്കുന്നത് മുതൽ, അപ്പോൾ എനിക്ക് എൻ്റെ കുട്ടിക്കാലമാണ് എനിക്ക് ഓർമ്മ വന്നത്, കാരണം ഞാൻ എൻ്റെ അമ്മേൻ്റെ കൂടെ പോയി അങ്ങനെ നിന്ന് ഞാനിങ്ങനെ നോക്കി നിന്നിട്ട് പെട്ടെന്ന് എനിക്ക് എൻ്റെ മൈൻഡിൽ അതാണ് വന്നത്. ഇർഷാദ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ പോയി നിൽക്കും, നിന്നിട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കുറേ വാശി പിടിക്കും, പക്ഷേ കിട്ടാറില്ല. അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഞാൻ എൻ്റെ മക്കൾക്ക് വാങ്ങിച്ച് കൊടുക്കുമ്പോൾ ഐ റിയലി തിങ്ക് അബൌട്ട് ഇറ്റ് എന്നുള്ള രീതിയിലാൾ പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എന്തോ ഭയങ്കരമായിട്ട് കണക്റ്റായിപ്പോയി. നിങ്ങൾക്കും അങ്ങനെ കണക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലെറ്റ് മീ നോ. അങ്ങനെ കാത്തു നിന്ന് കഴിച്ചിട്ടുണ്ടോ? ഞാനങ്ങനെ കാത്തു നിന്ന് കഴിച്ചിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ചില്ലി ചിക്കൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ. ചില്ലി ചിക്കൻ വാങ്ങിച്ചിട്ട് പോയിട്ട് പൊറോട്ടയുടെ കൂടെ കഴിക്കുക എന്നൊക്കെ പറഞ്ഞ് ചില്ലി ചിക്കൻ മേടിക്കാനായിട്ട് അയ്യോ കരഞ്ഞ് അവസ്ഥയാക്കിയിട്ടുണ്ട് ഞാൻ. എന്തായാലും ഇതൊക്കെ നിങ്ങൾക്കും അങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ പ്ലീസ് ഡു ലെറ്റ് മീ നോ കേട്ടോ. 5000 9001 7 മെസ്സേജ് അയച്ചാൽ മതി. അഷ്ടമിയാണ് കൂടെയുള്ളത് ഹോം ഡെലിവറിയിൽ.

പണ്ട് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഒന്ന് ജസ്റ്റ് അതൊന്ന് വാങ്ങിച്ചു തരുമോന്ന് വാശി പിടിച്ച് കരഞ്ഞ് ബഹളം വെച്ച് ആകെ മൊത്തത്തിൽ വേണം എന്ന് ചോദിച്ചാലും വാങ്ങിച്ചു തരില്ല. കാരണം എന്താ, അത് അന്നത്തെ കാലത്ത് അത് ലക്ഷറി ആയിരുന്നു. അങ്ങനെയുള്ള സാധനങ്ങളെ കുറിച്ചിട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് ആ ഒരു ടൈമിലാണ് എനിക്കിവിടെ അൽതാഫിന്റെ മെസ്സേജ് വന്നത്. കിൻഡർ ജോയ് ചെറുപ്പത്തിൽ ഉമ്മയോട് ചോദിക്കും, അപ്പൊ രണ്ടുണ്ടയ്ക്ക് 30 rupees മാണ്ട, അതൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് മഞ്ച് മേടിച്ചുതരാ എന്ന് പറയും എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതും ശരിയാട്ടോ, കിൻഡർ ജോയ്, ആ എന്റെ പൊന്നോ, എന്റെ കാലത്ത് കിൻഡർ ജോയ് ഒന്ന്, പിന്നെ ഇത് എന്തായിരുന്നു ഡയറി മിൽക്കിന്റെ സിൽക്ക്, അതിന് വില കൂടുതലല്ലായിരുന്നോ? അത് ഇറങ്ങിയപ്പോ അതും കിട്ടൂലായിരുന്നു. പിന്നെന്തായിരുന്നു, അതുപോലുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട്. പെട്ടെന്ന് എനിക്ക് മൈൻഡിലേക്ക് കുറച്ചൊക്കെ വരുന്നുള്ളൂ. ഇതുപോലെ നമ്മൾ വേണം വേണമെന്ന് വാശി പിടിക്കും, പക്ഷെ കിട്ടൂല കിട്ടൂല, അപ്പോഴൊന്നും കിട്ടൂല, ഇതിന് ഇത്ര രൂപയോ എന്നൊക്കെ ചിലപ്പോൾ ചോദിച്ചളയും. അതുപോലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം എന്തായാലും ഇൻ ബിറ്റ്വീൻ നല്ല തണ്ണിമത്തൻ ഇങ്ങനെ മുറിച്ചിട്ട് അതിങ്ങനെ കഴിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളതിൻ്റെ ഫോട്ടോയൊക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചപ്പോൾ പറയുകയാണ്, അതെ പുറത്ത് നല്ല തണുപ്പാണത്രേ, അതുകൊണ്ടാണ് ഇത് കഴിക്കണത് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഫോട്ടോ അയച്ചു തന്നപ്പോൾ 45 degrees. ആ കുറവല്ലേ, സത്യത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, വളരെ കുറവാണ്. ഇന്നത്തെ ദിവസം ഇനിയും കൂടാൻ ചാൻസ് ഉണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഇപ്പം 45, ഇനി അങ്ങോട്ടേക്ക് ഇനി 50 എത്തുമോ എന്ന് മാത്രം നോക്കിയാൽ മതി. ഇനി 45 degrees കൂടുതൽ നിങ്ങളുടെ വണ്ടിയിൽ കാണിക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലെറ്റ് മീ നോ. പിന്നെ ഈ AC എത്ര ഇട്ടാലും ചിലപ്പോൾ തണുക്കുന്നില്ല എന്ന് തോന്നിപ്പോവും, എന്ത് ചെയ്യാനല്ലേ, ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോ. അതുകൊണ്ട് ജസ്റ്റ് മേക്ക് യുവർ സെൽഫ് ഹൈഡ്രേറ്റഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്തായാലും ഷമീറെ നല്ലപോലെ ഈ പറഞ്ഞ ഇൻ ബിറ്റ്വീൻ ഒന്ന് വണ്ടി നിർത്തി വാട്ടർ മെലണൊക്കെ ഒന്ന് വാങ്ങിച്ച് കഴിക്കുക, അതിൻ്റെ കൂടെ കുറച്ച് വെള്ളമൊക്കെ ഒന്ന് കുടിക്കുക. അപ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ ഹൈഡ്രേറ്റഡ് ആക്കി വയ്ക്കുക കേട്ടോ. അത് പറഞ്ഞുകൊണ്ട് ഡാബ്സിയുടെ ഒരു പാട്ടിലേക്ക് പോവാണ്, ഹബീബി ട്രിപ്പിലേക്ക് പോവാണ്. ആൻഡ് വിൽ ബി കമ്മിങ് ബാക്ക്.

0: 91.7 FM.
1: Kathos Happiness Frequency
0: Radio Cinema. മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
3: ഹോം ഡെലിവറി

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലറായി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
3: ആക്ഷൻ മുനെ ദിനേശ, അതിമോഹമാണ് അതിമോഹം.
4: ഹൊറർ, തനിക്ക് പോകാൻ അനുവാദമില്ല.
5: ഓ ഡ്രാമ, എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്യം.
6: ഇഷ്ട ജോണർ ഇതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
7: Brought to you by Safari, world class shopping experience, Doha, Qatar. And
8: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം ഒരു നഷ്ടവും കൂടാതെ.

0: വചനങ്ങളിലൂടെ.
1: ക്ഷമയേക്കാൾ ഉത്തമവും വിശാലവുമായ ഒരു ദാനം ഒരാൾക്കും നൽകപ്പെട്ടിട്ടില്ല.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
0: ഇപ്പോൾ ലഹറുമാങ്ങിനുള്ള സമയം.

0: Let's play football.
1: Football Mania.
2: പ്രീ ക്വാർട്ടറിൽ കടുത്ത പോരാട്ടത്തിലൂടെ അർജന്റീന എന്ന ചാമ്പ്യൻ ടീമിനെ മുൾമുനയിൽ നിർത്തിയ ശേഷമാണ് കേപ് വെർദെ എന്ന ടീം 2026 ലോകകപ്പിനോട് വിട പറഞ്ഞത്. ലോകകപ്പിൽ ആദ്യമായി യോഗ്യത നേടി ഫിഫ റാങ്കിംഗിൽ 67 സ്ഥാനത്തായിരുന്ന ഈ രാജ്യം ഈ ലോകകപ്പിലെ അപ്രതീക്ഷിത അത്ഭുതമായിരുന്നു. ലോകകപ്പിലെ ആ ഉശിരൻ പ്രകടനത്തിന് പിന്നിലെ പരിശീലകൻ ആരാണ്? പെഡോറോ ലിയാച്ചു ബ്രിറ്റോ എന്ന ബുബിസ്റ്റ. മുൻ സെൻട്രൽ ഡിഫൻഡറായ ബുബിസ്റ്റയാണ് കേപ് വെർദെ ടീമിന്റെ തന്ത്രങ്ങൾ മെനഞ്ഞത്. 2020 അദ്ദേഹം ടീമിന്റെ കോച്ചായി ചുമതലയേൽക്കുന്നു. അവിടെ മുതൽ മാറ്റം തുടങ്ങുകയായി. 2025 കോൺഫെഡറേഷൻ ഓഫ് ആഫ്രിക്കൻ ഫുട്ബോൾ കോച്ച് ഓഫ് ദ ഇയർ പുരസ്കാരം സ്വന്തമാക്കുന്നു. ചരിത്രത്തിൽ ആദ്യമായി കേപ് വെർദെക്ക് ലോകകപ്പിലേക്ക് യോഗ്യത നേടിക്കൊടുക്കുന്നു. ഭയമില്ലാത്ത പ്രകടനങ്ങൾ, വൊസീഞ്ഞെ എന്ന മികച്ച കാവൽക്കാരൻ. ഒരു മത്സര ഫലത്തിനപ്പുറം കേപ് വെർദെ എന്ന ടീം ഫുട്ബോൾ ലോകത്തിന്റെ മുഴുവൻ ആദരവും നേടി. പരാജയത്തിലും തല ഉയർത്തിപ്പിടിച്ചു മടങ്ങുന്ന കേപ് വെർദെ തന്നെയാണ് ഈ ലോകകപ്പിലെ യഥാർത്ഥ ഹീറോകൾ.
0: Let's play football.
1: Football Mania.

0: കേട്ടുകൂടാം.
1: This is home delivery only on Radio Suno 91.7 FM.
2: Brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
3: സമയം 12 മണി കഴിഞ്ഞ് 1 മിനിറ്റ്. കത്തന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനിൽ അഷ്ടമിയാണ് കൂടിയുള്ളത്. ഹോം ഡെലിവറി കേട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയം ഈ ഒരു ടൈമിൽ ഇന്നത്തെ ദിവസം. ഓ, കളി എപ്പോഴാ, ഒന്ന് നോക്കിക്കേ, സമയം നോക്കിക്കേ എന്നൊക്കെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയുന്നുണ്ടാവും. കാരണം ഇന്നലത്തെ ദിവസം കുഴപ്പമില്ലായിരുന്നു, നമുക്ക് 11 മണി മുതൽ കളി കണ്ടു കഴിഞ്ഞാലും ഒരു 12:30 to 1 o'clock തന്നെ എല്ലാം കഴിഞ്ഞതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇന്നിനിയിപ്പം ലേറ്റ് ആകുമോ അതിന് മുൻപേ ആയിരിക്കുമോ, ഇതൊക്കെയാണ് ചർച്ചാ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇന്നിവിടെ പറയുന്നുണ്ടായിരുന്നു ഇന്ന് 1 to 2 o'clock പറ്റുമായിരുന്നു എന്ന് തോന്നുന്നു കളി പോർച്ചുഗീസിൻ്റെ എന്ന്. ഞാൻ പറഞ്ഞു 1 to 2 o'clock 10 o'clock. അതുകൊണ്ട് എന്താ, നമുക്ക് നേരത്തെ കണ്ടിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങാം. കുറച്ചുപേരൊക്കെ എന്തായാലും സ്പെയിൻ ഫാൻസ് ആണെങ്കിലും പോർച്ചുഗീസ് ഫാൻസ് ആണെങ്കിലും രണ്ടു പേരിൽ ഏതെങ്കിലും ഒരു ഫാൻസ് എന്തായാലും സങ്കടപ്പെടും. ബട്ട് സ്റ്റിൽ ഇന്ന് കളി കറക്റ്റായിട്ട് ടൈം പറയുകയാണെന്നുണ്ടെങ്കിൽ 10 o'clock കേട്ടോ.
4: Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar.
5: In association with
6: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted remittance partner.
3: So, ഈ ഒരു സമയം എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത് ഇന്നത്തെ ദിവസം നേരത്തെ കളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം മാച്ചിന്റെ ആ ഒരു ഫൈനൽ മൊമെന്റിൽ എന്തായാലും ആരെങ്കിലും ഒരു ഒരു ടീം തോൽക്കും. അതുകൊണ്ട് ആ ഒരു സങ്കടത്തിൽ പിന്നെ ഉള്ള ഉറക്കവും കൂടെ കളയരുത്, നമ്മുടെ ഹെൽത്ത് നമ്മൾ നോക്കണം. ആൻഡ് അതിനോടൊപ്പം മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനിടയിൽ ഈ ഒരു മാച്ചൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാരായിട്ടുള്ള നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, മാച്ച് ഫോളോ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ വാട്ട് എവർ, ഈവൻ കുറച്ച് പേര് എന്താണ് നടക്കുന്നത് പോലെ അറിയാതെ ഒരു ഫുട്ബോൾ ബന്ധമായിട്ടില്ല, ഐ മീൻ ഫുട്ബോളിൻ്റെ ഒരു ബന്ധമില്ലാത്തവർ പോലും ഉണ്ടാവും. പക്ഷേ നിങ്ങൾക്കൊക്കെ ഇപ്പോൾ ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കാൻ നേരത്ത് ഓയിൽ ചേഞ്ച് ചെയ്യണമെന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ടോ? ആലോചിക്കുന്നുണ്ടെങ്കിൽ ഫിഫയുടെ ഒഫീഷ്യൽ സപ്പോർട്ടേഴ്സ് ആയിട്ടുള്ള വാൽവലിനിലേക്ക് വിട്ടോ കേട്ടോ. ഈ വാൽവലിൻ ഞാൻ എന്തുകൊണ്ടാണ് ബോത്ത് ദ ടീംസ് ലൈക്ക് ഹൂ എവർ സപ്പോർട്സ് ഫുട്ബോൾ ഓർ നോട്ട് എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും പ്രീമിയം ക്വാളിറ്റിയിൽ ബെസ്റ്റ് സർവീസ് നൽകുന്നവരെ ഫിഫ സപ്പോർട്ടറായിട്ടുള്ള നമ്മുടെ വാൽവലിൻ, അത്രയും ബെസ്റ്റ് ആയിട്ടുള്ള ക്വാളിറ്റി ഉള്ള വാൽവലിൻ അവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കാറുമായി സംബന്ധിച്ചിട്ടുള്ള ഓയിൽ ചേഞ്ചും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ അവിടെ ചെന്ന് കറക്റ്റായിട്ട് ചോദിച്ച് മനസ്സിലാക്കി ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. സോ അത് മാത്രമല്ല, ഇപ്പം ഈ ഒരു സമയത്ത് തന്നെ ഫിഫ നടക്കുന്നതുകൊണ്ട് തന്നെ നമ്മളുടെയും ഓൺ ബോർഡിൽ നിന്ന് ഞങ്ങളുടെ ഒരു സ്പോൺസറായിട്ട് എത്തുന്ന സമയത്ത് ജസ്റ്റ് ഗോ ആൻഡ് ടെൽ ദാറ്റ് യു ആർ കമ്മിങ് ഫ്രം റെഫറൻസ് ഓഫ് റേഡിയോ സുനോ. സോ ആ ഒരു റെഫറൻസും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ 30% ഡിസ്കൗണ്ട് ലഭിക്കുന്നതായിരിക്കും. അതിപ്പോൾ ഏറ്റവും നന്നായിട്ട് ഫുട്ബോൾ മാച്ചസിൻ്റെ അപ്ഡേറ്റ്സിനൊക്കെ വേണ്ടിയിട്ട് കേൾക്കുന്ന റേഡിയോ സുനോ ലിസ്റ്റേഴ്സ് ആണെങ്കിലും അല്ലാതെ ഞങ്ങളെ കേൾക്കുന്നവരാണെങ്കിലും യു ആർ ദെയർ ആസ് എ ഫാമിലി. സോ പ്ലീസ് ഗോ ആൻഡ് വിസിറ്റ് വാൽവലിൻ. 30% ഡിസ്കൗണ്ട് റേഡിയോ സുനോ റെഫറൻസിൽ കിട്ടും. ആൻഡ് ഓൾസോ അപ്പുണ്ണിയുടെ ഒരു വീഡിയോ, വാൽവലിനിൽ ചെന്നിട്ടുള്ള ഒരു വീഡിയോ ഞങ്ങളുടെ റേഡിയോസിനോട് തന്നെ ഇൻസ്റ്റഗ്രാമിലുണ്ട് കേട്ടോ. അതൊന്ന് പോയിട്ട് ചെക്ക് ചെയ്യാനും മറക്കരുതേ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൽ ആദ്യം തന്നെ പറയുന്നൊരു കാര്യമുണ്ട്, ആ ഒരു വീഡിയോ ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള നമ്മുടെ ഫിഫയുടെ ഒഫീഷ്യലായിട്ടുള്ള മെർച്ചൻഡൈസ് ഐറ്റംസ് നിങ്ങൾക്ക് കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതിനോടൊപ്പം ലാസ്റ്റ് പറയുന്നുണ്ട് ഒരു ഗ്രാൻഡ് പ്രൈസും വെയിറ്റിംഗ് ആണത്. സോ ഡോണ്ട് മിസ് ദാറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നേരെ അടുത്ത പാട്ടിലേക്ക് പോകുന്നു.

0: 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sino.
2: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
3: മന്തി, മഖ്ബി, മഖ്ഫൂൻ, മഖ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
2: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.
4: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്.
5: Power up your evenings with 917 evenings. Nyayar mudal gaalam vare vaigittu 5 mani mudal
6: 917 evenings. Joy Alukas 917 evenings
7: presented by Joy Alukas, world's favorite jeweler.
8: Powered by
9: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000 1707.
7: And
10: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
11: Hi everyone, this is Bharat here.
12: You're listening to
13: Radio Suno.
11: Radio Suno 91.7 KTKT.

വെൽക്കം ബാക്ക് ഹോം ഡെലിവറിക്കായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയം അഷ്ടമിയാണ് കൂടെയുള്ളത്. ഇന്നത്തെ ദിവസത്തെ മാച്ചസിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പറയുകയായിരുന്നു, സ്പെയിൻ ആൻഡ് പോർച്ചുഗീസ്. അപ്പൊ ഈ ഒരു സമയത്ത് നമുക്ക് നേരെ പോർച്ചുഗീസിന്റെ കുറച്ച് ക്യുസീൻസിലേക്ക് ഒന്ന് പോയാലോ. ക്യുസീൻ എന്ന് പറയുമ്പോൾ അഫ്കോഴ്സ് പോർച്ചുഗീസ് ഫ്ലേവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സിമ്പിൾ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ബോൾഡ് ഫ്ലേവർ ഉണ്ടാക്കുന്ന സ്ട്രോങ് ആയിട്ടുള്ള ഒരു സീ ഫുഡിന്റെ തന്നെ ഒരു ക്യുസീനാണ് പോർച്ചുഗീസ് ക്യുസീൻ എന്ന് പറയുന്നത്. സ്ലോ കുക്ക്ഡ് ഡിഷസ് ആണ് കൂടുതലും അവർക്ക്. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഉള്ള സംഭവങ്ങളായിരിക്കും കേട്ടോ കൂടുതലുണ്ടാവുക. ആൻഡ് ബ്ലാക്ക് പെപ്പർ, സിനമൻ, ക്ലോവ്, ഇതിങ്ങനത്തെയൊക്കെ ഐറ്റംസ് ഏറ്റവും കൂടുതൽ അവരിലാണ് പിന്നെ കാണുന്നത് ആക്ച്വലി. അതായത് ഇപ്പം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ചിലപ്പോൾ കുരുമുളകും ഈ പറഞ്ഞ പട്ടാഗ്രാമ്പും ഒക്കെ ഉണ്ടാവും, പക്ഷെ അതിനുശേഷം ഇത് ഏറ്റവും കൂടുതൽ എത്തിയിരിക്കുന്നത് അഫ്കോഴ്സ് പോർച്ചുഗീസിൽ തന്നെയാണ്. ഇനി അവരുടെ സീ ഫുഡ് ഐറ്റംസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മക്കൽഹാവ്, അതൊരു നാഷണൽ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഒരു ഡിഷാണ്. ആൻഡ് പിന്നെ അതുപോലെ തന്നെ മക്കൽഹാവ് അബ്രാസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലാതെ തന്നെ എല്ലാ മലയാളികൾക്കും അറിയാവുന്നൊരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഫേവറേറ്റ് ഡിഷ് ഓഫ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഇസ് മക്കൽഹാവ് അബ്രാസ് ആണ്. ഇത് ആക്ച്വലി ഒരു എഗ്ഗും ഓണിയനും ക്രിസ്പി പൊട്ടച്ചോയും ഒക്കെ ഉള്ള ഒരു സംഭവമാണ്. നമുക്ക് അതിൻ്റെ റെസിപ്പിയിലേക്ക് കുറച്ച് കഴിഞ്ഞിട്ട് എത്താം. പിന്നെ ബക്കൽഹാവ് കോം നതാസ് എന്ന് പറയുന്ന ഒരു ക്രീമി സോസ് ഉള്ളതുണ്ട്. പിന്നെ അറോസ് ദി മറിസ്കോ എന്ന് പറയുന്നതും പിന്നെ അങ്ങനെയൊക്കെ കുറേ ഐറ്റംസ് ആണ് ഇവരുടെ ഈ ഒരു സീ ഫുഡിലെ റിച്ച് ആയിട്ടുള്ള ഐറ്റംസ്. പിന്നെ മീറ്റ് ഡിഷസിലേക്ക് എത്തുന്ന സമയത്ത് മീറ്റും സോസേജും വെജിറ്റബിളും പൊറ്ററ്റോ ഒക്കെ ഇട്ടിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ആണ് അവർക്ക് അവരുടെ ഒരു ക്യുസീനിൽ തന്നെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. സൂപ്പ് ആണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ കാൽഡുവേദി, സോപ്പ ദേ പെർദ്ര, ഇങ്ങനത്തെ ഒക്കെ കുറേ സൂപ്പ്, അതിപ്പോൾ പൊറ്ററ്റോ ബേസ് ആയിട്ടുള്ളത്, ബീൻ ആൻഡ് മീറ്റ് സൂപ്പുകൾ, ഇങ്ങനത്തെ ഒക്കെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. പിന്നെ ഇവർക്കൊരു ചെറിയ ഗ്രിൽഡ് ആയിട്ടുള്ള ഒരു സോസേജസ്, അതൊരു സ്ട്രീറ്റ് ഫുഡായിട്ടാണ് അവർ കണക്കാക്കുന്നത്. ചൗറിക്കോവ് അസാരോ എന്നാണ് അതിൻ്റെ പേര്. അതിൻ്റെ പ്രൊനൗൺസേഷൻ വേറെ എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് എനിക്കറിയില്ല, കാരണം സീയുടെ താഴെ ഒരു കുത്തി വരുമ്പോൾ എങ്ങനെയത് വായിക്കേണ്ടതെന്ന് ചില സമയത്ത് കൺഫ്യൂഷനായി പോവും. പിന്നെ ഡെസേർട്ട്സും എല്ലാ കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ ചീസ് വരെ അവർക്ക് ഭയങ്കരമായിട്ട് ഈ ഷീപ്പ് മിൽക്ക് ചീസാണ് അവർക്ക് കൂടുതലുള്ളത്. അങ്ങനത്തെയൊക്കെ ഒരുപാട് വെറൈറ്റി ഡിഷസ് ഉള്ള ഒരു സ്ഥലമാണ് പോർച്ചുഗീസ് എന്ന് പറയുന്നത്. സോ ട്രഡീഷണൽ മീല് നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും അവർക്കൊരു സൂപ്പ്, ഇതിപ്പം കാൽഡോവേദി സൂപ്പ് ആണെങ്കിലും പിന്നെ ഞാൻ കുറച്ച് പറഞ്ഞ പോലെ മക്കൽഹാവ് അൽബ്രാസിൻ്റെ ഒരു മെയിൻ കോഴ്സും പിന്നെ പാസ്റ്റൽനെ തഥ എന്ന് പറയുന്നൊരു ഡെസേർട്ടും പിന്നെ വിൻഹോവർദി എന്ന് പറയുന്നൊരു ഡ്രിങ്ക് ഒക്കെയാണ് അവർക്കൊരു നോർമൽ ഒരു കൈൻഡ് ഓഫ് പോർച്ചുഗീസ് മീനിൽ എപ്പോഴും ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് അവരുടെ ഒരു ക്വിസീൻ്റെ ഒരു ഇത് വരുന്നത്. ഇനി എന്തായാലും എനിക്ക് അതിൽ തന്നെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ക്രിസ്റ്റ്യാനോ റൊണാൾഡോൻ്റെ ആ ഒരു ഫേവറേറ്റ് ഡിഷിനെ കുറിച്ച് പറയാനുണ്ട്. സോ കീപ് ലിസ്ണിംഗ്. ഇതൊക്കെ തന്നെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ, റേഡിയോ 91.7 FM.

0: This is Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Spotify
1: and
0: Ghana.
2: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
3: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
2: മില്യണോ?
3: അതെ, സിബി 2026 മില്യൺ റിയാൽ ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
5: You are

0: Let's play football.
1: Football Mania.
2: എതിരാളികളുടെ ബോക്സിലേക്ക് ഇരച്ചു കയറുന്ന മഹാമേരു. വെറും 54 അന്താരാഷ്ട്ര മത്സരങ്ങളിൽ നിന്ന് 62 ഗോളുകൾ. മത്സരങ്ങളിൽ തുടർച്ചയായ ഗോൾ വേട്ട. ഈ ലോകകപ്പിൽ നിന്ന് മാത്രം 7 ഗോളുകൾ. ഇതൊരു ഗോൾ മെഷീന്റെ കഥയാണ് എർലിംഗ് ഹാലണ്ടിന്റെ. 2000 ജൂലൈ 21 ഹാലണ്ട് ജനിക്കുന്നത്. അച്ഛൻ പ്രീമിയർ ലീഗിലെ പ്രശസ്ത ഫുട്ബോളറായിരുന്നു. അമ്മ ഗ്രീ മാറിറ്റ ഹെപ്റ്റാത്ലൺ താരവുമായിരുന്നു. ബ്രൈൻ എഫ് കെ എന്ന ക്ലബിലൂടെയായിരുന്നു ഹാലണ്ടിന്റെ തുടക്കം. 2022 മാഞ്ചസ്റ്റർ സിറ്റിയിലേക്ക് എത്തുന്നു. അവിടെ മുതൽ ലോകമറിയുകയായിരുന്നു ഈ സൂപ്പർ സ്ട്രൈക്കറെ. ലോകത്തെ ഏറ്റവും മികച്ച ഗോൾ വേട്ടക്കാരിൽ ഇന്ന് 1 സ്ഥാനത്തുള്ള പേരുകളിൽ ഒന്നാണ് എർലിംഗ് ഹാലണ്ടിന്റേത്. ഹാലണ്ടിന്റെ ഹണ്ട് ഇനിയും തുടരുമോ? കാത്തിരുന്ന് കാണാം.
0: Football Mania.

0: Radio Suno 91.7 FM Qatar's favorite radio station. Favorite radio station.
1: ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
3: ഹായ്, ഞാൻ ദുൽഖർ സൽമാൻ.
4: എനിക്കറിയാം എന്താ വരുമെന്ന്.
5: നീ വിളിക്ക്, നമുക്ക് നോക്കാം.
3: റേഡിയോ സുനോ 91.7 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

ബക്കലാവ് അബ്രാസ്, ഈ ഒരു ഡിഷിനെ കുറിച്ചിട്ടാണ് ഇനി എനിക്ക് പറയാനുള്ളത്. വെൽക്കം ബാക്ക്. ഇതൊക്കെ തന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ ഹോം ഡെലിവറി. ലക്ഷ്മിയാണ് കൂടെ ഉള്ളത്. അങ്ങനെ നമ്മൾ കുറച്ച് മുൻപ് പറഞ്ഞു നിർത്തിയത് പോർച്ചുഗീസ് കൾണറിയെ കുറിച്ച്, അവരുടെ ആ ഒരു ക്വിസീൻസിനെ കുറിച്ചിട്ട്, അവരുടെ എല്ലാ ഡിഷസിനെ കുറിച്ചും, മെയിൻ ആയിട്ടും ഫിഷും കാര്യങ്ങളൊക്കെ തന്നെ, സീ ഫുഡ് ഐറ്റംസ് ഒക്കെ ഒരുപാടുള്ള ഒരു ക്വിസീൻ തന്നെയാണ് പോർച്ചുഗീസ് ക്വിസീൻ എന്ന് പറയുന്നത്. എന്തായാലും അതിനെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് നേരെ ഇനി ആ ഒരു റെസിപ്പിയിലേക്കും കൂടി പോണ്ടേ. സോ സുനോ കുക്ക് ബുക്കിൽ നമുക്ക് ഇന്ന് ക്രിസ്റ്റ്യാനോ റൊണാൾഡോന്റെ ഫേവറേറ്റ് ഡിഷ് ആയിട്ടുള്ള ബക്കലാവ് അബ്രാഷിനെ കുറിച്ചിട്ട് തന്നെ പറയാം. സോ ബേസിക്കലി 19th century ലിസ്ബണിലാണ് ഇത് കണ്ടുപിടിച്ചത്. ആൻഡ് കണ്ടുപിടിച്ച ആളുടെ പേരിൽ തന്നെയാണ് ഈ ഒരു ഡിഷും വരുന്നത്, ബ്രാസ്. ഇത് ആക്ച്വലി അവിടെ കിട്ടുന്ന ഒരു സോൾട്ടഡ് കോട്ട് ഫിഷിലാണ് തയ്യാറാക്കാറുള്ളത്. പക്ഷേ കോട്ടഡ് സോൾട്ട് ഫിഷ് കിട്ടാൻ ഭയങ്കര പാടായിരിക്കും. ഇവിടെ കിട്ടുമോ എന്ന് എനിക്ക് അറിയില്ല. പക്ഷേ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ടിന്നിലൊക്കെ വരുന്ന ട്യൂറ ഫിഷ് ഒക്കെ വെച്ചിട്ടൊക്കെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. സോ അങ്ങനത്തെ ഒരു ഒരു റെസിപ്പിയാണ് ബേസിക്കലി ഇത്. ഫിഷിൽ ഒരു ലൈറ്റർ ഇൻഗ്രീഡിയൻസും പിന്നെ പൊട്ടറ്റോയും കുറച്ച് ഓണിയൻസും വെച്ചിട്ട് ചെയ്തെടുക്കുന്ന ഒരു സംഭവമാണ്. ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സോൾട്ടഡ് കോഡ് ഫിഷ് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഫിഷ് അവൈലബിൾ ആയിട്ടുള്ളത്, ആ ഒരു ഫിഷ് നന്നായിട്ട് റിൻസ് ചെയ്ത് സെറ്റാക്കി വയ്ക്കുക. നല്ല കോൾഡ് വാട്ടറിലാണ് ഈ സോൾട്ടഡ് കോഡ് ഫിഷ് അവർ നന്നായിട്ട് റിൻസ് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് അവർ കുറച്ച് നേരം ഒന്ന് സോക്ക് ചെയ്ത് വയ്ക്കും. എന്നിട്ടാണ് പിന്നെ ഈ പറഞ്ഞ പോലെ വീണ്ടും എടുത്തിട്ട് ആ സ്കിന്നൊക്കെ കളഞ്ഞിട്ട് വീണ്ടും അതൊന്ന് ചെറിയ ചെറിയ ചെറിയ രീതിയിൽ ഉടച്ചുടച്ചെടുക്കുന്നത് കേട്ടോ. അത് കുഞ്ഞ് ഫ്ലേക്സ് പോലെ ഇരിക്കണം, ആ രീതിയിലാണ് അവർ അതിനെ കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ ഒരു പൊട്ടച്ചോ എടുത്തു കഴിഞ്ഞാലും അത് തിൻ സ്ലൈസസ് ആയിട്ട് ചെറിയ ചെറിയ സ്ട്രിപ്പ് സ്ട്രിപ്പായിട്ട് അരിഞ്ഞെടുക്കുക. ഒരു വലിയ ഓണിയൻ എടുക്കുകയാണെങ്കിൽ അതും സ്ലൈറ്റ്ലി ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക, ഇങ്ങനെ സ്ലൈസ് പോലെ തന്നെ. പിന്നെ ഒരു ചെറിയ മൂന്നല്ലി ഗാർലിക്, അതിനോടൊപ്പം തന്നെ ഒരു 6 അല്ലെങ്കിൽ എത്രയാണോ നിങ്ങൾ എടുക്കുന്നത് അനുസരിച്ചിട്ട്, ചെറിയ പോർഷൻ ആണെങ്കിൽ 3 എഗ്ഗ്, വലിയ പോർഷൻ ആണെങ്കിൽ 6 എഗ്ഗ്. പിന്നെ ഒലിവ് ഓയിൽ വേണം, ബ്ലാക്ക് പെപ്പർ ആൻഡ് സോൾട്ട് വേണം, അതിനോടൊപ്പം തന്നെ പാഴ്സ്ലി ലീവ്സ് വേണം, പിന്നെ കുറച്ച് ബ്ലാക്ക് ഒലിവ്സ് ഓപ്ഷനിലാണ് ഗാർണിഷിന് വേണ്ടി മാത്രം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടറ്റോ നല്ല രീതിയിൽ ഗോൾഡൻ ആൻഡ് ക്രിസ്പി ആവുന്ന പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ട് അതിനെ ഒന്ന് ജസ്റ്റ് ആ ക്രിസ്പിനെസ് നമ്മൾ ഈ ബിരിയാണിക്കൊക്കെ വറുത്ത് കോരി എടുക്കുന്ന ഓണിയൻ ഇല്ലേ, അതേപോലെ ഒന്ന് മാറ്റി വെച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഒലിവ് ഓയിലിൽ ചെറിയ ഹീറ്റിൽ തന്നെ ആ ഒരു ഓണിയൻ ഒന്ന് കുക്ക് ചെയ്ത് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് ഗാർലിക് ഇട്ടിട്ട് നന്നായിട്ടൊരു 1 minute കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അതിലേക്ക് ഈ പറഞ്ഞ പൊട്ടറ്റോയും കൂടി ഒന്ന് മിക്സ് ചെയ്യണം. പക്ഷെ പൊട്ടറ്റോ മിക്സ് ചെയ്യുന്നതിൽ നല്ലത് ഐ വുഡ് പ്രിഫർ ടു ആഡ് ദാറ്റ് എഗ്ഗ് ഫസ്റ്റ്. ആ ഒരു എഗ്ഗ് ആഡ് ചെയ്തിട്ട് ബ്ലാക്ക് പെപ്പറും കൂടി ഇട്ടതിന് ശേഷം ചെറിയ ഹീറ്റിൽ വെച്ച് അതൊന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഫിഷ് ആഡ് ചെയ്യാം. ഫിഷും കൂടി ആഡ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് പൊട്ടച്ചോ ആഡ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ആ പൊട്ടച്ചോ ഫുള്ള് ഉടഞ്ഞു പോകും, അതായത് ഇങ്ങനെ പൊട്ടി പൊട്ടി പോകും. അതുകൊണ്ട് ഫിഷ് ഒക്കെ ആഡ് ചെയ്ത് നന്നായിട്ട് സോൾട്ട് കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടി സോൾട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ലാസ്റ്റ് പൊട്ടച്ചോ ഇട്ട് നല്ല രീതിയിൽ അതൊന്ന് വലിയ ഒരു കുഴഞ്ഞ പരുവത്തിലേക്ക് ആവരുത്, ചെറുതായിട്ട് ഇങ്ങനെ സൂക്ഷിച്ച് ഇളക്കി എടുത്തതിന് ശേഷം വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റുമ്പോൾ പാഴ്സ്ലി ലീവ്സ് മുകളിലേക്ക് ഇട്ട് ഒന്ന് ഗാർണിഷ് ചെയ്തെടുത്താൽ മതി. സിമ്പിളാണ്. ഇതാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഡിഷ് ബക്കലാവ് അബ്രാസ്.

അങ്ങനെ ഡിഫറെന്റ് ഡിഫറെന്റ് ആയിട്ടുള്ള ക്യുസീൻസ് ഒക്കെ നമ്മൾ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് തിരിച്ചു വരുന്ന സമയം വെൽക്കം ബാക്ക്. ഇതൊക്കെ തന്നെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സോണോ 91.7 FM. അഷ്ടമിയാണ് കൂടെയുള്ളത്. നമ്മൾ ഇന്ന് കുറച്ച് പോർച്ചുഗീസ് ഡിഷസും റൊണാൾഡോന്റെ ഫേവറേറ്റ് ഡിഷും ഒക്കെ പറഞ്ഞു അല്ലേ. എന്തായാലും ഇന്നത്തെ ദിവസം മാച്ച് കാണാനായിട്ട് ഇരിക്കുന്ന സമയത്ത് ജസ്റ്റ് റിമെമ്പർ വെദർ ഇറ്റ് സ്പെയിൻ ഓർ പോർച്ചുഗീസ് വി ആർ ഗോയിങ് ടു എൻജോയ് ദ ഗെയിം. ആ ഒരു എൻജോയ്മെന്റിന്റെ ഇടയിൽ നല്ല രീതിയിൽ ഭക്ഷണമൊക്കെ കഴിച്ച് പെട്ടെന്ന് തന്നെ ആ ഒരു മാച്ച് കഴിഞ്ഞ് കിടന്ന് ഉറങ്ങാനും മറക്കരുത്. ഇന്ന് നല്ല ചൂടുള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മുടെ ബോഡി കുറച്ചധികം ടയർഡായിരിക്കും. ഈ രാത്രി ചെന്ന് കഴിഞ്ഞാൽ ഒന്ന് കിടന്ന് ഉറങ്ങിയാൽ മതി എന്നുള്ളൊരു ഫീല് വരെ വരുന്ന രീതിയിലായിരിക്കും ചൂടുണ്ടാവുക. സോ ജസ്റ്റ് ടേക്ക് കെയർ ഓഫ് ദാറ്റ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഇനി വൈകുന്നേരം നല്ല രീതിയിൽ കുറച്ചധികം സിനിമാ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ തിരിച്ചെത്താം കേട്ടോ. ടിൽ ദെൻ ടാറ്റാ, ബൈ ബൈ. സോ ടേക്ക് കെയർ എവരിവൺ. നല്ല ബ്യൂട്ടിഫുൾ സോങ്സ് വരുന്നുണ്ട്, ഓൺ ദ വേ ആണ്. സോ കീപ് ലിസണിംഗ്. ഇത് കഥയുടെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ കേട്ട് കേട്ട് കൂട്ടുകൂടാവും.

0: ഹായ്, ദിസ് ഇസ് യുവർ സിംഗർ രാഹുൽ നമ്പ്യാർ. യുവർ ലിസണിംഗ് ടു റേഡിയോ സുനോ 91.7, ഖത്താർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
2: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കും 4411113. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
3: മാറ്റിനി ക്ലാസിക്.

0: മെസ്സി, റൊണാൾഡോ, എംബാപ്പേ, ഹാലൻഡ്, ഡെംബലെ, വിനീഷ്യസ് ജൂനിയർ. ലോകകപ്പിന്റെ ആവേശം വാനോളം. പോരാട്ടങ്ങളുടെ പോരാട്ടം അവസാനം ആ സുവർണ കിരീടം ആരുയർത്തും. വേൾഡ് കപ്പിന്റെ മുഴുവൻ അപ്ഡേറ്റുകളും കേൾക്കാം റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിലൂടെ. ഒപ്പം സോഷ്യൽ മീഡിയ കോൺടെസ്റ്റുകളിലൂടെ ഐഫോൺ സ്വന്തമാക്കാനും അവസരം. Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar. In association with
1: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
2: മാറ്റിനി ക്ലാസിക്സ്.

0: ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ദിലീപ്.
1: യു ആർ ലിസണിംഗ് ടു
0: റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
2: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
3: ആകെ സെഡാണ് മോനെ.
4: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
2: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
5: മാറ്റിനി ക്ലാസിക്സ്.

0: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
1: വീണ്ടും ത്രില്ലടിപ്പിക്കാൻ പ്രണയിക്കാൻ ഗാട്ടാ ഗുസ്തി 2
2: സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട്.
1: വിഷ്ണു വിശാൽ, രമ്യ കൃഷ്ണൻ, ഐശ്വര്യ ലക്ഷ്മി തുടങ്ങി വമ്പൻ താരനിരയുമായി ഗാട്ടാ ഗുസ്തി 2.
3: ക്വൈറ്റ് എക്സൈറ്റിംഗ്.
1: ഗാട്ടാ ഗുസ്തി 2 വിജയകരമായി പ്രദർശനം തുടരുന്നു.
4: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് അസോസിയേറ്റ് പാർട്ണർ സിംപ്ലി സൗത്ത് ടിവി.

0: This is Matinee Mashup. Matinee Mashup. Only on Radio Suno 91.7 FM. Matinee Mashup. Brought to you by Safari. World-class shopping experience. Doha, Qatar. And
1: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം ഒരു നഷ്ടവും കൂടാതെ.

0: മാറ്റിനി മാഷപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു തമിഴ് വിശേഷം പറഞ്ഞുകൊണ്ട് സ്റ്റാർട്ട് ചെയ്താലോ എന്ന് ഞാനിങ്ങനെ വിചാരിക്കുകയായിരുന്നു. നേരെ ഒന്ന് കോളിവുഡിലേക്ക് പോകാം എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇനി വരാൻ പോകുന്ന ഒരു പുതിയ സിനിമയാണ് കേട്ടോ, ഇദയം മുരളി എന്ന് പറയുന്ന സിനിമ. അഥർവ നായകനാകുന്ന ഒരു റൊമാൻറ്റിക് എന്റർടൈനർ മൂവിയാണ് ഇദയം മുരളി. ആ സിനിമയുടെ ട്രെയിലർ വന്നിട്ടുണ്ട് കേട്ടോ.
1: എന്നെ മാതിരി കാതല சொல்ல முடியாம போனவங்க எத்தனையோ பேர் இருக்காங்க. காதலே சொல்ல முடியாது. ஏன் காரணத்தையும் சொல்ல முடியாது.
0: നമ്മുടെ പ്രിയപ്പെട്ട ഒരുപാട് താരങ്ങൾ എത്തുന്ന ഒരു സിനിമ കൂടിയാണ്. കയാദു ലോഹറുണ്ട്, പ്രീതി മുകുന്ദനുണ്ട്, ഇവരൊക്കെ പ്രധാന വേഷത്തിൽ ഈ സിനിമയിൽ എത്തുന്നുണ്ട്. ആകാശ് ഭാസ്കർ ആണ് ഈ സിനിമയുടെ സംവിധാനവും നിർമ്മാണവും ഒക്കെ ചെയ്യുന്നത്. 22 വർഷത്തിന് ശേഷം തമൻ മ്യൂസിക് ഡയറക്ടർ. നമുക്കറിയാം തമന്റെ പാട്ടുകളിലൂടെ നമുക്കൊരു പ്രത്യേക ഇഷ്ടമുണ്ട്. അപ്പൊ അദ്ദേഹം അഭിനയിക്കുന്ന ഒരു സിനിമ കൂടിയാണ് ഇത് കേട്ടോ.
2: നീയും വന്നാ നല്ലാർക്കും.
3: ഇവ്ലോ പേർക്കും ഒന്ന് കൂപ്പിട്ടാണ് കണ്ടിപ്പാ സ്പെഷ്യൽ തമച്ചാ.
0: ഇങ്ങനെ രസമായിട്ട് ചിരിച്ച ആ ട്രെയിലർ കണ്ടുപോകുന്ന സമയത്ത് നമുക്കറിയുന്ന ഒരു മുഖം കൂടി വരുന്നുണ്ട് കേട്ടോ. അതെ, നമ്മുടെ ഫഹദ് ഫാസിലും അഭിനയിക്കുന്ന സിനിമയാണ് ഇദയം മുരളി കേട്ടോ. ഈ സിനിമയ്ക്ക് മ്യൂസിക് ചെയ്തിട്ടുള്ളതും തമൻ തന്നെയാണ്. 22 വർഷങ്ങൾക്ക് ശേഷമാണ് തമൻ അഭിനയിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞല്ലോ. തമൻ 22 വർഷങ്ങൾക്ക് മുൻപ് അഭിനയിച്ച ആ തമിഴ് മൂവി ഏതാണെന്ന് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിൽ പറയണേ 5000 എന്ന നമ്പറിലേക്ക്. കൂടെ ഈ സിനിമയ്ക്ക് ഇദയം മുരളി എന്നുള്ള പേര് നൽകാനായിട്ടൊരു വലിയ കാരണം കൂടിയുണ്ട്, അതും ഞാൻ വഴിയെ പറയാം. അതിനു മുൻപായിട്ട് നമുക്ക് ഇദയം മുരളിയിലെ ഒരു പാട്ട് തന്നെ കേട്ടാലോ.

0: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
1: മന്തി, മക്ബി, മക്ഫൂൻ, മക്കൂ തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
0: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.
2: This is only on
1: Radio Suno 91.7 FM.
2: Brought to you by
3: Safari, world-class shopping experience, Doha, Qatar.
0: And
4: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.

അഥർവ നായകനാകുന്ന പുതിയ സിനിമയാണ് ഇദയം മുരളി. ആ സിനിമയുടെ ഒരു വിശേഷങ്ങളും ട്രെയിലറും ഒക്കെ നമ്മളിങ്ങനെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഒന്ന് കേട്ട് വരുന്ന സമയമായിരുന്നു. ഈ സിനിമയ്ക്ക് ഇദയം മുരളി എന്നുള്ള പേര് കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അഥർവയുടെ അച്ഛനും നടനുമായ മുരളി ഇദയം എന്ന സിനിമയിലൂടെയും അല്ലെങ്കിൽ ഒരുപാട് തമിഴ് സിനിമകളിലൂടെയും ഒക്കെ എല്ലാവരുടെയും ഇഷ്ടം ഏറ്റുവാങ്ങിയ ഒരു താരമായിരുന്നു മുരളി. അദ്ദേഹത്തിന് ആദര സൂചകമായിട്ടാണ് സിനിമയ്ക്ക് ഇദയം മുരളി എന്നുള്ള പേര് നൽകിയിട്ടുള്ളത്. ഈ സിനിമയിലെ ഇദയ എന്ന കഥാപാത്രമായിട്ടാണ് അഥർവ അഭിനയിക്കുന്നതും. തമിഴ് സിനിമയിലെ ഒരു ജനപ്രിയ താരമായിരുന്നു മുരളി. അദ്ദേഹം പുരക്ഷി നായകൻ എന്നുള്ള പേരിലായിരുന്നു ആ സമയത്ത് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. 84 ഒരു കന്നഡ സിനിമയിലൂടെയാണ് അദ്ദേഹം അഭിനയമൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനൊക്കെ ശേഷം ഇദയം, പൂവേ ഉനക്കാഹെ, പുതുവസന്തം, വെട്രിക്കൊടിക്കട്ട് തുടങ്ങിയ സൂപ്പർ ഹിറ്റ് സിനിമകളിലൂടെ അദ്ദേഹം തമിഴില് വളരെയധികം ശ്രദ്ധേയനായി മാറി. ഇദയം സിനിമയിലൂടെ ഇദയം മുരളി എന്നുള്ള പേരും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഇനി നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നതും ഇദയം സിനിമയിലെ പാട്ട് തന്നെയാണ്. ദാസേട്ടന്റെ മനോഹരമായ ശബ്ദം, ഇളയരാജയുടെ മ്യൂസിക്.

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: Naseem Surgical and Medical Center.
3: ചൂടുകാലത്ത് ഹൃദ്രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഞാൻ ഡോക്ടർ ബദറുദ്ദീൻ യൂനസ്, കാർഡിയോളജിസ്റ്റ്, നസീം മെഡിക്കൽ സെന്റർ, അൽകോർ. ഹൃദയ രോഗമുള്ളവർ ശരീരത്തിലെ ജലാംശം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. അതിനായി ദിവസവും 10 മുതൽ 12 ഗ്ലാസ് വരെ വെള്ളം കുടിക്കണം. തണുപ്പ് തരുന്ന ആഹാരങ്ങൾ, വാട്ടർമെലൺ, കുക്കുംബർ, പച്ചക്കറികൾ എന്നിവ അധികമായി ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അമിത ആഹാരം, മദ്യപാനം, കോഫി, ഷുഗർ ഡ്രിങ്ക്സ് എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുകയും വേണം. ചൂട് അധികരിച്ച സമയത്തുള്ള എക്സർസൈസ് പരമാവധി ഒഴിവാക്കുക. രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള സമയത്ത് പുറം ജോലികളിൽ ഏർപ്പെടാതിരിക്കുന്നതാണ് ഉത്തമം. തലകറക്കം, നെഞ്ചിടുപ്പ്, നെഞ്ചുവേദന, അധിക ക്ഷീണം എന്നിവ അനുഭവപ്പെടുകയാണെങ്കിൽ ഡോക്ടറുടെ ഉപദേശം തേടാൻ മടിക്കരുത്.
2: Naseem Surgical and Medical Center. Appointmentukal kai vilikku 4411133.
4: Neram velukumbol karil kayarumbol
5: official pogumbol school busil timarkumbol kete kete kootu koodum savari morning savari
6: morning savari idu nammude savari nyayar mudal vyayam vare raavile 6 mani mudal
4: morning savari
7: Malabar Golden Diamonds Morning Savari
0: brought to you by ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
8: ഇൻ അസോസിയേഷൻ വിത്ത്
9: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
10: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical centers, Searing Road. Healthy smiles anytime. For more information, call 4411133.
11: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop.
12: Just feel like you're home.
13: I'm going to tell you, പായസം വരുന്നുണ്ട്
14: ഇവിടെയൊക്കെ. പായസം കഴിഞ്ഞാൽ
15: നമസ്കാരം, ഞാൻ നന്ദു.
16: യു ആർ ലിസ്ണിംഗ് ടു
15: റേഡിയോ സുനോ, കേട്ട് കേട്ട് കൂട്ടുകൂടാ.
17: ദിസ് ഈസ് ഓൺലി ഓൺ റേഡിയോ സുനോ 91.7 FM.
18: ബ്രോട്ട് ടു യു ബൈ സഫാരി, world class shopping experience, Doha, Qatar.
19: And
0: ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.

0: തമിഴ് സിനിമാ ലോകത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ വരുന്ന സമയമായിരുന്നു. മാഡ്നി മാഷപ്പ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞാനിസ നിങ്ങളുടെ കൂടെയുണ്ട്. ഇനിയിപ്പോ നേരെ നമ്മുടെ മലയാളത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വരാൻ പോകുന്ന ഒരു പുതിയ സിനിമയുടെ പേര് രസമുള്ളൊരു പേരാണ് കേട്ടോ. ഓട്ടം തുള്ളൽ എന്ന പേരിൽ ഒരു സിനിമ വരാൻ പോകുന്നു. ഭരതനാട്യം നമ്മൾ കണ്ടു, മോഹിനിയാട്ടം മലയാളത്തിലെത്തി, ഇനി ഇതാ ഓട്ടം തുള്ളൽ എന്നുള്ള പേരിൽ ഒരു സിനിമ കൂടി എത്താനായിട്ട് പോകുന്നു. ഈ സിനിമയ്ക്കൊരു ടാഗ് ലൈൻ ഒക്കെ ഉണ്ട് കേട്ടോ, ഒരു തനി നാടൻ കോമഡി ഡ്രാമ എന്ന് പറയുന്ന ആ ഒരു പേരോടുകൂടിയാണ് ഈ ചിത്രം എത്താൻ പോകുന്നത്. ജി മാർത്താണ്ഡൻ സംവിധാനം ചെയ്യുന്ന സിനിമയാണ് ഓട്ടം തുള്ളൽ എന്നുള്ള പേരിൽ വരാനായിട്ട് പോകുന്നത്. ജൂലൈ 24 തീയതിയായിരിക്കും ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുക എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് കേട്ടോ. ചിരിക്കാൻ വരൂ എന്ന് പറയുന്ന ഒരു അടിക്കുറിപ്പോടുകൂടിയാണ്, ഒരു പോസ്റ്ററിലൂടെയാണ് സിനിമയുടെ റിലീസ് ഡേറ്റും കാര്യങ്ങളും ഒക്കെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. വിജയരാഘവൻ, ഹരിശ്രീ അശോകൻ, വിഷ്ണു ഉണ്ണികൃഷ്ണൻ, അങ്ങനെ ഒരുപാട് വലിയൊരു താരനിര കൂടി ഈ സിനിമയിൽ നമ്മളെ ചിരിപ്പിക്കാനായിട്ട് എത്തുന്നുണ്ട് കേട്ടോ. കൂടെ മാഡ്നി മാഷപ്പ് തുടങ്ങിയ സമയത്ത് ഞാനൊരു ചെറിയ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. മ്യൂസിക് ഡയറക്ടർ തമൻ, അദ്ദേഹം കുറേ കാലത്തിന് ശേഷം ഒരു തമിഴ് സിനിമയിൽ അഭിനയിക്കുകയാണ്. അദ്ദേഹം വർഷങ്ങൾക്ക് മുൻപ് അഭിനയിച്ച സിനിമയുടെ പേര് മിക്കവാറും നമുക്ക് എല്ലാവർക്കും അറിയാം. അതേതാണ് ആ ഒരു മൂവി എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനായിട്ടുള്ളത്. സിനിമയുടെ പേര് അറിയുന്നവർക്ക് മെസ്സേജിൽ പറയാം. ഒരു തമിഴ് മൂവിയെ കുറിച്ചാണ് ചോദിക്കുന്നത് കേട്ടോ. 5000 എന്ന നമ്പറിലേക്ക് അയക്കാം.
1: ചെന്നൈ ബീറ്റ്സ്.

0: this.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Apple Podcast
1: and
2: Google Podcast.
3: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
4: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
5: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% വൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
4: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നുവെന്ന് ഉറപ്പാക്കൂ.
5: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: This is Matinee Masha, only on
1: Radio Suno 91.7 FM. Matinee Masha,
2: brought to you by Safari, world-class shopping experience, Doha, Qatar. And
3: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം ഒരു നഷ്ടവും കൂടാതെ.

ഏറ്റവും കിടിലനായിട്ട് അദ്ദേഹത്തിന്റെ ഒരുപാട് വർക്കുകൾ നമ്മൾ കണ്ടിട്ടുള്ളത്. വിക്രം വേദയാണെങ്കിലും ഖൈദിയാണെങ്കിലും ഒക്കെ തിയേറ്ററുകളിൽ വിറപ്പിച്ച ഒരു മ്യൂസിക് ഡയറക്ടറാണ് സാം സി എസ്. അദ്ദേഹം വീണ്ടും മലയാളത്തിലേക്ക് എത്തുന്നു എന്നുള്ള ഒരു വിശേഷം കൂടി എത്തിയിട്ടുണ്ട് കേട്ടോ. സാം സി എസ് മ്യൂസിക് ചെയ്യുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് എത്താൻ പോകുന്ന സിനിമയാണ് വരവ്. ഹൈറേഞ്ചിന്റെ ഒരു പശ്ചാത്തലത്തിൽ ഒരുക്കുന്ന ഒരു സിനിമയാണിത്. ഷാജി കൈലാസ് ആണ് മൂവിയുടെ സംവിധാനം. ആ സിനിമയ്ക്കായിട്ട് വെയിറ്റ് ചെയ്യാം, നല്ല ഗംഭീര വിജയമായി മാറട്ടെ എന്നുള്ള ആശംസകൾ കൊടുക്കാം. കൂടെ എന്റെ ചോദ്യം ഉണ്ടായിരുന്നു മറ്റൊരു മ്യൂസിക് ഡയറക്ടർ തമൻ. അദ്ദേഹം അഭിനയിച്ചൊരു തമിഴ് സിനിമയുണ്ട് കുറച്ചു കാലങ്ങൾക്ക് മുമ്പ്, ഒരു 22 വർഷങ്ങൾക്കൊക്കെ മുൻപ് എത്തിയൊരു മൂവിയാണത്. ഏതായിരിക്കും ആ സിനിമ എന്നുള്ളത് അറിയുമോ എന്ന് ഞാനിങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ചു പേരുടെ മെസ്സേജുകളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു, ബോയ്സ് ആണോ ആ തമിഴ് മൂവി എന്ന് ചോദിച്ചിട്ട്. കറക്റ്റാണ്, ബോയ്സിൽ അഭിനയിച്ചിട്ടുണ്ട് തമൻ കേട്ടോ. അങ്ങനെ ആ ഒരു വിശേഷം കൂടി നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തുകൊണ്ട് മാറ്റ്നി മാഷപ്പിന്റെ ഈ ഒരു മണിക്കൂർ സമയം നമ്മൾ പതുക്കെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇനിയും സിനിമാ വിശേഷങ്ങൾ നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. കേട്ടുകൊണ്ടേയിരിക്കാം റേഡിയോ സുനു 91.7 FM.

0: listening to.
1: Listening to.
0: Radio Suno 91.7 FM.
2: Katash Happiness Frequency.
3: അപ്പ ഒരു കഥ സൊല്ലവാ.
4: വീണ്ടും ത്രില്ലടിപ്പിക്കാൻ പ്രണയിക്കാൻ ഗാട്ടാ ഗുസ്തി 2
5: സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട്.
4: വിഷ്ണു വിശാൽ, രമ്യ കൃഷ്ണൻ, ഐശ്വര്യലക്ഷ്മി തുടങ്ങി വമ്പൻ താരനിരയുമായി ഗാട്ടാ ഗുസ്തി 2
6: ക്വൈറ്റ് എക്സൈറ്റിംഗ്.
4: ഗാട്ടാ ഗുസ്തി 2 വിജയകരമായി പ്രദർശനം തുടരുന്നു.
7: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് അസോസിയേറ്റ് പാർട്ണർ സിംപ്ലി സൗത്ത് ഡോട്ട് ടിവി.
8: Hi, this is Gautam Vasudev Menon.
0: You're listening to
8: Radio Suno 91.7, and this is Qatar's favorite radio station.

0: brought to you by Safari. World-class shopping experience. Doha, Qatar. And
1: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം ഒരു നഷ്ടവും കൂടാതെ.

0: just want to tell you that I love you.
1: പുണ്യവചനങ്ങളിലൂടെ ആപൽക്കരമെങ്കിലും സത്യം പറയുക, വിജയം അതിലാണുള്ളത്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ അസറ ബാങ്കിനുള്ള സമയം.

0: اللهم رب هذه الدعوة التامة والصلاة القائمة، آت محمدنا الوسيلة والفضيلة، وبعثه المقام المحمود الذي وعدته، إنك لا تخلف الميعاد.
1: This is Radio Suno 91.7 FM,
2: Qatar's happiness frequency.
3: Now available on Amazon Music.
4: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്.
5: റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്.
4: പവർ അപ്പ് യുവർ ഈവനിംഗ്സ് വിത്ത് 917 ഈവനിംഗ്സ്. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ.
6: Joy Alukas 917 evenings
7: presented by Joy Alukas, world's favorite jeweler,
8: powered by
9: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfood Madgood thodangi authentic Arabic cuisine rizhi ariyam. Call 4001707
7: and
10: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
3: This is Matine Marsha.
8: 91.7 FM,
3: brought to you by
11: Safari, world class shopping experience, Doha, Qatar.
3: And
12: ee avadi kalathu ningalude priyappettavarku oru gift nalgi surprise cheyyam. Malabar Gold and Diamonds il ninnum oro diamond allengil precious gem jewelry purchase nodoppam needu free cash vouchers, oppam palaya swarnabharanangal exchange cheyyam oru nashtavum koodade.
13: Good afternoon, listeners. Radio Center 91.7 FM, സിനിമ ലോകത്തെ ഏറ്റവും ലേറ്റസ്റ്റ് വിശേഷങ്ങളുമായിട്ട് സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത് ഓൺ ഖത്താർസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി സ്റ്റുഡിയോ ക്ലോക്കിൽ. സമയം 3 മണി കഴിഞ്ഞ 8:44. Yet another beautiful ആയിട്ടുള്ള ഒരു ആഫ്റ്റർനൂൺ ആണ്. സിനിമാ വിശേഷങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങാനായിട്ട് ഇരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കണ്ട് രസിക്കാൻ അല്ലെങ്കിൽ കണ്ട് ഒത്തിരി ആസ്വദിക്കാനും ഇതിൻ്റെ പുറകിൽ ഇങ്ങനെയൊക്കെ ടെക്നിക്സ് ഉണ്ടായിരുന്നല്ലേ എന്നുള്ള ചിന്താഗതികൾ പലപ്പോഴായിട്ട് നമ്മുടെ മനസ്സിൽ വന്നിട്ടുണ്ടായിരിക്കും. എസ്പെഷ്യലി ഏതൊരു സിനിമയുടെയും BTS ആ ഒരു ബിഹൈൻഡ് ദ സീൻ കാണുമ്പോൾ, അങ്ങനെ അതിൻ്റെ പുറകിൽ ഇത് AI അല്ല ഒറിജിനലായിട്ട് ചെയ്തതാണ്, ഇപ്പോഴത്തെ കാലത്തൊക്കെ നമുക്ക് ഡ്യൂപ്പ് വെച്ചാന്ന് പറയാൻ പറ്റില്ല, AI യൂസ് ചെയ്ത് ചെയ്തതാണെന്നായിരിക്കും മിക്കവാറും എല്ലാവരും പറയുന്നത്. ബട്ട് ദെൻ ആ ഒരു കാര്യത്തിനൊക്കെ തന്നെ ഫുൾ സ്റ്റോപ്പ് ഇട്ടുകൊണ്ട് നമുക്ക് ഒത്തിരി പേര് ആ ബിഹൈൻഡ് ദി സീൻസ് കൂടെ ഇപ്പോൾ ഷെയർ ചെയ്യുന്നുണ്ട്. വൈ? ബിക്കോസ് ഒരു സിനിമയുടെ പുറകിൽ എടുക്കുന്ന എഫേർട്ടും കാര്യങ്ങളും ഒക്കെ നമ്മളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ഓൾസോ എഫേർട്ട് എടുത്തത് എഫേർട്ടായിട്ട് തന്നെ മുന്നോട്ട് കാണിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ AI എന്നുള്ള രീതിയിൽ വേറെ ആരെങ്കിലും കൊണ്ടുപോകും കംപ്ലീറ്റ് ആയിട്ടുള്ള ആ ഒരു എന്താണ് അപ്രിസിയേഷനും സംഭവങ്ങളൊക്കെ തന്നെ. അതിന് ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാനായിട്ട് ഇപ്പോഴേ പലയിടത്തും BTS ഇങ്ങനെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. BTS സീൻസിനെ ബേസ് ചെയ്തിട്ടുള്ള കുറേയേറെ കാര്യങ്ങൾ, കുറേ ചിത്രീകരണങ്ങളെ പറ്റിയൊക്കെ പറയാനുണ്ട്. ബട്ട് ദെൻ ആസ് ഓഫ് നൗ ദ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആഫ്റ്റർനൂൺ വിഷ് ചെയ്യുമ്പോൾ എല്ലാവരും ഉഷാറായിട്ട് ഫുഡൊക്കെ അടിച്ച് എനർജറ്റിക് ആയിട്ടിരിക്കുന്നു എന്ന പ്രതീക്ഷയിൽ നിങ്ങളുടെ കൂടെ ആ ഒരു ഡ്രൈവിൽ ഞാനും ജോയിൻ ചെയ്യുകയാണ് ഓൺ ഖത്താർസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി. പെട്ടെന്ന് മെസ്സേജസ് ഒക്കെ പോന്നോട്ടെ, ഗുഡ് ആഫ്റ്റർനൂൺ മെസ്സേജസ്. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരുടെ പ്രിയപ്പെട്ടവരുടെ ബർത്ത്ഡേ വിഷസ്, വെഡിങ് ആനിവേഴ്സറി വിഷസ്, മറ്റ് സ്പെഷ്യൽ ഡേ വിഷസ് ഉണ്ടെങ്കിൽ ആ വിഷസിന് കൂടി വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് തന്നെയാണ്. വിഷസ് വരുന്ന സമയത്തേക്ക് നമുക്ക് എന്തായാലും ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കിലേക്ക് കടക്കാം. സന്ദീപാണ് കൂടെയുള്ളത് ഓൺ ഖത്താർസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാൻ

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station.
1: ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
3: ഹായ്, ഞാൻ രജിഷ വിജയൻ.
4: യു ആർ ലിസണിംഗ് ടു
3: റേഡിയോ സുനോ 91.7 FM.

0: 91.7 FM.
1: Brought to you by Safari. World-class shopping experience. Doha, Qatar. And
2: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.

0: റേഡിയോ സിനോ
1: 91.7 FM
0: ഖത്തർസ് ഫേവറിറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: റേഡിയോ സിനോ 91.7.

0: 91.7 FM.
1: Brought to you by Safari. World-class shopping experience. Doha, Qatar. And
2: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.

0: 91.7 FM.
1: വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സുനർ 91.7 എഫ് എം എൽ മാറ്റിനി മാഷപ്പിന്റെ ടൈം. സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ വിശേഷങ്ങളുമായി സന്ദീപാണ് കൂടെയുള്ളത്. നമുക്ക് ഇഷ്ടപ്പെട്ട നടനോ നടിയോ ഒക്കെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു റോളിൽ എത്തുമ്പോൾ അതെന്താ അങ്ങനെ ഒരു ജോണറിയിൽ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ വന്നത് എന്നുള്ള ചിന്താഗതി, അതല്ല അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് ഒരു പക്ഷേ എല്ലാവർക്കും ഉള്ളത് തന്നെയാണ്. പക്ഷേ അക്സെപ്റ്റൻസിന്റെ അല്ല ഒരു പക്ഷേ നമ്മളവിടെ കാണേണ്ടത് ഒരു ആക്ടറിന്റെ വേഴ്സറ്റാലിറ്റിയാണ്. എത്രത്തോളം വേഴ്സറ്റൈലായിട്ട് ഓരോ കഥാപാത്രങ്ങളും ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ള രീതി. ക്ലാസിക് റൊമാൻറ്റിക് മൂവീസ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി പെട്ടെന്ന് ഒരു ത്രില്ലർ ഒക്കെ ചെയ്യുമ്പോൾ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പോലും, യെസ് ഓഫ് കോഴ്സ്, ആ ഒരു പ്രണയകാലം ദാ അവസാനിക്കുന്നു. ഇനി പ്രണയമല്ല കുറച്ച് ത്രില്ലടിപ്പിക്കാൻ പോവുകയാണ്. മറ്റാരുമല്ല മലയാളികളുടെ സ്വന്തം മമിതാ ബൈജു. പ്രദീപ് രംഗനാഥൻ നിർമ്മിക്കുന്ന ഏറ്റവും പുതിയ ചിത്രം. നമുക്കൊക്കെ അറിയാന്നുള്ള ഒരു കാര്യമാണ് പ്രദീപ് രംഗനാഥൻ ഒരുപാട് വണ്ടർഫുൾ മൂവീസ്, ആൻഡ് ഓഫ് കോഴ്സ് മൂവി ആക്ടിംഗ് മാത്രമല്ല ഇനിയിപ്പോ ദാ നിർമ്മാണം എന്നുള്ള ആ ഒരു സൈക്കിളിലേക്ക് കൂടി അദ്ദേഹം തിരിയുമ്പോൾ പി ആർ ഷോ എന്ന പേരിലാണ് നിർമ്മാണ കമ്പനി ആരംഭിക്കുന്നത്. പി ആർ ഷോ ആദ്യമായി നിർമ്മിക്കുന്ന സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി എത്തുന്നത് ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞ പോലെ മമിതാ ബൈജു ആണ്. മൂവി ഈസ് ഗോയിങ് ടു ബി ആക്ഷൻ ത്രില്ലർ എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. സ്വാസിക, അശ്വന്ത് മാരിമുത്തു എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷത്തെ അവതരിപ്പിക്കുന്നു. തീർച്ചയായിട്ടും പുതിയൊരു പ്രൊഡക്ഷൻ ഹൗസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരുപാട് വിശേഷങ്ങൾ അറിയാനുണ്ടായിരിക്കും. ആൻഡ് ഓൾസോ ഫ്യൂച്ചർ പ്ലാൻസ്, വരുന്ന മൂവീസ്, ഇനി ആരൊക്കെയാണ് ആ സിനിമകളിൽ വരാൻ പോകുന്നത്, ഒത്തിരി ഒത്തിരി ഒത്തിരി ചോദ്യങ്ങളായിരിക്കും മനസ്സിലുള്ളത്. ഇപ്പതാ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിശേഷങ്ങളാണ് നിങ്ങളുടെ അരികിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM മാറ്റിനി മാഷപ്പിലൂടെ. ബാക്കി കഥയുമായിട്ട് ഞാൻ തിരിച്ചെത്തുന്നതായിരിക്കും. Until then, stay tuned.

0: 91.7 FM.
1: Brought to you by Safari. World-class shopping experience. Doha, Qatar. And
2: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം ഒരു നഷ്ടവും.
3: Once again, welcome back to Radio Sun 91.7 FM. Matinee Mashup in the time. സിനിമ ലോകത്തെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച സന്ദീപാണ് കൂടെയുള്ളത്. ഒരുപാട് വിശേഷങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോയി. ഇപ്പൊ ഇന്നത്തെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞൊരു കാര്യം, അതായത് ചില കാര്യങ്ങൾ, ഈ ക്രെഡിബിലിറ്റി എന്ന് പറഞ്ഞ സംഭവം എല്ലാം AI പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ദാ ഈ ഒരു പർട്ടിക്കുലർ ഡയലോഗ്, ഇത് കേൾക്കാത്തതായിട്ടും കാണാത്തതായിട്ടും ഒരു മലയാളി ഉണ്ടാവില്ല.
4: കുളത്തിലേക്ക് ചാടുകയാണല്ലോ, അപ്പോ ക്യാമറയും ഒപ്പം ചാടട്ടെ.
3: ആളുകളിയായിട്ടാണെന്നത് പറഞ്ഞെങ്കിലും ഇനിയിപ്പോ അതേ ക്യാമറ വെള്ളത്തിച്ചടിയാൽ എന്താ, നമ്മുടെ ടെക്നോളജിയൊക്കെ വേറെ ലെവലായിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അധികം ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന ഒരു പോസ്റ്ററിന്റെ വിശേഷങ്ങൾ, ആ ഒരു പോസ്റ്ററിന്റെ വിശേഷം പറയാനുള്ള റീസൺ ഇസ് ദാറ്റ് AI ആണ് എന്നാണ് പലരും ആദ്യം കരുതിയിരുന്നത്. പക്ഷേ ക്യാമറ വെള്ളത്തിച്ചാടിയതാണെന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. ആ ഒരു വിശേഷത്തിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. നിഖില വിമൽ, സജിൻ ഗോപുവും അഭിനയിക്കുന്ന ഏറ്റവും പുതിയ ചിത്രം ധൂമകേതുവിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററാണ് പുറത്തിറങ്ങിയിരിക്കുന്നത്. ഒരുപാട് അപ്രിസിയേഷൻ നേടിയ ഒരു ചിത്രം. സൂക്ഷ്മദർശിനിക്ക് ശേഷം ഹാപ്പി അവേഴ്സ് എന്റർടൈൻമെന്റ്, A&HS പ്രൊഡക്ഷൻ ഒന്നിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ധൂമകേതു. എന്തായാലും ചിത്രത്തിന്റേതായിട്ടുള്ള ആ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇപ്പൊ ദാ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളത്തിന്റെ അടിയിലാണ് ഷൂട്ട് ചെയ്തേക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. പക്ഷെ പലരും AI ഉപയോഗിച്ച് ചെയ്ത ചിത്രമാണ്, പോസ്റ്ററാണ് എന്നുള്ള ഒരു വിചാരത്തിൽ ഇരിക്കുകയായിരുന്നു. പക്ഷെ ക്യാമറ ഒറിജിനലി വെള്ളത്തിൽ ചാടി ഷൂട്ട് ചെയ്തിരിക്കുന്ന ഒരു പോസ്റ്റർ തന്നെയാണ് നമ്മുടെ അരികിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ ചിത്രത്തിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ള ഒരു പ്രതീക്ഷ കൂടിയാണ് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ നമ്മുടെ അരികിലേക്ക് എത്തിക്കുന്നത്. ഓഫ്കോഴ്സ് ചിത്രത്തിന്റേതായിട്ടുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ വരുമ്പോൾ നിങ്ങളുടെ അരികിലേക്ക് ഞാൻ എത്തിക്കുന്നതായിരിക്കും. ബട്ട് ഇന്നെന്തായാലും ദേ സിനിമാ വിശേഷങ്ങളിൽ നിന്നും ചെറുതായിട്ടൊന്ന് വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായി വരുന്നു. ഐ വിൽ മീറ്റ് യു ഓൺ 917 ഈവനിംഗ്. സ്റ്റേ ട്യൂൺഡ്. ദിസ് ഈസ് ഖത്താസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

रेडियो सुनो 91.7 FM रेडियो सुनो 91.7

0: This is Matinee Mashup. Matinee Mashup. Only on Radio Sunoo 91.7 FM. Matinee Mashup. Brought to you by Safari. World-class shopping experience. Doha, Qatar. And...
1: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.

ഉസ്താദിൽ നല്ലൊരു പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോവായിരിക്കും. എന്തായാലും ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഡ്രൈവിങ്ങിന്റെ ഇടയിൽ നിങ്ങളോടൊപ്പം ഒരുപാട് വിശേഷങ്ങളൊക്കെ ആയിട്ട് കേട്ട് കേട്ട് കൂട്ടുകൂടാനായിട്ട് എത്തിയിരിക്കുന്നത് ഞാൻ തന്നെയാണ് കേട്ടോ, അശ്രമിയാണ്. ഇനി ബാറ്ററി മാഷമുള്ള ഒരു മണിക്കൂർ നിങ്ങളുടെ കൂടെ ഉണ്ടാവുക. സോ ബേസിക്കലി ഈ സമയമാകുമ്പോൾ എല്ലാ ദിവസവും വരുമ്പോൾ എന്തെങ്കിലും ഒരു ഗെയിമൊക്കെ കയ്യിലുണ്ടാവും. അഫ്കോഴ്സ് ഒരു ഗെയിമായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. പക്ഷെ അതിന് മുൻപായിട്ട് എനിക്ക് ഐ റിയലി വോണ്ടഡ് ടു ടോക്ക് അബൌട്ട് ദ ലോക്കപ്പ് ഷോ. അതായത് ലോക്കപ്പ് എന്ന് പറയുന്ന സീസൺ 2 നമ്മുടെ നെറ്റ്ഫ്ലിക്സിൽ ഇപ്പോൾ ഭയങ്കരമായിട്ട് ലൈക്ക് എന്താ പറയുക, ഇന്ത്യൻ ഷോസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിത് എന്താ സംഭവം എന്ന് മനസ്സിലാവാണ്ടിരിക്കുകയായിരുന്നു. കാരണം ഞാൻ ഫസ്റ്റ് സീസൺ ഒന്നും കണ്ടിട്ടില്ല, എനിക്ക് അതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ കണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഡു ലെറ്റ് മീ നോട്ട് ഓഫ് 5000997 ഒന്ന് മെസ്സേജ് അയക്കണേ, ഒന്ന് അറിയാനുള്ളൊരു താല്പര്യം കൊണ്ടാണ്. പക്ഷേ അറിയാത്തവർക്കായിട്ട് ഞാൻ പറഞ്ഞുതരാം, നമ്മുടെ റിതേഷ് ദേശ്മുഖ് ആൻഡ് ഫറാഖ് ഖാൻ ഇവർ രണ്ടുപേരുമാണ് അതിൽ ഹോസ്റ്റ് ആയിട്ട് എത്തിയിരിക്കുന്നത്. ഹോസ്റ്റ് ഓർ മേ ബി പല രീതിയിൽ പറയാം. സോ ഇത് ഇവരെ ഒരു ബിഗ് ബോസിൻ്റെ വേറൊരു പാറ്റേൺ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ സ്ക്വിഡ് ഗെയിമിൻ്റെ ഒരു കൈൻഡ് ഓഫ് പാറ്റേൺ എന്ന് വേണമെങ്കിൽ പറയാം. എന്ത് വേണമെങ്കിലും ഇതിനെ നമുക്ക് പേരിട്ട് വിളിക്കാം. സോ ഇതിൻ്റെ ഈ ഒരു ഷോവിൻ്റെ പേര് തന്നെ ലോക്കപ്പ് സീരീസ് ആണ് ബേസിക്കലി. സോ ഈ ലോക്കപ്പിനകത്തുള്ള ആൾക്കാരൊക്കെ തന്നെ കൂടുതലും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ തന്നെ ഭയങ്കര ചർച്ചയായിട്ടുള്ള ആൾക്കാരാണ്. ചിലവരൊക്കെ ഇൻഫ്ലുവൻസേഴ്സ് ആണ്, ചിലരൊക്കെ പോഡ്കാസ്റ്റേഴ്സ് ആണ്, ചിലർ സീരിയൽ ആക്ടേഴ്സ് ആണ്, സിനിമ ആക്ടേഴ്സ് ഫിലിമിൽ നിന്നും വരുന്നവരുണ്ട്. സോ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ തന്നെ ഒരു ബട്ട് ദിസ് ഇസ് ലൈക്ക് വെരി ഷോർട്ട് ടൈം, 6 weeks എന്തോ പ്രോഗ്രാമാണെന്ന് തോന്നുന്നു. അപ്പം ഞാനിപ്പോൾ ഒരു 7 episodes കണ്ടു എന്ന് തോന്നുന്നു. യാ, ഇറ്റ് വാസ് 7 episodes ടിൽ നൗ. ആൻഡ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭയങ്കരമായിട്ട് ഇതിൻ്റെ ഒരു റിയാക്ഷൻ വീഡിയോസ് ആൾക്കാരുടെ ഇടയിലൊക്കെ, പ്രത്യേകിച്ചും ജെൻസി ആൻഡ് ജെൻ ആൽഫയുടെ ഇടയിൽ ഭയങ്കര ചർച്ചാ വിഷയം. ആൻഡ് ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സത്യത്തിൽ നമുക്ക് ഇതിലും ബെറ്റർ ബിഗ് ബോസ് ആണെന്ന് ഫീൽ ചെയ്യുമെങ്കിലും ഇടയ്ക്കിടയ്ക്ക് അത് ഇൻട്രസ്റ്റിംഗ് ആണ്, ഇടയ്ക്കിടയ്ക്ക് എന്തോ പോലെ തോന്നും. എനിക്കെന്തോ ഒരു ഒരു പാറ്റേൺ അങ്ങോട്ട് മനസ്സിലാവാത്തതുകൊണ്ടാണോ എന്നറിയില്ല. പക്ഷേ ആരെങ്കിലും കണ്ടവരുണ്ടെങ്കിൽ ഒന്ന് പറയൂ, ഇതിങ്ങനെ തന്നെയാണോ മുൻപത്തെ സീസൺ എന്ന്. ആൻഡ് ഇഫ് യു റിയലി വോണ്ടഡ് ടു സീ ലൈക്ക് ഒരു റിയാലിറ്റി ഷോ നെറ്റ്ഫ്ലിക്സിലിരുന്ന് കാണണം എന്നൊക്കെ താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കാണാം. പിന്നെ എത്ര പേർക്കുണ്ട് അറിയുമെന്ന് എനിക്കറിയില്ല. ബേപ്പനാന്നൊക്കെ പറയുന്ന സീരിയലുകൾ ഉണ്ടായിരുന്നു, അങ്ങനെ ഒരുപാട് സീരിയലിലൊക്കെ ഭയങ്കരമായിട്ട് ഫേമസ് ആയിട്ടുള്ള ഹർഷദ് ചോപ്ര എന്ന് പറയുന്ന ഒരു ആക്ടർ ഉണ്ട്. ആൻഡ് ഹീസ് ദെയർ ഇൻ ദാറ്റ്. അതാണ് എൻ്റെ മെയിൻ റീസൺ ഞാനത് കണ്ടു തുടങ്ങാൻ. കാരണം എനിക്ക് ആ ബേപ്പന സീരിയലിൽ ഭയങ്കര ഇഷ്ടമായിരുന്നു ഹർഷദ് ചോപ്രനെ. അതുകൊണ്ട് ഞാനിങ്ങനെ ആളും ഉണ്ടോ ഇതില്ല അന്നൊന്ന് കാണുമല്ലോ എന്ന് വെച്ചിട്ട്. ആൻഡ് റിതേഷ് ഇസ് ഡൂയിങ് ഇറ്റ്, ഫറാഖ് ഖാൻ ഇസ് ഡൂയിങ് ഇറ്റ്. അതുകൊണ്ടൊരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് കണ്ടു തുടങ്ങി. ഇപ്പം 7th episode വരെ വന്ന് നിൽക്കുകയാണ്. ആൻഡ് മൈ ഫീഡ് ഇസ് ടോട്ടലി ദാറ്റ്. അപ്പോൾ കാണുന്ന ഏതെങ്കിലും ജെൻസി പിള്ളേരുണ്ടെങ്കിൽ പ്ലീസ് ഡു ലെറ്റ് മീ നോ 5000997. ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റിയിൽ ചോദിച്ചതാണ്. ഒരുപാട് ഒരുപാട് ഒരുപാട് സീരീസാണ് നമ്മുടെ നെറ്റ്ഫ്ലിക്സിലൊക്കെ വരുന്നത്, അതിലൊന്ന് തന്നെയാണ് ഇത്. ആൻഡ് ദിസ് ഇസ് നോട്ട് ലൈക്ക് സീരീസ്, ഇറ്റ്സ് ലൈക്ക് എ റിയാലിറ്റി ഷോ വിച്ച് ഇസ് ടെലികാസ്റ്റഡ് ത്രൂ നെറ്റ്ഫ്ലിക്സ്. ആൻഡ് എനിക്കിനി ഒരു ചെറിയൊരു ഗെയിം സെറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ അടുത്തേക്ക് എത്താനായിട്ടുണ്ട്. സോ വെയിറ്റ് ഫോർ ദാറ്റ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ലിസൺ ടു ദിസ് ബ്യൂട്ടിഫുൾ ട്രാക്ക്.

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: Hi, this is your playback singer Naveen Madhav.
3: You're listening to
2: Radio Sunova 91.7. Kettu kettu kuttu poda.
4: This is Matine Masha. Only on
3: Radio Sunova 91.7 FM.
5: Brought to you by Safari. World-class shopping experience. Doha, Qatar. And
0: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം ഒരു നഷ്ടവും കൂടാതെ.

0: മെസ്സി, റൊണാൾഡോ, എംബാപ്പേ, ഹാലൻഡ്, ഡെംബലെ, വിനീഷ്യസ് ജൂനിയർ. ലോകകപ്പിന്റെ ആവേശം വാനോളം. പോരാട്ടങ്ങളുടെ പോരാട്ടം അവസാനം ആ സുവർണ കിരീടം ആരുയർത്തും? വേൾഡ് കപ്പിന്റെ മുഴുവൻ അപ്ഡേറ്റുകളും കേൾക്കാം റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിലൂടെ. ഒപ്പം സോഷ്യൽ മീഡിയ കോൺടെസ്റ്റുകളിലൂടെ ഐഫോൺ സ്വന്തമാക്കാനും അവസരം. Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar.
1: In association with
2: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

0: 91.7 FM.
1: Brought to you by Safari. World-class shopping experience. Doha, Qatar. And
2: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
1: Radio Suno 91.

0: rate update brought to you by Sky Jewelry.
1: Sky Jewelry now open at Safari Mall Abu Hamur.
2: ഇപ്പോഴത്തെ ഗോൾഡ് റേറ്റ് അപ്ഡേറ്റിലേക്ക് പോകേണ്ട സമയമായിരിക്കാണ് ബൈ സ്കൈ ജ്വല്ലേഴ്സ്. ആൻഡ് ഇപ്പോൾ 24 ക്യാരറ്റ് ഗോൾഡ് 501.50 കത്തറിയാൽ, 22 ക്യാരറ്റ് ഗോൾഡ് 462 കത്തറിയാൽ, 21 ക്യാരറ്റ് ഗോൾഡ് 438 കത്തറിയാൽ ആൻഡ് 18 ക്യാരറ്റ് ഗോൾഡ് 378 കത്തറിയാൽ. ഇതാണ് ഇപ്പോഴത്തെ ഗോൾഡ് റേറ്റിന്റെ ആ ഒരു അപ്ഡേറ്റ് ബൈ സ്കൈ ജ്വല്ലേഴ്സ്. ആൻഡ് ആ ഒരു അപ്ഡേറ്റിൽ നിന്ന് നമുക്ക് നേരെ ഇനി പോകേണ്ടത് ചെറുതായിട്ട് ഒരു ചോദ്യത്തിലേക്ക് തന്നെയാണ് കേട്ടോ. ഈ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് പാട്ടുകളാണ് ഈ ചോദ്യത്തിലുള്ളത്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കിട്ടുന്ന പോലെ ഞാൻ ഒരു ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള മൂന്ന് പാട്ടുകളാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഈ മൂന്ന് പാട്ടിൽ മാക്സിമം നിങ്ങൾക്ക് എത്ര എണ്ണം പറയാൻ പറ്റും എന്ന് നമുക്കൊന്ന് നോക്കാം. സോ ഈ പാട്ടുകൾ ശ്രദ്ധിച്ച് കേൾക്കണം, കാരണം അതിന്റെ തുടക്കത്തിലെ ചെറിയൊരു മ്യൂസിക് അത് മാത്രമേ ഉള്ളൂ. ഇൻ ബിറ്റ്വീൻ ലൈൻസോ അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൻ്റെ ഒരു വരി ഒന്നും നമുക്ക് കേൾക്കാൻ പറ്റില്ല. അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കുക, മൂന്ന് പാട്ടുകൾ ഏതാണെന്ന് കണ്ടുപിടിക്കാം.

മൂന്നെണ്ണം കിട്ടിയെങ്കിൽ മൂന്നും പറയാം, അല്ല ഇനി ഇപ്പൊ രണ്ടെണ്ണാണ് കിട്ടിയെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, രണ്ടെണ്ണം ഏതാണ് പാട്ടുകൾ എന്ന് പറഞ്ഞാൽ മതി. 5000917 മെസ്സേജ് ആയിട്ട് അയക്കാം, അല്ലെങ്കിൽ വിളിച്ചു പറയാം 444-9417. ഒന്നുകൂടി കേൾക്കണം എന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ച് കേട്ടോളൂ, ഇതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം, ആദ്യത്തെ ചോദ്യം.

0: സുനോ.
1: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
2: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ and medical center.
3: And the Oscar goes to A.R. Rahman.
4: Hi, this is A.R. Rahman.
5: You're listening to Radio Suno.
4: Listen to my songs on Radio Suno 91.7 FM. Ketukettu kutkudum.
6: This is Matine Masha. Only on
7: Radio Suno 91.7 FM.
8: Brought to you by Safari. World-class shopping experience. Doha, Qatar. And
9: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം ഒരു നഷ്ടവും കൂടാതെ.

ഒരു ചോദ്യം ചോദിക്കാനായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ആ ചോദ്യം ചോദിച്ചു ആൻസേഴ്സ് ഒരുപാട് പേര് ഇങ്ങനെ മെസ്സേജിലൂടെ അറിയിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഒരുപാട് കോൾസും വന്നു. ബട്ട് ഒരു കോളിൽ ഐ വാസ് ടോട്ടലി ലൈക്ക് സ്റ്റക്ക് ബിക്കോസ് ഒരുപാട് ആൻസർ തരുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ റെക്കമെൻഡേഷൻസും തന്നിട്ടുണ്ട്, സജഷൻസ് തന്നിട്ടുണ്ട് ചില സീരീസിനെ ഒക്കെ കുറിച്ചിട്ട്. സോ എന്തായാലും നമുക്ക് ഗെയിം ടൈമിൽ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ചോദ്യം. പാട്ടുകൾ കണ്ടുപിടിക്കാനാണ് ഞാൻ പറഞ്ഞത്. ഇന്നത്തെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു.

0: ഇത് ഏതൊക്കെയാണ് പാട്ടുകൾ എന്ന് ചോദിച്ചപ്പോൾ കറക്റ്റ് ആയിട്ട് ആൻസർ പറയാനായിട്ട് ഇതാ നമ്മുടെ കൂടെ ഒരാൾ ജോയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ.
1: ഹലോ ധനേഷ്. ധനേഷ്
0: പറയൂ, ഏതൊക്കെയാണ് പാട്ട്?
1: രണ്ട് പാട്ടുകളൊക്കെയുള്ളൂ. പാട്ട് പോയി
0: ആണോ?
1: ഓമനിച്ചൊരു ട്രാഫിക്കിലെ പാട്ട്.
0: ഓ ഓക്കെ. പക്ഷെ ഇൻ ബിറ്റ്വീൻ ഉള്ളതാണ് കിട്ടാതെ വരുന്നത് അല്ലേ?
1: അറിയണ പാട്ടാണ്. ഒരു വട്ടം കേട്ടാ അത് പറയും. അതന്നെ.
0: അയ്യോ ഏതാണ്? സിനിമ മനസ്സിലാവുന്നില്ല, പക്ഷെ പാട്ട് കിട്ടി ഓൾമോസ്റ്റ് അല്ലേ?
1: ഓൾമോസ്റ്റ് കിട്ടിയിട്ടുണ്ട്.
0: ശരി ശരി ശരി, എന്തായാലും നമുക്ക് നോക്കാം ഏതാണെന്ന് കേട്ടോ. എവിടെയാണ് ഇപ്പോ?
1: ഞാനിപ്പോ ദോഹയിലുണ്ട്. ഒരു സീരീസ്
0: ഏതാണ്?
1: ഫ്രം.
0: ഓക്കെ.
1: മൂന്ന് സീസൺ ആണ്ട് നെറ്റ്ഫ്ലിക്സിൽ ഉണ്ടായിരുന്നു. അത് എം ജി എമ്മിന്റെ സീരീസ് ആണ്, അത് കണ്ടു നോക്കട്ടോ.
0: ശരി ശരി. എന്റെ അടുത്ത് മറ്റേ ഇത് പറഞ്ഞില്ലായിരുന്നോ, നമ്മുടെ കൊറിയൻ അടിപൊളി സൂപ്പർ സൂപ്പർ എന്ന് പറഞ്ഞ വേറെ ലെവൽ.
1: ഇപ്പൊ വേറെ ഒന്നും വന്നിട്ടുണ്ട്, മൂന്ന് എപ്പിസോഡ് ആയിട്ടുള്ളൂ നെറ്റ്ഫ്ലിക്സിൽ തന്നെ വന്നിട്ടുണ്ട്, ഒരു കൊറിയൻ സീരീസ്. അത് നല്ല സീരീസ് ആണ്. അതിന്റെ പേരെന്തോ ഒരു ഞാൻ വാട്സാപ്പിൽ അയച്ചു
0: തരാം. ശരി ശരി, അയച്ചിരുന്നാ മതി കേട്ടോ.
1: അതും നന്നായിട്ടുണ്ട്. ഒരു എപ്പിസോഡ് കണ്ടിട്ടുള്ളു, പക്ഷെ 1 hour ഉണ്ട്.
0: അത് നമുക്കൊരു പ്രശ്നമല്ലല്ലോ.
1: പക്ഷെ ഈ ഫ്രം എന്നുള്ള സീരീസ് ഒന്ന് കണ്ടു നോക്കട്ടോ.
0: ഞാനതാ ഇപ്പൊ നോക്കുന്നത്. ഫ്രം സീരീസ്
1: തലയ്ക്ക് പൊട്ടാണ് പോലെ. ഒരു ഹൊറർ എലമെന്റ് ആണ്.
0: ആ ഫിക്ഷനും ഹൊററും എല്ലാം കൂടി വരുന്നതാണ് അല്ലേ?
1: എല്ലാം കൂടി.
0: ഓക്കെ ഓക്കെ. എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ് സജഷൻ. എന്തായാലും കണ്ടു നോക്കാം.
1: എനിക്ക്
0: സംഭവം അത് എന്താണെന്നറിയോ, സംഭവം ഞാൻ എന്റെ സൈഡിൽ ഒരു ലോങ് ലിസ്റ്റ് ഇങ്ങനെ കിടക്കുകയാണ്. എനിക്ക് കൊറിയൻ സീരീസ് കണ്ടു തീർക്കാനുണ്ട്, സൈഡിലൂടെ എനിക്ക് ഷോസ് ഉണ്ട്, ഇൻ ബിറ്റ്വീൻ എനിക്ക് നമ്മുടെ തെലുങ്ക് സിനിമ കിടക്കുന്നുണ്ട്, മലയാളം തമിഴ് എല്ലാം കിടക്കുന്നുണ്ട്, ഹിന്ദി കിടക്കുന്നുണ്ട് കുറച്ച്. അപ്പൊ അതുകൊണ്ട് ആ അതെ അതെ അതെ അതെ അതെ അതെ അതെ അതെ കഴിഞ്ഞ ദിവസം എന്താ പറഞ്ഞു പുതിയതായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഫുൾ ആകെ മൊത്തത്തിൽ ഇതൊക്കെ കണ്ടു തീർക്കാൻ പറ്റണ്ടേ, അതാണ് പ്രശ്നം. ഓ സൂപ്പർ, അടിപൊളി. അപ്പൊ നല്ലത് നല്ലത് കാണുമ്പോൾ എന്തായാലും സജഷൻ ഇതുപോലെ തന്നെ തരൂ കേട്ടോ. ഓക്കെ തനീഷ്, ബൈ ബൈ. എന്തായാലും അടിപൊളിയായിട്ടുള്ള സജഷൻസും കിട്ടി. എന്തായാലും നേരെ നമുക്ക് സക്കറിയുടെ ഗർഭിണികൾ എന്ന സിനിമയിൽ നിന്നും ആ ഒരു പാട്ട് തന്നെ കേൾക്കാം. ജ്യോത്സ്നയും വിഷ്ണുവും സിതാരയൊക്കെ പാടിയ പാട്ടാണ്. സോ ഈ ഒരു പാട്ട് കേട്ട് തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ എൻ്റെ കയ്യിൽ അടുത്തൊരു ചോദ്യം കൂടി ഉണ്ടാവും. കുറച്ച് സിമ്പിളായിട്ടുള്ള ഒരു കുഞ്ഞു ചോദ്യമായിട്ട് വരാം.

0: ആദിത്യ വർമ്മയിൽ നിന്നും നല്ലൊരു ബ്യൂട്ടിഫുൾ സോങ് കേട്ട് തിരിച്ചെത്തുന്ന സമയത്ത് നമ്മുടെ ഇവിടുത്തെ ഗെയിം ടൈമിലെ രണ്ടാമത്തെ ചോദ്യം, ആ ചോദ്യത്തിന് വേണ്ടിയിട്ട് ചിലരൊക്കെ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. നമുക്ക് നേരെ പോയാലോ. അപ്പൊ ഗെയിം ടൈമിൽ നമ്മുടെ കൂടെ ആരാണ് ജോയിൻ ചെയ്യാൻ പോകുന്ന ചോദ്യത്തിന് വേണ്ടിയിട്ടെന്ന് നമുക്ക് നോക്കാം.
1: ഹലോ,
0: യെസ്, ആരാണ്?
1: ഡെൻവറിൽ നിന്നും ജിജോ.
0: ഡെൻവറിൽ നിന്നും ജിജോ, അടിപൊളി. അപ്പൊ ഞാൻ ചോദിക്കുന്ന ചോദ്യം കേട്ടിട്ട് ആൻസർ പറയാൻ പറ്റുമോ എന്ന് നോക്കൂ. ഓക്കെ, ട്രൈ ചെയ്തോളൂ കേട്ടോ.

0: ഇപ്പൊ കേട്ടിട്ട് ആ എനിക്കറിയില്ല എന്ന് പറയുന്നത്
1: ഒരു കൺസെപ്റ്റിലേക്ക് വരികയാണ്. എന്റെ ഫ്രണ്ട്സ് കൂടെ ഉണ്ട്. ലാസ്റ്റ് പാട്ട് കിട്ടിയിരുന്നു.
0: ലാസ്റ്റ് പാട്ട് കിട്ടിയെങ്കിൽ അത് പറയൂ.
2: കൃഷ്ണഗുടിയുടെ പ്രണയഗാനം.
1: കൃഷ്ണഗുടിയുടെ ഒരു പ്രണയഗാനം.
0: അത് ഏത് പാട്ടെന്ന് പറ.
1: പിന്നെയും പിന്നെയും.
0: ആ ശരി, ഓക്കെ. അടുത്തത്
1: പിന്നെ പിന്നെ രണ്ടാമത്തേത് ചിത്രം.
0: ഏത് പാട്ട്?
1: പാട്ട് പാട്ട് കിട്ടിയിട്ടില്ല.
0: അടുത്തത്
1: സത്യത്തിൽ കിട്ടിയിട്ടില്ല. ആ മാത്രമേ കിട്ടിയുള്ളൂ.
0: ഓക്കെ ഓക്കെ ഓക്കെ. നിങ്ങൾ എല്ലാരും എങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്?
1: ഞങ്ങള് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുക.
0: ശരി ശരി. അപ്പൊ എന്തായാലും ഞാൻ ഇപ്പൊ തന്നെ ആൻസറും പറയുന്നതായിരിക്കും കേട്ടോ.
1: ഓക്കെ, താങ്ക് യു.
0: ഓക്കെ, ബൈ ബൈ. അങ്ങനെ നമ്മുടെ ആൻസറിലേക്ക് എത്തേണ്ട സമയമായിരിക്കാണ്. കുറച്ചു പേർക്കെങ്കിലും ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവും ഏതാണ് പാട്ടെന്നൊക്കെ കറക്റ്റ് ആയിട്ട് പറയാനായിട്ട് പറ്റുന്നുണ്ടാവും. സോ നമുക്ക് നോക്കിയാലോ ഏതൊക്കെയാണ് സോങ് എന്ന്. ഞാൻ ആ ചോദ്യം ഒന്നുകൂടി കേൾപ്പിച്ചു തരാം. ചിലപ്പോൾ ആർക്കെങ്കിലും ഇപ്പം പറയാനായിട്ട് തോന്നിയാൽ ഒന്ന് പറയാൻ പറ്റുമോ ഇല്ലയോ ഒന്ന് നോക്കാം. സോ ബേസിക്കലി പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കണം കേട്ടോ. 5000917 ലേക്ക് നമ്മുടെ ചോദ്യം ഇതാണ്.

അപ്പൊ എന്തായാലും ഇതാണ് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്. മൂന്ന് പാട്ടുകൾ ഒരുമിച്ചായിരുന്നു ചോദിച്ചത്. ഞാൻ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ നോക്കട്ടെ. ഓക്കെ, കബീർ ഒരെണ്ണം പറഞ്ഞു, ബാക്കി രണ്ടെണ്ണം പറഞ്ഞിട്ടില്ല. ശരി, ഇനി അടുത്തത് ശ്രീയുടെ മെസ്സേജ് ഉണ്ടായിരുന്നു. അല്ല, ഓക്കെ, ഒരെണ്ണം പറഞ്ഞത് ശരിയാണ്. ഇപ്പൊ കുറച്ചു മുമ്പ് വിളിച്ച ആൾക്കാർ പറഞ്ഞിരുന്നു കൃഷ്ണകുടിയിലെ ഒരു പ്രണയകാലത്ത് സിനിമയിലെ പാട്ടാണെന്നുള്ളത്. ഉറപ്പായിട്ടും അതാണ് ആദ്യത്തെ പാട്ട്.

രണ്ടാമത്തേത് തെറ്റിപ്പോയി, ചിത്രമാണോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ചിത്രമാണെന്നാണ് എനിക്ക് കുറച്ചു മുമ്പ് വന്ന കോളിൽ നിന്നും കിട്ടിയ ആൻസർ. പക്ഷെ അതല്ല കേട്ടോ, ഹിസ് ഹൈനസ് അബ്ദുള്ളയിൽ നിന്നുള്ള സോങ് ആയിരുന്നു. ഇതൊക്കെ കഴിഞ്ഞ് ലാസ്റ്റിലത്തെ അത് വളരെ സിമ്പിൾ ആയിരിക്കും എന്നാ ഞാൻ വിചാരിച്ചത്, കാരണം അത്രയും അധികം ആൾക്കാർക്ക് അറിയാവുന്ന പാട്ടാണെന്നേ. തൂവാന തുമ്പികൾ സിനിമയിൽ നിന്നും ദാസൻ

അറിയില്ലല്ലോ എന്ന് കുറച്ചുപേര് പറഞ്ഞു പോകേണ്ടി വന്നു. എന്തായാലും ചെറുതായിട്ട് കേൾപ്പിച്ച ആ ഒരു സോങ്ങിൽ അല്ലെങ്കിൽ ആ ചോദ്യത്തിൽ തന്നെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും ദാസേട്ടൻ പാടിയ മൂന്ന് പാട്ടുകളായിരുന്നു. ദാസേട്ടൻ്റെ മൂന്ന് ടൈപ്പ് ആ ഒരു ഒരു പാട്ടിൻ്റെ തുടക്കം ആ എന്ന് പറയുന്ന ഒരു ഇതിൽ തന്നെ തുടങ്ങുന്ന പല രീതിയിലുള്ള പല മോഡലേഷനിലുള്ള പല ജെൻറേഴ്സിലുള്ള ഓരോരോ രീതിയിലുള്ള പാട്ടുകൾ നിങ്ങൾ കേട്ടു. എന്തായാലും ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഗെയിം ടൈം ഇവിടെ പൂർണ്ണമാകുന്നു. സിമ്പിൾ അല്ലായിരുന്നു, വളരെ ഡിഫിക്കൽട്ട് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല കേട്ടോ. വളരെ സിമ്പിൾ ചോദ്യമാണ് ഞാൻ ചോദിച്ചത്, ഇന്ന് വളരെ വളരെ എളുപ്പത്തിലുള്ള ചോദ്യമായിരുന്നു. എനിവേ, അതോടുകൂടി ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഇനി ഇതാ 917 ഈവനിങ്സിന്റെ ടൈമാണ്, നമ്മുടെ സന്ദീപ് ഇപ്പൊ ജോയിൻ ചെയ്യും. സോ കീപ് ലിസണിംഗ് ഇതൊക്കെ തന്നെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സിനിമ 91.7 FM അഷ്ടമിത. ഇനി നാളെ 10 മണിയാകുമ്പോൾ നിങ്ങളുടെ വീണ്ടും കേട്ട് കേട്ട് കൂട്ടുകൂടാൻ എത്തുന്നതായിരിക്കും.

0: 97 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
0: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Thudangi authentic Arabic cuisine de Rizhi Ariyam. Call 4000-1707.
1: And
3: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
4: ഗുഡ് ഈവനിംഗ് ലിസ്ണേഴ്സ്. ജൂലൈ 6-ാം തീയതി തിങ്കളാഴ്ച ദിവസം ദാ മറ്റൊരു ഗംഭീരമായിട്ടുള്ള ദിവസം നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുകയാണ്. 917 ഈവനിങ്സിലൂടെ സന്ദീപാണ് കൂടെയുള്ളത് സ്റ്റുഡിയോ ക്ലോക്കിൽ. സമയം 5 മണി കഴിഞ്ഞ 2 മിനിറ്റും 46

സെക്കൻഡും. വളരെയധികം എന്റർടൈനിങ് ആയിട്ടുള്ള ഒരുപാട് വിശേഷങ്ങൾ, സിനിമാ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആ വിശേഷങ്ങൾക്കൊക്കെ തന്നെ ഒരു ചെറിയ വൈൻഡപ്പ് നൽകിക്കൊണ്ട് ഇനി നമ്മൾ ഒത്തിരി ഈവനിങ് ടൈം വിശേഷങ്ങളിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ആ ചായ കുടിക്കാനൊക്കെ ആയിട്ട് പുറത്തോട്ട് ഇറങ്ങുന്ന ടു ഓൾ മൈ ലവ്ലി ലിസ്ണേഴ്സ്, ഒരിക്കൽ കൂടി ഒരു ഗംഭീരമായിട്ടുള്ള ഗുഡ് ഈവനിങ് വിഷസ് തന്നെ പറയുന്നു. നിങ്ങളുടെ ഗുഡ് ഈവനിങ് വിഷസിനായിട്ട് ഞാനും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ നമുക്ക് പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള വിഷസ്, യെസ്, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ബർത്ത്ഡേ, വെഡിങ് ആനിവേഴ്സറി, മറ്റ് സ്പെഷ്യൽ ഡേ വിഷസ് പറയാനുണ്ടെങ്കിൽ ആ മെസ്സേജ് കൂടി അയക്കേണ്ട സമയം. ഞാൻ ഇങ്ങനെ വെയിറ്റിംഗ്, നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ അറിയാനായിട്ട് ഒരു നല്ലൊരു സോങ്ങോടുകൂടി തന്നെ ഈവനിങ് നമുക്ക് ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് ഓഫ് കോഴ്സ് ഒരു അടിച്ചുപൊളിപ്പാട്ടായാലോ? വൈ ബിക്കോസ് ഒരു എനർജി, എനിക്ക് തോന്നുന്നു തിങ്കളാഴ്ച ആകുമ്പോൾ കുറച്ചൊരു എനർജി എവിടെയൊക്കെയോ ലാഗ് അടിക്കുന്ന പോലെ തോന്നും. അതുകൊണ്ട് തന്നെ ഒരു അടിപൊളി പാട്ടോടുകൂടി ഇതാ ഇന്നത്തെ ദിവസം നമ്മൾ ആ ഒരു ഈവനിങ് ടൈം ഒരുമിച്ച് ആഘോഷിക്കാൻ പോവാണ്. സദീപാണ് കൂടെയുള്ളത് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Huawei App Gallery. Brought to you by Danat Al Bahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞ് 6:47. യു ഹാവ് ട്യൂൺഡ് ഇൻ ടു ഖത്താർസ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ സോണു 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: water bill. Stay hydrated and stay tuned.
1: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
2: Brought to you by
3: രണ്ട് പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
0: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.
4: നമസ്കാരം, ഞാൻ നിങ്ങളുടെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7, ഖത്തർ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. കേട്ട്

0: Joy Alucas 917 evenings presented by Joy Alucas world's favorite jeweler
1: powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thodangi authentic Arabic cuisine ruchi ariyam call 4001707
0: and
3: Marza Hypermarket be fresh be you visit your nearest store today
4: വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സുന്ദർ 91.7 എഫ് എം എൽ 917 ഈവനിങ്സിന്റെ ടൈമാണ് സന്ദീപ് ആണ് കൂടെ ജോയിൻ ചെയ്യുന്നത് ജൂലൈ 6 തീയതി തിങ്കളാഴ്ച ദിവസം ഏറ്റവും മനസ്സ് എന്താണ് മനസ്സിന് സന്തോഷം തരുന്ന ഒരുപാട് ഓർമ്മകൾ ഇന്നത്തെ ഈവനിങ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് പറ്റുമോ പറ്റാണ്ടിരിക്കാൻ സാധ്യതയൊന്നുമില്ലല്ലോ തീർച്ചയായിട്ടും അതിനുവേണ്ട പോസിബിലിറ്റീസൊക്കെ നമ്മളായിട്ട് ഇങ്ങനെ തുടങ്ങി വെച്ചാൽ മതി അതിനിടയ്ക്ക് നമുക്ക് ഒരുപാട് ഗുഡ് ഈവനിങ് വിഷസും ബർത്ത്ഡേ വിഷസും വെഡിങ് ആനിവേഴ്സറി വിഷസ് ഒക്കെ എത്തിയിട്ടുണ്ട് സിനോജാണ് അത് ആദ്യം തന്നെ ഗുഡ് ഈവനിങ് വിഷസ് അറിയിച്ചിരിക്കുന്നത് എൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് അഷ്റഫ് കുഞ്ഞു അഷ്റഫ് ദാ ഒരു ഗുഡ് ഈവനിങ് വിഷസ് അറിയിച്ചിട്ടുണ്ട് ആൻഡ് ഓൾസോ അഖിൽ ഗുഡ് ഈവനിങ് പറയുന്നു അമ്പിളി ഗുഡ് ഈവനിങ് റാഷിദ് ഗുഡ് ഈവനിങ് മെസ്സേജ് അയച്ചിട്ടുണ്ട് സുലൈമാൻ ഗുഡ് ഈവനിങ് അതിൻ്റെ കൂടെ തന്നെ ഒരു ബർത്ത്ഡേ വിഷസ് റാമിസ് എന്നാണ് എന്റെ കൂട്ടുകാരന്റെ പേര് അപ്പോൾ റമീസ് ഓക്കെ റമീസ് എന്നാണ് ഓക്കെ ആർ എ എം ഐ എസ് എന്ന് കണ്ടപ്പോൾ ഞാൻ റാമിസ് എന്ന് വായിച്ചു പക്ഷെ റമീസ് എന്നായിരിക്കും സോ റമീസിന് എന്തായാലും ഏറ്റവും മികച്ച ഒരു ബർത്ത്ഡേ വിഷസ് അറിയിച്ചേക്കണം എന്നുള്ള ആ ഒരു മെസ്സേജ് വരുമ്പോൾ ഫ്രോം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോസിനോ റമീസിന് അടിപൊളി ഒരു ബർത്ത്ഡേ വിഷസ്

യെസ്, അപ്പോൾ ഒരു അടിപൊളി ബർത്ത്ഡേ വിഷസ് ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നതും സ്പെഷ്യൽ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും തന്നെ ഒരു ഗംഭീരമായിട്ടുള്ള വിഷസ് അറിയിക്കുമ്പോൾ അബ്ദുൾദാ ഒരു ഗുഡ് ഈവനിങ് വിഷസ് പറയുന്നുണ്ട്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ചായയൊക്കെ കുടിച്ചോ? ചായ കുടിക്കാനുള്ള ഗ്യാപ്പ് കിട്ടിയില്ല, പക്ഷേ ഇതിനിടയിൽ എപ്പോഴെങ്കിലും ഒക്കെ ഞാൻ ആ ഒരു ഗ്യാപ്പ് സെറ്റ് ആക്കും. അബ്ദുൾ ബ്രോ, റിയാസ് ദേ ഗുഡ് ഈവനിങ് വിഷസ് അറിയിക്കുന്നു. റോബിൻ ഗുഡ് ഈവനിങ് പറഞ്ഞിട്ടുണ്ട്. ജിബു ഗുഡ് ആഫ്റ്റർനൂണോ? ഈവനിങ് ആയി മനുഷ്യ, എന്താണ്, എവിടെയാണ്? സോ ഈവനിങ് സമയത്ത് ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ചില സമയം കംപ്ലീറ്റ് ആയിട്ട് ടൈം റിലേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എന്തായാലും പോട്ടെ, വിട്ട് കളഞ്ഞിരിക്കുന്നു. ആദർശ് ബ്രോ ദാ ഒരു ഗുഡ് ഈവനിങ് വിഷസ് പറയുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ബർത്ത്ഡേ വിഷ് കൂടി. എൻ്റെ പ്രിയപ്പെട്ട മകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വിഷസ് അറിയിക്കേണ്ടത്. മകളുടെ പേര് ലേയ എന്നാണ്. സോ ലേയ്ക്ക് വേണ്ടി ഇതാ ഒരു അടിപൊളി ബർത്ത്ഡേ വിഷസ് കൂടി ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോ സുനോ. ഹാപ്പി ബർത്ത്ഡേ.

മറ്റൊരു ബർത്ത്ഡേ വിഷ് കൂടി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഷ്യാമിന്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. ഒരു വെഡിങ് ആനിവേഴ്സറി വിഷാണ്, 8th വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുന്ന ഷ്യാമിനും ലക്ഷ്മിക്കും വേണ്ടിയിട്ടുള്ള ഒരു വിഷസ്. സോ 8th വെഡിങ് ആനിവേഴ്സറി, അടിപൊളിയായിട്ടുള്ള ഒരു ദിവസമായിരിക്കട്ടെ. ഈവനിങ് ടൈം കുറേയേറെ ബ്യൂട്ടിഫുൾ മെമ്മറീസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കട്ടെ. ഹിയർ വി ഗോ വിത്ത് ദി വിഷസ്. കച്ചവർത്തമാനങ്ങളൊക്കെ ഇങ്ങനെ ദേ പറഞ്ഞു തുടങ്ങാനായിട്ട് ഞാൻ റെഡിയാണ്. ബട്ട് അതിനിടയിൽ നമുക്കൊരുപാട് വിഷസ് വന്നു. ആ വിഷസൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവർക്കും സന്തോഷമായി എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ദാ അടിപൊളിയൊരു ട്രാക്കിലേക്ക് സന്ദീപാണ് കൂടെയുള്ളത് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം. ആടുകളം എന്ന സിനിമയിലെ പാട്ടിലേക്ക് സ്റ്റേ ട്യൂൻഡ്.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും മെഗാഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
3: അപ്പാ ഒരു കഥ സൊല്ലവാ.
4: വീണ്ടും ത്രില്ലടിപ്പിക്കാൻ, പ്രണയിക്കാൻ ഗാട്ടാ ഗുസ്തി 2
5: സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട്.
4: വിഷ്ണു വിശാൽ, രമ്യ കൃഷ്ണൻ, ഐശ്വര്യലക്ഷ്മി തുടങ്ങി വമ്പൻ താരനിരയുമായി ഗാട്ടാ ഗുസ്തി 2
6: ക്വൈറ്റ് എക്സൈറ്റിംഗ്.
4: ഗാട്ടാ ഗുസ്തി 2 വിജയകരമായി പ്രദർശനം തുടരുന്നു.
7: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് അസോസിയേറ്റ് പാർട്ണർ സിംപ്ലി സൗത്ത് ഡോട്ട് ടിവി.
8: ലെറ്റ്സ് പ്ലേ ഫുട്ബോൾ.
9: Football Mania.
10: എതിരാളികളുടെ ബോക്സിലേക്ക് ഇരച്ചു കയറുന്ന മഹാമേരു. വെറും 54 അന്താരാഷ്ട്ര മത്സരങ്ങളിൽ നിന്ന് 62 ഗോളുകൾ. മത്സരങ്ങളിൽ തുടർച്ചയായ ഗോൾ വേട്ട. ഈ ലോകകപ്പിൽ നിന്ന് മാത്രം 7 ഗോളുകൾ. ഇതൊരു ഗോൾ മെഷീന്റെ കഥയാണ് എർലിംഗ് ഹാലണ്ടിന്റെ. 2000 July 21 ഹാലണ്ട് ജനിക്കുന്നത്. അച്ഛൻ പ്രീമിയർ ലീഗിലെ പ്രശസ്ത ഫുട്ബോളറായിരുന്നു. അമ്മ ഗ്രീ മാരിറ്റ ഹെപ്റ്റാത്ലൺ താരവുമായിരുന്നു. ബ്രൈൻ എഫ് കെ എന്ന ക്ലബിലൂടെയായിരുന്നു ഹാലണ്ടിന്റെ തുടക്കം. 2022 മാഞ്ചസ്റ്റർ സിറ്റിയിലേക്ക് എത്തുന്നു. അവിടെ മുതൽ ലോകമറിയുകയായിരുന്നു ഈ സൂപ്പർ സ്ട്രൈക്കറെ. ലോകത്തെ ഏറ്റവും മികച്ച ഗോൾ വേട്ടക്കാരിൽ ഇന്ന് 1st പേരുകളിൽ ഒന്നാണ് എർലിംഗ് ഹാലണ്ടിന്റേത്. ഹാലണ്ടിന്റെ ഹണ്ട് ഇനിയും തുടരുമോ? കാത്തിരുന്ന് കാണാം.
9: Football Mania.
11: Nine 917 evenings.

0: Enjoy Alukas 917 Evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
3: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine rizhi ariyam. Call 4000-1707.
1: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സെനോ 91.7 FM 917 ഇവനിംഗ്സിന്റെ ടൈമാണ്. സന്ദീപാണ് കൂടി ജോയിൻ ചെയ്യുന്നത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞ് 29:06. വളരെയധികം എനർജറ്റിക് ആയിട്ടുള്ള ഒരു ഈവനിംഗ് ആയിട്ട് പേഴ്സണലി എന്തോ ഫീൽ ചെയ്യുകയാണ്. ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ എക്സ്പെക്റ്റേഷൻസ് ആയിരിക്കാം. ലൈഫിൽ ചില കാര്യങ്ങളൊക്കെ, നല്ല കാര്യങ്ങൾ നടക്കാൻ പോകുന്നു, അല്ലെങ്കിൽ നമുക്ക് മുന്നിൽ കാണുന്ന കാര്യങ്ങളൊക്കെ തന്നെ പോസിറ്റീവായിട്ട് തോന്നിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മൾ പോകുന്ന ആ ഒരു പാത്ത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ആ ഒരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യാനായിട്ട് പറ്റും. ദാറ്റ് ഈസ് ബേസിക്കലി ലൈഫ് അല്ലേ. ലൈഫിലെ അങ്ങനത്തെ പോസിറ്റീവായിട്ടുള്ള നിമിഷത്തിലൂടെയാണ് നിങ്ങളും കടന്നു പോകുന്നതെന്നുണ്ടെങ്കിൽ ദ മേക്ക് ദിസ് മോർ മെമ്മറബിൾ ആൻഡ് ഓൾസോ ബ്യൂട്ടിഫുൾ. ഫ്രണ്ട്സൊക്കെ ആയിട്ട് പുറത്തു പോയി ചായയൊക്കെ കുടിക്കാറായിട്ട് ആരും മടിയൊന്നും കാണിക്കേണ്ട. ആ ഒരു കൂട്ടത്തിൽ തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസത്തെ ഇമ്പോർട്ടൻസും കാര്യങ്ങളും ഒക്കെ നമുക്ക് നോക്കി പോകേണ്ടതായിട്ടുണ്ട്. പക്ഷേ എനിക്കിവിടെ ദാ മാക്സിമം മെസ്സേജസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. വൈ? ബിക്കോസ് ഇന്നത്തെ ദിവസം ഒരുപാട് പേര് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്, വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ചധികം വിഷസ് തന്നെ ദാ വന്നിട്ടുണ്ട് നമ്മുടെ ഇൻബോക്സിലേക്ക്. ആദ്യത്തെ വിഷിലേക്ക്, ദാ ഇപ്പോഴത്തെ, അതായത് നമ്മളുടെ ആദ്യത്തെ ആ ഒരു ബാച്ച് കഴിഞ്ഞു, ഇനി സെക്കൻഡ് ബാച്ചിലെ ആദ്യത്തെ വിഷിലേക്ക് വരുമ്പോൾ ബർത്ത്ഡേ വിഷസ് അറിയിച്ചിരിക്കുന്നത് വിപിനാണ്. എൻ്റെ ആത്മാർത്ഥ സുഹൃത്ത് അരുണിന് വേണ്ടിയിട്ടുള്ള വിഷസ്. അരുൺ ഖത്തറിലാണുള്ളത്. അപ്പോൾ ഖത്തറിലുള്ള അരുണിന് ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു ബർത്ത്ഡേ വിഷസ് ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോ സുനോ. ഹാപ്പി ബർത്ത്ഡേ.

ശരിക്കും ലൈഫിൽ ഇതേപോലുള്ള ഒരു വിഷ് മാത്രമല്ല, നമുക്ക് ചിലപ്പോൾ വേണമെന്ന് തോന്നുന്നുള്ള ഒരു ഹഗ്. ഓഫ് കോഴ്സ് ഇന്നത്തെ ദിവസത്തിന് അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. വിർച്വലി ഹഗ്, വിർച്വൽ അസിസ്റ്റന്റ് ഡേ ആണ്. പക്ഷേ ആ ഒരു വിർച്വൽ ഹഗ് വേണ്ടിയിട്ടല്ല, നമുക്ക് റിയൽ ആയിട്ടുള്ള ഹഗ്. കുറച്ചധികം നേരം നമുക്ക് സംസാരിച്ചിരിക്കാൻ ഒരു നല്ല സുഹൃത്തുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് ആ ഒരു കോൺവെർസേഷനൊക്കെ തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ് അളിയ ഒരു ഹഗ്. വൈ? ബിക്കോസ് അവിടെ നമുക്ക് ഒരുപാട് ടെൻഷൻസും സ്ട്രെസ്സും ഒക്കെ തന്നെ മാറ്റി നിർത്താനായിട്ട് പറ്റും. അങ്ങനെ ഒരു സുഹൃത്ത് നിങ്ങളുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ യു ആർ ലക്കി ഗൈസ്, കം ഓൺ. അപ്പോൾ ആ ഒരു ലക്ക് ഫാക്ടർ കൂടിയാണ് നിങ്ങൾ കൊണ്ട് നടക്കുന്നത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെ മറ്റൊരു വിഷിലേക്ക്. സോ വെഡിങ് ആനിവേഴ്സറി വിഷസ് ആണ്. അമൃതയുടെയും ജയേഷിൻ്റെയും വെഡിങ് ആനിവേഴ്സറി, 18th വെഡിങ് ആനിവേഴ്സറി ആണ്. ആ വിഷസിലേക്ക് ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോ സുനോ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. And of course, our anniversary wishes parnjukonde thanne nammal povunnathu mattoru gambheeramayittulla paattilekku. Sandeepaanu koodi ullathu on Kathas Happiness Frequency Radio Suno 91.7 FM. Kidgate kootukoodam.

0: rate update brought to you by Sky Jewelry. Sky Jewelry now open at Safari Mall Abu Hamur.
1: ഇന്നത്തെ ഗോൾഡ് റേറ്റ് അപ്ഡേറ്റ്: 18 ക്യാരറ്റ് ഗോൾഡ് 378 കത്തോറിയാൽ, 21 ക്യാരറ്റ് ഗോൾഡ് 438 കത്തോറിയാൽ, 22 ക്യാരറ്റ് ഗോൾഡ് 462 കത്തോറിയാൽ, 24 ക്യാരറ്റ് ഗോൾഡ് 501.50 കത്തോറിയാൽ. ഗോൾഡ് റേറ്റ് ഇസ് ബ്രോട്ട് ടു യു ബൈ സ്കൈ ജ്വല്ലറി.

0: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
1: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
2: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
1: മില്യണോ?
2: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം.
0: കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
4: ഹായ്, ദിസ് ഇസ് ശ്വേത മേനൻ. യു ആർ ലിസണിംഗ് ടു കത്തന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.

0: Ozuna.
1: Messi, Ronaldo, Mbappe, Haaland, Dembele, Vinicius Junior. ലോകകപ്പിന്റെ ആവേശം വാനോളം. പോരാട്ടങ്ങളുടെ പോരാട്ടം അവസാനം ആ സുവർണ കിരീടം ആരുയർത്തും? വേൾഡ് കപ്പിന്റെ മുഴുവൻ അപ്ഡേറ്റുകളും കേൾക്കാം റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിലൂടെ. ഒപ്പം സോഷ്യൽ മീഡിയ കോൺടെസ്റ്റുകളിലൂടെ ഐഫോൺ സ്വന്തമാക്കാനും അവസരം. Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar.
2: In association with
3: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
4: Joy Alukkas brings you the joy of summer.
5: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായിത്തീരിക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ് 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് ആലുക്കാസ് ഇൻ ദ ജിസിസി. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
6: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
7: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
8: 917 evenings.
9: You pop into the world every single time. ഓരോ സിംഗിൾ ടൈം നമ്മുടെ സോഷ്യൽ മീഡിയ ഒന്ന് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ പുതിയ ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. സ്പെഷ്യലി ഈ ഒരു കാലഘട്ടത്തിൽ ഡെയിലി പുതിയത്, സെക്കൻഡ് കണക്കിനാണ് പുതിയ സംഭവങ്ങൾ നമ്മൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സുനോ 91.7 FM. 917 ഈവനിങ്സിൽ സന്ദീപാണ് കൂടെയുള്ളത്. എന്താണ് അങ്ങനെ ഒരു വർത്തമാനം? പുതിയ കാര്യങ്ങളെ പറ്റിയും ചോദിച്ചപ്പോൾ പുതിയ കാര്യങ്ങളല്ലേ ഇപ്പോൾ, ദേ ഇറ്റ്സ് റൂളിംഗ് ദ വേൾഡ് അല്ലേ. ജൂലൈ 6 തിങ്കളാഴ്ച ദിവസം, ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഈവനിങ് ടൈം. എല്ലാവരും പുറത്തൊക്കെ ഇറങ്ങി ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഈ ചായ മുമ്പ് ഡ്രസ്സിൽ വീഴുമ്പോൾ അയ്യോ ചായ വീണു എന്ന് പറഞ്ഞ് കഴുകുന്നു, തുടയ്ക്കുന്നു. ഇപ്പോൾ ആ കരക്ക് ഫ്ലേവറുള്ള, അതായത് കരക്ക് പെർഫ്യൂംസ് നമുക്ക് അവൈലബിൾ ആണ് മാർക്കറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒന്ന് ചിന്തിച്ചില്ലേ, പെർഫ്യൂം എന്ന് തന്നെയല്ലേ പറഞ്ഞത്. കഴിഞ്ഞ ദിവസം അല്ല, കഴിഞ്ഞ ആഴ്ച ഞാൻ കരക്ക് ഫ്ലേവേർഡുള്ള ഐസ്ക്രീമിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ഒരു ടൈമിൽ പെർഫ്യൂമിൻ്റെ ഇൻട്രൊഡക്ഷൻ നടക്കുമ്പോൾ ഏത് മെൻറ്റാലിറ്റിയിലാണ് ആൾക്കാർക്ക് അത്രമാത്രം ഒബ്സഷനാണ് ചില കാര്യങ്ങളോട്, ചില മണത്തിനോട്. ചിലപ്പോൾ കരക്കിൻ്റെ അകത്തുള്ള ആ ഒരു സ്പൈസിൻ്റെയൊക്കെ മണം കാരണമായിരിക്കാം. എന്തായാലും കരക് പെർഫ്യൂംസ് ഇപ്പോൾ പല സ്ഥലങ്ങളിലുമായിട്ട് അവൈലബിൾ ആണ് എന്നുള്ളത് അറിയാനായിട്ട് സാധിക്കുമ്പോൾ ശരിക്കും ഒരു കാര്യം മനസ്സിൽ വന്നതാണ്. നമുക്കിതേപോലെ തന്നെ നമുക്ക് ചില കാര്യങ്ങൾ നമ്മളെ സ്പോയിൽ ചെയ്യും. നമ്മൾ എന്നെ എന്തൊക്കെ സംഭവിച്ചാലും ചില മണങ്ങൾ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൽ ഏറ്റവും കൂടുതൽ സ്പെസിഫൈ ചെയ്യപ്പെടുന്ന മഴ പെയ്ത് കഴിഞ്ഞിട്ട്, ആദ്യത്തെ മഴ പെയ്ത് കഴിഞ്ഞിട്ടല്ല, ആദ്യത്തെ ആ ഒരു മഴ, കുറേ നാളിന് ശേഷം മഴയില്ലാതെ, നമ്മൾ ആസിഡ് റെയിൻ എന്ന് വിളിക്കുന്ന ആ ഒരു മഴ, ശരിക്കും ആദ്യത്തെ മഴയ്ക്ക് ഒരു മണമുണ്ട്. ഈ ഒരു മഴയുടെ മണം ഒന്ന് പെർഫ്യൂം ആക്കി കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ളത് കുറേ പേര് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ള കാര്യമാണ്. ആൻഡ് ഓൾസോ ഫ്രഷ് ആയിട്ടുള്ള കറൻസി നോട്ടിൻ്റെ മണം, അതിഷ്ടമുള്ള ഒരുപാട് പേരുണ്ട്. എനിക്ക് തോന്നുന്നത് അതേപോലത്തെ പെർഫ്യൂംസ് ഉണ്ട്, തോന്നുന്നതല്ല, അങ്ങനത്തെ പെർഫ്യൂംസും ഉണ്ട്, കണ്ടിട്ടുണ്ട് ഒരുപാട് കറൻസി പെർഫ്യൂംസ് എന്നൊക്കെ പറഞ്ഞ് തന്നെ ആ ഒരു പെർഫ്യൂമൊക്കെ ഇറങ്ങുന്നുണ്ട്, മാർക്കറ്റിൽ അവൈലബിൾ ആണ്. സോ ഇഫ് ഐ മേ ആസ്ക്, ഞാൻ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ലിസ്ണേഴ്സിൻ്റെ അടുത്ത് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്ക് അങ്ങനെ യുണീക്ക് ആയിട്ടുള്ള എന്തെങ്കിലും ഫ്രേഗ്രൻസിൽ ഒരു പെർഫ്യൂം ഇറങ്ങിയിരുന്നെങ്കിൽ എന്തായിരിക്കും ആ ഒരു ഫ്രേഗ്രൻസ്, ഏതായിരിക്കും ആ ഒരു മണം എന്നുള്ളത് ഒന്ന് ടെക്സ്റ്റ് ചെയ്തോളൂ 5000997ലേക്ക്. എന്തായാലും പെർഫ്യൂംസ് ബേസ് ചെയ്ത് കുറച്ചധികം കാര്യങ്ങൾ തന്നെ ഇന്ന് നമുക്ക് സംസാരിക്കാനുണ്ട്. അതിലോട്ട് പോകുന്നതിന് മുന്നേ പെട്ടെന്ന് അയച്ചോളൂ 5000997ലേക്ക്. നിങ്ങൾക്ക് യുണീക്കായിട്ട് തോന്നിയിട്ടില്ല, അല്ലെങ്കിൽ ഇതിങ്ങനെ ഒരു പെർഫ്യൂമിൻ്റെ മണം വന്നിരുന്നെങ്കിൽ നല്ലതായിരുന്നേനെ എന്ന് ചിന്തിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു ഫ്ലേവറോ മണമോ ഉണ്ടെങ്കിൽ ടെക്സ്റ്റ് ചെയ്യാൻ മറക്കണ്ട, ഞാൻ വെയിറ്റിംഗ് ആണ് ആ ഒരു വിശേഷം അറിയാനായിട്ട്. ഇപ്പോൾ ദാ ഗോൾഡ് എന്ന സിനിമയിലെ പാട്ടിലേക്ക്, സന്ദീപാണ് കൂടെയുള്ളത് ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

വെൽക്കം വൺസ് അഗൈൻ, വെൽക്കം ബാക്ക് ടു റേഡിയോ സുനോ 91.7 FM 917 ഈവനിങ്സിന്റെ ടൈമാണ്. സന്ധ്യയാണ് കൂടെയുള്ളത് ഓൺ ഖതറാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി. ജൂലൈ 6 തിങ്കളാഴ്ച ദിവസം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഈവനിങ് നമ്മളിങ്ങനെ എക്സ്പീരിയൻസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ടൈമിൽ ഞാൻ കുറച്ച് മുന്നേ ചോദിച്ച ചോദ്യത്തിൻ്റെ രസകരമായിട്ടുള്ള മറുപടികളൊക്കെ, എനിക്കൊന്ന് രസകരമല്ല, ഓരോരുത്തരുടെ പേഴ്സണൽ ലൈക്കിങ്സ് കൂടിയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സംഭവത്തിലോട്ടൊക്കെ നമുക്ക് വരാം. ബട്ട് ദെൻ ബിഫോർ ദാറ്റ് നമുക്ക് കുറച്ചധികം വിഷസ് ഇങ്ങനെ വന്നിട്ടുണ്ട്. അയ്യോ പേരെന്തായിരുന്നു, ഷഹ്രീന എന്നാണോ പേര്? ഓക്കെ, അൻഷിദിക്കും, ഓക്കെ, ഷഹീറിനും, ഒയ്യോ ഒയ്യോ, വായിച്ചെടുത്തപ്പോ ചെറുതായിട്ടൊന്ന് ലോഡായി വരാനുള്ള ടൈമിൻ്റെ ആയിരുന്നു. ഷെറീൻ ഷെറീഫിനും അതേപോലെ തന്നെ അൻഷിതയ്ക്കും ഈ പേര് ഈ പറഞ്ഞ പോലെ തന്നെ അതാണ് കറക്റ്റ് എന്നാണ് എൻ്റെ ഒരു കരുതൽ. ഓക്കെ, മുഹമ്മദ് സുഹൈൽ അയച്ചിരിക്കുന്ന മെസ്സേജിലേക്ക്, ഷഹീറും അൻഷിതയുടെയും വെഡിങ് ആനിവേഴ്സറി ആണ്, സാബിത്തിൻ്റെ വക ഒരു ആശം. ഓ, ഇത് മൊത്തത്തിൽ ഫുള്ള് ചേഞ്ച് ആയിട്ടാണ് പേരും, അതേപോലെ തന്നെ അയച്ചേക്കുന്ന ആളുടെ പേര് വേറെ. ഓക്കെ, സാബിത്തിൻ്റെ വക ആശംസകൾ നേരുന്നു എന്നാണ്. അപ്പോൾ സാബിത്തെ ഇതാ ഒരു വിഷസ് ഞാൻ അങ്ങോട്ടേക്ക് എത്തിക്കുകയാണ്. സെക്കൻഡ് വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന സഹറീനും അതേപോലെ ഷെറീഫിനും അതേപോലെ തന്നെ അൻഷിതയ്ക്കും വേണ്ടിയിട്ട് ഒരു അടിപൊളി ബർത്ത് വെഡിങ് ആനിവേഴ്സറി വിഷസ് ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോ സുനോ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. എൻ്റെ അപ്പാ, ഒരു പേരൊക്കെ ഡീസൻ്റ് ആയിട്ട് ഇട്ടൂടെ. ജോക്സ് എപ്പാട് ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ നമുക്ക് ചില പേരൊക്കെ ഭയങ്കര തന്നെ യുണീക്കായിട്ട് തോന്നും, പക്ഷേ അത് ഈ പറഞ്ഞ പോലെ വാങ്ങിച്ചെടുക്കാൻ കുറച്ച് പാടുപെടും എന്നുള്ളതാണ്. അങ്ങനെ ഇതാ ആ ഒരു സെക്കൻഡ് വെഡിങ് ആനിവേഴ്സറി വിഷസ്. നമ്മൾ സുഹൈലിൻ്റെ അക്കൗണ്ടിൽ നിന്ന് വന്ന സാബിത്ത് വിഷ് ചെയ്ത ആ ഒരു വിഷസ് പറഞ്ഞു കഴിഞ്ഞിട്ട് നേരെ പോകുന്നത് മറ്റൊരു സോങ് സജഷനാണ്. എസ് കെ ആണ് മെസ്സേജ് അയച്ചിരിക്കുന്ന. ഒരു തമിഴ് സോങ് പ്ലേ ചെയ്യാമോ? വെണ്ണിലവേ വെണ്ണിലവേ സോങ് ആണ് ചോദിച്ചേക്കുന്നത്. തീർച്ചയായിട്ടും എസ് കെ, ഐ വിൽ കം ബാക്ക് ടു ദാറ്റ്. തീർച്ചയായിട്ടും ആ ഒരു മെസ്സേജിലേക്ക്, ആ ഒരു സോങ്ങിലേക്ക് ഞാൻ തിരിച്ചെത്തുന്നതായിരിക്കും. ബട്ട് ദെൻ അതിനു മുന്നേ നമുക്ക് ഇന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് മുന്നേ ഡിസ്കഷനിലോട്ട് കൊണ്ടുവന്ന ഒരു കാര്യമായിരുന്നു പെർഫ്യൂംസ് അഥവാ ഫ്ലേവേഴ്സ് ഒക്കെ തന്നെ പല രീതിയിൽ നമുക്ക് ഇഷ്ടപ്പെടാറുണ്ട്. ഒരുപാട് പേർക്ക് തന്നെ സ്പൈസി ആയിട്ടുള്ള കുറേ ഫ്ലേവേഴ്സ് പെർഫ്യൂമിൽ വന്നാൽ എങ്ങനെയിരിക്കും? ഇപ്പം തന്നെ ഒത്തിരി പേര് കാടമം, നമ്മുടെ ഏലക്ക, സോ ഏലക്ക, അതേപോലെ തന്നെ ക്ലോവ്സ്, കറുവപ്പട്ട, ഇതൊക്കെ തന്നെ നമുക്ക് മാക്സിമം പെർഫ്യൂംസിലൊക്കെ തന്നെ ഓയിൽ ഉണ്ടാക്കി അത് ഒരു പെർഫ്യൂം ബോട്ടിലൊക്കെ ആക്കി വരുന്നുണ്ട്. ഒത്തിരി പേര് പറയുന്ന കാര്യമാണ് നമ്മൾ കഴിക്കുന്ന ഒരുപാട് സാധനങ്ങൾ ഇന്ന് ഇതിൽ യൂസ് ചെയ്യുന്നു, ഈ ഒരു പെർഫ്യൂം ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്നു. ഇപ്പോഴല്ല, വളരെ കാലം മുമ്പേ ഒക്കെ യൂസ് ചെയ്തിരുന്നതാണ്, പക്ഷേ ഇപ്പോൾ അത് കുറച്ചുകൂടെ എവിഡൻ്റ് ആവാൻ തുടങ്ങി എന്നുള്ളതാണ് സംഭവം. അപ്പോൾ ആ ഒരു എവിഡൻസിൽ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു റിയറസ്റ്റ് ആയിട്ട്, അതായത് ഈ മഴയുടെ ആദ്യ മഴ, നമ്മൾ കുറേ നാള് കഴിഞ്ഞിട്ട് മഴ പെയ്യുമ്പോൾ ആ ഒരു ആദ്യത്തെ മഴയ്ക്ക് വേറൊരു മണം തന്നെയാണ്, മഴയും മണ്ണുമായിട്ടുള്ള മണം. അപ്പോൾ അത് ഇഷ്ടമുള്ള ഒത്തിരി പേരുണ്ട്. അതൊരു പെർഫ്യൂമായിട്ട് വന്നിരുന്നെങ്കിൽ എന്നൊരുപാട് പേര് ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ കോക്കനട്ടിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട്. എനിക്കിത് അരുൺ അയച്ചേക്കുന്ന മെസ്സേജ് കോക്കനട്ട് എന്നാണ്. സോ കോക്കനട്ടിൻ്റെ ആ ഒരു ഫ്ലേവറും മണമൊക്കെ ഇഷ്ടമുള്ള ഒത്തിരി പേരുണ്ട്. സൂഷി ഫ്ലേവറുള്ള ഒരു ഇത് വന്നിരുന്നെങ്കിൽ, ഒരു സീ വീഡ് ഫ്ലേവർ, ജിഞ്ചർ ലെമൺ, റോ ഫിഷിൻ്റെ അല്ല, പക്ഷേ എന്നാലും ആ ഒരു സീ വീഡും ജിഞ്ചറും ലെമൺ ഫ്ലേവറും ഒക്കെ കൂടെ വരുന്ന ഒരു ഫ്ലേവർ ഉണ്ടായിരുന്നെങ്കിൽ അതിനെ ഞാൻ സൂഷി ഫ്ലേവർ എന്ന് വിളിച്ചതെന്ന് പറഞ്ഞിട്ടാണ് റസാഖിൻ്റെ മെസ്സേജ് വന്നിട്ടുള്ളത്. അപ്പോൾ റസാഖെ, സൂഷി ഫ്ലേവർ ഇഫ് ഇൻ കേസ് പറഞ്ഞപ്പോൾ കേട്ടപ്പോൾ എനിക്ക് തോന്നുന്നു ആദ്യം ഞാൻ സൂഷി ഫിഷിനെയാണ് വിചാരിച്ചത്. ബുദ്ധൻ ഫിഷിൻ്റെ സ്മെല്ലില്ലാണ്ട് തന്നെ ലെമൺ, ജിഞ്ചർ, അതേപോലെ സീ വീഡും കൂടെ കൂട്ടിക്കൊണ്ട് ഒരു ഫ്ലേവർ. യെസ് ഓഫ് കോഴ്സ്, അത് ചിന്തിക്കാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. പിന്നെ ബുക്സിൻ്റെ, പുതിയ ബുക്ക് മേടിക്കുമ്പോൾ മണമില്ലേ ബ്രോ, ആ മണം എന്ന് പറഞ്ഞിട്ടാണ് വിഷ്ണുവിൻ്റെ മെസ്സേജ് വന്നിട്ടുള്ളത്. മഴ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. അഖിലേഷ് മഴ പറയുന്നു, അതേപോലെ തന്നെ കബീർ മഴ പറഞ്ഞിട്ടുണ്ട്, റഫീഖ് മഴ പറയുന്നു, അങ്ങനെ ഒത്തിരി പേര് തന്നെ മഴയുടെ ഫ്ലേവർ. സ്പിയർമിൻറ്റ്, എനിക്കൊന്ന് മിൻറ്റ് ഫ്ലേവർ ഇപ്പോഴും അവൈലബിളാണ് പെർഫ്യൂംസിൽ. സോ അതുകൊണ്ട് അത് ഒരു വലിയ വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നിയില്ല. ആൻഡ് ഓൾസോ മാക്ബുക്ക്, എന്താ മാക്ബുക്ക് പ്രോയോ, അങ്ങനെ ഒരു സ്മെല്ലുണ്ടോ? പുതിയതായിട്ട് ഇങ്ങനത്തെ നമ്മുടെ ഇലക്ട്രോണിക് ഐറ്റംസ് മേടിക്കുമ്പോൾ കവർ തുറക്കുമ്പോഴുള്ള മണമായിരിക്കാം ഉദ്ദേശിച്ചത്. എന്തായാലും മാക്ബുക്ക് പ്രോയുടെ ആ ഒരു മണം പറഞ്ഞേക്കുന്നത് അമിതാണ്. ഓക്കെ, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്മെൽസിനെ പറ്റിയിട്ടൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും വിഷ്ണു ക്രാക്കേഴ്സ് ഫ്ലേവർഡ്, ആ ക്രാക്കേഴ്സ്, അത് ശരിയാട്ടോ, ഒരുപാട് പേർക്ക് ഇഷ്ടം. പെട്രോൾ ഫ്ലേവർഡ് എന്ന് പറഞ്ഞിട്ട് ദേ
സഞ്ജയ് മെസ്സേജ് അയച്ചിട്ടുണ്ട്, പെട്രോളിൻ്റെ മണം ഇഷ്ടമുള്ള ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. യെസ്, പെട്രോളിൻ്റെ മണം ആൻഡ് ഓൾസോ ക്രാക്കേഴ്സ്. ആ പടക്കം നമ്മുടെ ആ ഒരു നാട്ടിൽ ഒരു ദീപാവലി ഈവനിങ് സമയത്തൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അതിൻ്റെ ആ ഒരു മണം നമുക്ക് കിട്ടും അല്ലേ. അതിഷ്ടമുള്ള ഒരുപാട് പേരുണ്ട്. അപ്പം ഇങ്ങനെ ഇഷ്ടങ്ങൾ ഓരോ രീതിയിലാണ്. ചിലപ്പം നമുക്ക് സ്ട്രൈക്ക് ആവുന്ന ഒരു സ്മെല്ലെന്ന് പറയുന്നത് ഭയങ്കര വിയേർഡായിട്ട് മറ്റുള്ളവർക്ക് തോന്നിയേക്കാം. അപ്പോൾ അങ്ങനെ വിയേർഡ് സ്മെല്ലിനെ പറ്റിയിട്ടൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെർഫ്യൂം റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു വലിയ ഫാക്റ്റിലേക്ക് നമ്മൾ വരേണ്ടതായിട്ടുണ്ട്. പക്ഷേ അതൊരു ചോദ്യമായിട്ടായിരിക്കും നിങ്ങളുടെ അടുത്ത് എത്തുന്നത്. ആ ചോദ്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ തൽക്കാലം ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് കമ്മിങ് അപ്പ്. സോങ് സജഷൻ ഞാൻ മറന്നിട്ടില്ല. ആ ഒരു സോങ്ങിലേക്ക് കൂടി നമുക്ക് വരേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ദാ മറ്റൊരു മലയാളം സോങ്ങിലേക്ക് കേട്ടോ. അമ്പിളി എന്ന സിനിമയിലെ ഗാനം, ശങ്കർ മഹാദേവൻ പാടിയിരിക്കുന്ന ഈ ഒരു വണ്ടർഫുൾ ട്രാക്ക് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Services. Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Vodafone Shuf app. Brought to you by Danat Al Bahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 17:37 യു ഹാവ് ട്യൂൺഡ് ഇൻ ടു ഖത്താർസ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: Everyone, this is Arman Malik here. You're listening to Radio Suno 91.7 FM, Qatar's favorite radio station, yeah. And one of my favorite radio stations as well. Keta Keta Kootu Koodam.

0: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ.
1: പുണ്യവചനങ്ങളിലൂടെ നന്മകളെല്ലാം ദാനമാണ്. നന്മയിലേക്ക് ആളുകളെ വിളിക്കുന്നവൻ ആ നന്മ ചെയ്തവനെ പോലെയാണ്.
0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ മൈരബ് ബാങ്കിനുള്ള സമയം.

0: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിഫ് സനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
1: റേഡിയോ നാടക മത്സരം സീസൺ 4.
0: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ഐഡി pr@suno.qa.
1: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.
2: കാത്തിരിക്കാനും കാതോർത്തിരിക്കാനും ഒക്കെ ഇഷ്ടമുള്ള രാവുകൾ ദാ വരാൻ പോവുകയാണ്. അപ്പൊ എന്തായാലും റേഡിയോ ഡ്രാമ ഇൻഹൗസ് ഇവന്റ്സിനെ പറ്റിയിട്ട് സംസാരിക്കുമ്പോൾ ഒരു സന്തോഷം തന്നെയാണ്. ബിക്കോസ് എവറിഥിങ് ഇസ് ഹാപ്പനിങ് സീസൺ വൈസ് നടക്കുമ്പോൾ ആദ്യത്തെ സീസണിന്റെ സക്സസിന് ശേഷം രണ്ടാമത്തെ സീസൺ, മൂന്നാമത്തെ സീസൺ, ഇപ്പൊ ദാ നാലാമത്തെ സീസണിലാണ് ഫേസ്റ്റ് ബെൽ GCC റേഡിയോ നാടക മത്സരം എത്തി നിൽക്കുന്നത്. ഒരുപാട് ഒരുപാട് സന്തോഷത്തോടു കൂടി തന്നെ ആ ഒരു അപ്ഡേറ്റ് ഒരിക്കൽ കൂടി നിങ്ങളുടെ അടുത്ത് ഓർമ്മിപ്പിക്കുമ്പോൾ, ടു ഓൾ ദ വൺസ് ഹു ചെറിഷ് ഡ്രാമ അല്ലെങ്കിൽ ഒരു തിയേറ്റർ എന്നുള്ള ഒരു കോൺസെപ്റ്റൊക്കെ തന്നെ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി പ്രൊമോട്ട് ചെയ്യപ്പെടുകയാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മുമ്പുള്ള കാലഘട്ടങ്ങൾ, ഒരു ഡെക്കേഡ് ബിഫോർ, ഒരു 10 വർഷം മുന്നേ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എവിടേക്കോ നമ്മൾ മറന്നിരുന്ന ആ ഒരു തിയേറ്ററും ഡ്രാമയും ഒക്കെ നമുക്ക് വീണ്ടും തിരിച്ചെത്തുന്നു. അതിൻ്റെ സീലൻസെസ്റ്റ് ഒട്ടും തന്നെ നഷ്ടപ്പെടാതെ അത് ഒരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഇഫ് യു ആർ എ ഡ്രാമ തിയേറ്റർ ആർട്ടിസ്റ്റ് ഓർ ലവർ, തീർച്ചയായിട്ടും ഒരു വോയിസ് എത്രത്തോളം നമ്മളെ സ്വാധീനിക്കുന്നു അല്ലെങ്കിൽ ഒരു വോയിസ് എത്രത്തോളം നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ റേഡിയോ ഡ്രാമ സ്ഥിരമായിട്ട് കേൾക്കുന്ന എല്ലാ ലിസ്ണേഴ്സിനും അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. സോ ഇഫ് യു ഹവ് നോട്ട് എക്സ്പീരിയൻസ് ദിസ് ഇസ് ടു ദി ജനറേഷൻ, ഇപ്പോഴത്തെ ഏത് ആൽഫ ആണെങ്കിലും ബീറ്റ ആണെങ്കിലും ഏത് ജെൻസിയോ ഏത് ജനറേഷൻ ആണെങ്കിലും അവർക്ക് ഇതിനെ പറ്റിയിട്ട് വലിയ പിടുത്തം ഉണ്ടാവാനുള്ള സാധ്യതയില്ല. പക്ഷേ ആസ് ഒരു എന്താ ഷേപ്പേഴ്സ് ഓഫ് നെക്സ്റ്റ് ജനറേഷൻ നമുക്ക് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അവരെ ഇതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. എത്ര മനോഹരമായിട്ടാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള സംഭവങ്ങളൊക്കെ അവരെ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കാര്യം ബേസിക് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഒബ്വിയസ്ലി നമുക്ക് പറഞ്ഞ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും അതേപോലെ തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൂടുതൽ വിശേഷങ്ങൾ അറിയാനായിട്ട് കേട്ടുകൊണ്ടേയിരിക്കുക റേഡിയോ സോണോ 91.7 FM. ആ ഒരു കൂട്ടത്തിൽ യെസ് ഓഫ് കോഴ്സ് ഒരുപാട് പേര് എനിക്കിവിടെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നത്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫ്ലേവേഴ്സ് തന്നെയാണ് ആ ഒരു ഫ്രേഗ്രൻസ് കിട്ടുന്നത്. ആൻഡ് ഓൾസോ കോഫി പൗഡറിൻ്റെ മണം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ ഒരു ഫ്ലേവറിൽ പെർഫ്യൂം വന്നിരുന്നെങ്കിൽ നല്ല, കോഫി ഫ്ലേവറിൽ ഐ തിങ്ക് എവിടേക്കോ പെർഫ്യൂംസ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് യൂസ് ചെയ്തിട്ടില്ല, പക്ഷേ യെസ് കണ്ടിട്ടുണ്ട്. ആൻഡ് ഓൾസോ ചോക്ലേറ്റ് ഇസ് ഓൾസോ അവൈലബിൾ, പക്ഷേ റിയൽ ആയിട്ടുള്ള ചോക്ലേറ്റ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. നമുക്ക് പലപ്പോഴും കിട്ടുന്ന ചോക്ലേറ്റ് ഫ്ലേവർ അത് തന്നെ ആയിരിക്കണം എന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് മോളിയുടെ മെസ്സേജ് വന്നേക്കുന്നത്. ഇമ്മാനുവൽ ആണ് ആ ഒരു കോഫിയുടെ സജഷൻ പറഞ്ഞത്. ബട്ട് ഇമ്മാനുവലിൻ്റെ തന്നെ മറ്റൊരു സജഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതായത് നമ്മുടെ നാരങ്ങമരം, നാരങ്ങയുടെ മരമില്ലേ, അത് അതിൻ്റെ എല്ലാം നമ്മൾ മണത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒരു നാരങ്ങയുടെ മണം തന്നെ ആണെങ്കിലും കുറച്ചുകൂടി ഒരു ഫ്രഷായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു പച്ചപ്പുള്ള മണമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ, അങ്ങനെ പറയാൻ പറ്റുമോ, പച്ച നാരങ്ങയുടെ മണമെന്നാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത്. പക്ഷേ ആ പച്ച നാരങ്ങയുടെ മാത്രമല്ല അതിൻ്റെ ഇലയുടെ മണവും ഭയങ്കര എന്താണ് അപ്പീലിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതേപോലെ തന്നെ ബംബ്ലി മാസ് എന്നാണ് നമ്മുടെ നാട്ടിൽ വിളിക്കുന്നത്. അതിന് വേറെ എന്താണ് പറയുന്നതെന്ന് ഇനി ഞാൻ റിസർച്ച് ചെയ്ത് നോക്കണം. സോ അപ്പോൾ ബംബ്ലി മാസ് എന്ന് വിളിക്കുന്ന വലിയ നാരങ്ങ, വലിയ മധുര നാരങ്ങ എന്ന് പറയുമോ, അതിനെ ഐഡിയ ഇല്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു ബംബ്ലി മാസ് എന്ന് പറയുന്ന നാരങ്ങയുടെ ഇലയ്ക്കും ഭയങ്കര മണമാണ്, ഒരു രക്ഷയില്ലാത്ത. അതിൻ്റെ തിളിരില എടുത്ത് മണപ്പിച്ച് നോക്കണം. തിളിരെന്നല്ലേ, ആ തിളിരില എടുത്ത് മണപ്പിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു വല്ലാത്ത രീതിയിലുള്ള, നമ്മുടെ അവിടെയൊക്കെ മരത്തിൽ സ്ഥിരമായിട്ട് കയറുമ്പോൾ ആ മരത്തിൽ കയറിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് വീട്ടുകാർ കണ്ടുപിടിക്കുന്നത് ഡ്രസ്സ് മണത്ത് നോക്കിയാണ്. കാരണം ആ ഫ്ലേവർ, ആ ഒരു മണം, ആ ഒരു ഫ്രേഗ്രൻസ് നമുക്ക് ഭയങ്കരമായിട്ട് കിട്ടും. അങ്ങനെ മരത്തിൽ കയറുന്ന കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറയാൻ വന്ന കാര്യം വിട്ടുപോയി. അപ്പോൾ ഒരു ക്വസ്റ്റ്യനായിട്ടാണ് ഈ ഒരു ടൈം ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും വിശേഷങ്ങൾ കുറച്ചധികം കടന്നുപോയതുകൊണ്ട് നമുക്കൊരു പാട്ടൊക്കെ കേട്ടിട്ട് തിരിച്ചു വരാം. ഇപ്പോൾ ദാ ആ മരത്തിൽ കയറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം ആ മണം ഒന്ന് അടുത്തെത്തിയിട്ടുണ്ടാവും. ഇതേപോലെ നമുക്കിഷ്ടമുള്ള ഒരുപാട് മണങ്ങളും പ്രതീക്ഷിക്കാത്ത മണങ്ങളും, ഫ്രേഗ്രൻസ് എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് ഓർമ്മകൾ സമ്മാനിക്കുന്ന സംഭവം തന്നെയാണ്. അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട മണം ഇതുവരെ പെർഫ്യൂം ലോകത്ത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് ടെക്സ്റ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു 5000090017. ഇപ്പോൾ തൽക്കാലം നമുക്കൊരു ബ്യൂട്ടിഫുൾ ട്രാക്ക് കമ്മിങ് ആപ്പ് 917 ഈവനിങ്സിൽ സന്ദീപാണ് കൂടിയുള്ളത്. കേട്ട് കേട്ട് കൂട്ടുകൂടാൻ

0: Joy Alucas 917 Evenings presented by Joy Alucas world's favorite jeweler
1: powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thodangi authentic Arabic cuisine de ruchi ariyam call 4001707
0: and
1: Marza Hypermarket be fresh be you visit your nearest store today
3: വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സോ 9 to 1.7 FM 917 ഈവനിങ്സിൻ്റെ ടൈമാണ്. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. ഈ ഒരു ടൈം ചെറിയൊരു പണിയുമായിട്ടാണ് ഞാൻ എത്തുന്നത്. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു പണിയല്ലിത് കെണി.

പെർഫ്യൂംസിന്റെ കാര്യമൊക്കെ പറഞ്ഞു പോകുമ്പോൾ ഇന്ന് പെർഫ്യൂം റിലേറ്റഡ് തന്നെ ഒരു ചോദ്യം ചോദിക്കാമെന്ന് വിചാരിച്ചു. ആൻഡ് ലക്കി വിന്നേഴ്സിനെ കാത്തിരിക്കുന്നത് ഒരു സിനിമയുടെ ടിക്കറ്റാണ്. യെസ്, അപ്പൊ ഏത് സിനിമയാണെന്നുള്ളത് ലെറ്റ് ഇറ്റ് ബി ഓൺ സസ്പെൻസ്. ബട്ട് ദെൻ യെസ്, മത്സരം ഓൺ ആണ്. ആ ഒരു മത്സരത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ചോദ്യം ഇതാണ്, ലോകത്തെ തന്നെ ഏറ്റവും ഓൾഡസ്റ്റ് പെർഫ്യൂം ഫാക്ടറി എന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ ഓൾഡസ്റ്റ് സർവൈവിംഗ് ആയിട്ടുള്ള പെർഫ്യൂം ഫാക്ടറി ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതായിരിക്കും നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത്? ഓൾമോസ്റ്റ് ഒരു 4000 വർഷത്തെ പഴക്കമുണ്ട്, സോ ഡേറ്റിംഗ് ബാക്ക് ഓവർ 4000 years back. അത്രയും പ്രിസേർവ് ചെയ്ത് കൊണ്ടുവന്ന ഒരു ഫാക്ടറി ഇപ്പോഴും നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ ഓൾഡസ്റ്റ് സർവൈവിംഗ് പെർഫ്യൂം ഫാക്ടറി ലോകത്തുള്ളത് ഏതാണ്? 4000 വർഷങ്ങൾക്ക് പഴക്കമുള്ള, അല്ലെങ്കിൽ ആ ഒരു ലെഗസി കാത്തു സൂക്ഷിക്കുന്ന ആ ഒരു പെർഫ്യൂം ഫാക്ടറി എന്നുള്ളത് അറിയാന്നുണ്ടെങ്കിൽ ഒന്ന് ടെക്സ്റ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. എന്തായാലും ആ ഒരു ബ്രോൺസ് ഏജിലേക്ക്, 4000 വർഷം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ബ്രോൺസ് ഏജിലോട്ട് തന്നെ പോകണം. അതുകൊണ്ട് 4000 വർഷങ്ങൾക്ക് മുന്നേ പോയി 43,000 square feet വലിപ്പത്തിൽ പണിതിട്ടുള്ള ആ ഒരു ഫാക്ടറി ഏതാണെന്നുള്ളത് ഒന്ന് കണ്ടുപിടിച്ചിട്ട് തിരിച്ചു വന്നോളൂ. ഇതാണ് അപ്പൊ ഇന്ന് നമ്മുടെ പണി.

ബിക്കോസ് ഈ ഒരു കാര്യം ബേസ് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് എന്താണ് റിസർച്ച് നടത്താനുണ്ടായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ഒത്തിരി സംഭവങ്ങൾ വായിച്ചു പോകുന്നുണ്ടായിരിക്കും. ഇതൊക്കെയാണെങ്കിലും ബാക്കിയുള്ള ക്ലൂസ്, എന്തായാലും ഒരു ക്ലൂ കൂടെ ഞാൻ തരുന്നതായിരിക്കും, ദെൻ ആ ഒരു ക്ലൂവുമായിട്ട് ഞാൻ തിരിച്ചെത്തും എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്തിൻ്റെ ഒരു വോയിസ് മെസ്സേജ് വന്നിട്ടുണ്ട്. ശ്രീകാന്ത് ബ്രോ, ഞാൻ വോയിസ് കേട്ടിട്ടില്ല, ഞാൻ തീർച്ചയായിട്ടും ആ ഒരു വോയിസ് മെസ്സേജിലേക്ക് തിരിച്ചെത്തുന്നതായിരിക്കും. ആൻഡ് ദ മെസ്സേജസ് ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രാക്കുകളും നിങ്ങളുടെ അരികിലേക്ക് എത്തിച്ച സന്ദീപാണ് കൂടെ ഉള്ളത് ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. പെട്ടെന്ന് ഉത്തരം അയക്കാനായിട്ട് മറക്കണ്ട, ലോകത്തിലെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള പെർഫ്യൂം ഫാക്ടറി സ്ഥിതി ചെയ്യണ എവിടെയാണെന്ന് പറഞ്ഞാലും മതി, അല്ലെങ്കിൽ ഫാക്ടറിയുടെ പേര് കിട്ടിക്കഴിഞ്ഞാൽ അതൊന്ന് ടെക്സ്റ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക്.

0: 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sunil.
2: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
3: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
4: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കും. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
3: നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
5: വാട്ടർ ബിൽ. സ്റ്റേ ഹൈഡ്രേറ്റഡ് ആൻഡ് സ്റ്റേ ട്യൂൺഡ്.
6: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
7: ബ്രോട്ട് ടു യു ബൈ.
8: 2 പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
9: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.
10: കണ്ണുമട്ട് കാത്തിരുന്നിട്ടും.
11: നമസ്കാരം, ഞാൻ സംഗീത സംവിധായകൻ വിദ്യാധരൻ.
12: കൽപ്പാന്ത കാലത്തോളം
11: നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സുനോ. കേട്ട്

0: Joy Alucas 917 evenings presented by Joy Alucas world's favorite jeweler
1: powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thudangi authentic Arabic cuisine de ruji ariyam call 4001707
0: and
1: Marza Hypermarket be fresh be you visit your nearest store today ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.

0: 97 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
0: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Tudangi, authentic Arabic cuisine. Rijiyariyam. Call 4000-1707.
1: And
3: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
4: Welcome once again. Welcome back to Radio Suno 91.7 FM. 917 evenings in the time on Sandeep Anand Khode join cheyunnathu the studio clock il samayam 7 mani kazhinja 1 minute 41 second. Yet another beautiful ആയിട്ടുള്ള ഒരു ഈവനിങ് തന്നെയാണ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഫ്രേഗ്രൻസിൻ്റെ പുറകെ പോയപ്പോൾ ശരിക്കും പെർഫ്യൂം ഫ്രേഗ്രൻസിൻ്റെ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അവിടെ നിന്ന് ചെറുതായിട്ടൊന്ന് നമ്മളെ ഡൈവേർട്ട് ചെയ്യിപ്പിച്ചുകൊണ്ട് ശ്രീകാന്തിൻ്റെ ഒരു മെസ്സേജ് വന്നിട്ട്, ബട്ട് വെരി ടച്ചിങ് മെസ്സേജ് കേട്ടോ. ശ്രീകാന്ത് അത് ഓരോ വാക്കും പറഞ്ഞു പോകുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ആ വാക്കുകൾ ഇടറുന്നുണ്ടായിരുന്നു. ആൻഡ് യെസ് ഓഫ് കോഴ്സ് ഇത് കേൾക്കുമ്പോൾ ഒട്ട് മിക്കവാറും തന്നെ ഒരുപാട് പേർക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. മേ ബി ഇപ്പോഴത്തെ ആ ഒരു ജനറേഷന് ദി മൈറ്റ് നോട്ട് റിലേറ്റ് ടു, പക്ഷേ എന്നാലും 90s കിഡ്സിനൊക്കെ ഒരു പക്ഷേ നല്ല രീതിയിൽ തന്നെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം. എന്തായാലും ശ്രീകാന്തിൻ്റെ ആ ഒരു മെസ്സേജോടെ ആകട്ടെ ഈ ഒരു അവർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദി മെസ്സേജ്.
5: എത്ര പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നല്ലോ. ഇപ്പം ഡ്രൈവ് ചെയ്തിരിക്കുമ്പോൾ പെട്ടെന്ന് യാദൃശ്ചികമായിട്ടാണ് കേട്ടത്, മണം, സ്മെല്ല്, ഓർമ്മയുള്ള സ്മെല്ല്, അങ്ങനെ പെർഫ്യൂം റിലേറ്റഡ് ആയിട്ട് പറയാനുള്ള എനിക്ക് ഓർമ്മയുള്ള ഒരു സ്മെല്ല്, ഇപ്പോഴും ഓർക്കുമ്പോൾ ഒരുപാട് ഓർമ്മകൾ വരുന്ന ഒരു സ്മെല്ല് എന്ന് വെച്ചാല്, എനിക്ക് തോന്നുന്നത് ഗവൺമെന്റ് സ്കൂളിലോ അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂൾസിലോ ഒക്കെ പഠിച്ചവർക്കായിരിക്കും നാട്ടില് റിലേറ്റ് ചെയ്യാൻ പറ്റുക. ഒരു 12 മണിയാകുമ്പോൾ ഉച്ചയ്ക്ക് ഒരു ആ സമയത്തോടെ ഉച്ചക്കത്തെ ഊണിന് മുമ്പായിട്ട് ബെല്ലടിക്കുന്നതിന് മുമ്പായിട്ട് ഒരു 11:30 മണിയാകുമ്പോൾ ആ കഞ്ഞിപ്പരയുടെ അടുത്തു നിന്നൊരു മണം വരും. നല്ല ചോറും അരിയും പയറുകൂടിട്ട് കഞ്ഞി തിളപ്പിക്കുന്നതിന്റെ മണം, അതൊരുപാട് ഓർമ്മകളുള്ള മണമാണ്. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അപ്പോൾ തൊട്ട് വിശപ്പ് തുടങ്ങും എല്ലാവർക്കും ആ മണം. പിന്നെ എവിടെയും ഞാൻ ആ മണം, എനിക്ക് ആ മണം അനുഭവിക്കാൻ പറ്റിയിട്ടില്ല. അതൊരുപാട് ഓർമ്മകൾ തരുന്ന ഒരു സ്മെല്ലാണത്.
4: We could feel it. അത് പറഞ്ഞു പോകുമ്പോൾ തീർച്ചയായിട്ടും ആ കഞ്ഞിപ്പരയുടെ അടുത്ത് പോകുമ്പോൾ ഉള്ള മണമെന്ന് പറയുമ്പോൾ ജസ്റ്റ് സൗണ്ടിൽ വരുന്ന ആ ഒരു ഇടർച്ച ഉണ്ടല്ലോ, അത് കേൾക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് എത്ര മാത്രമാണ് മിസ് ചെയ്യുന്നത്. ശ്രീകാന്ത് മാത്രമല്ല, ശ്രീകാന്തിനെ പോലെ ഒരുപാട് പേര് ഔട്ട് ദെയർ ഇപ്പോൾ ആ ഒരു ഓർമ്മകളൊക്കെ തന്നെ മനസ്സിലൂടെ കടന്നു പോയിട്ടുണ്ടായിരിക്കാം. എന്തായാലും നമുക്ക് ആ ഒരു ഓർമ്മകളൊക്കെ തന്നെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കുറച്ച് എക്സ്പോസ്ഡ് ആയിട്ടിരിക്കണം, നമ്മൾ കുറച്ച് സോഷ്യലായിട്ട് തന്നെ ഇരിക്കണം, മറ്റുള്ളവർക്ക് നമ്മളെ അപ്രോച്ച് ചെയ്യാനായിട്ട് തോന്നണം. അതുകൊണ്ടാണ് പലപ്പോഴും ഞാൻ പറയുന്നത് ഒതുങ്ങിക്കൂടി വീട്ടിൻ്റെ അകത്തേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഫ്ലാറ്റിലേക്ക്. ഫ്ലാറ്റ് ചിലപ്പോൾ അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന സ്ഥലം ചിലപ്പോൾ നമുക്ക് അത്രയും ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട സ്ഥലമായിരിക്കാം. അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നമ്മുടെ വീട്ടിലേക്ക് ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യാമല്ലോ. സോ ആ ഒരു സൗഹൃദങ്ങളൊക്കെ തന്നെ നാളെ ഇപ്പോൾ ശ്രീകാന്ത് പറഞ്ഞ പോലെ ഒരു ഓർമ്മ എന്ന് പറയുന്ന സംഭവം നമുക്ക് എവിടെയെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഇൻസ്റ്റൻസസ്, മൊമെൻറ്റ്സ് നമ്മൾ തന്നെ ഉണ്ടാക്കണം. ആ ഒരു എന്താണ്

ട്രസ്റ്റ്, ആ ഒരു ഗ്യാരണ്ടി നിങ്ങളുടെ അടിയിൽ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ അടുത്ത നമ്മുടെ ആ ഒരു സെഗ്മെന്റ് ഒന്ന് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി വരുന്നു. ലെറ്റ്സ് ഗെറ്റ് ഇൻ ബാക്ക് ടു പണിയല്ലേ ഇത് കെണി.

അയ്യോ അളിയാ വൈൻഡപ്പിയല്ലേ വൈൻഡപ്പിയല്ലേ, ഞാൻ ചോദ്യം കേട്ടില്ല എന്ന് പറഞ്ഞിട്ട് ജിജിത്ത് ഓക്കെ ജിജിത്താണ് മെസ്സേജ് അയച്ചേക്കുന്നത്. എന്ത് പേരല്ലേ, ഇന്ന് ഫുള്ള് വെറൈറ്റി പേരുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം എന്തായാലും ജിജിത്തെ ഞാൻ ആ ഒരു ക്വസ്റ്റ്യൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം, ഒരു ചെറിയ ചാൻസ് കൂടെ. അപ്പം നമ്മുടെ ജിജിത്ത് അല്ലേ, അപ്പം ജിജിത്തിന് ആ ഒരു എന്താണ് ചാൻസ് കൊടുക്കണമല്ലോ. അൻസൽ ഹബീബ് റൈറ്റ് ആയിട്ടുള്ള സ്ഥലവും അതേപോലെ തന്നെ ആ ഒരു ഫാക്ടറിയുടെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട്. വെൻസ് മീ എന്ന അക്കൗണ്ടിൽ നിന്നും ശരിയുത്തരം വന്നിട്ടുണ്ട്. മാത്യു ശരിയുത്തരം പറയുന്നു, ഇന്ന സ്ഥലത്തെ ആർക്കിയോളജിക്കൽ സൈറ്റ് അല്ലേ അത് എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആസ്പയർ എന്ന അക്കൗണ്ടിൽ നിന്നും ഉത്തരം വന്നിട്ടുണ്ട്. ഷൈൻ റൈഡ് ആൻസർ പറയുന്നു, സിന്ധു റൈഡ് ആൻസർ ആണ് പറഞ്ഞിരിക്കുന്നത്. സച്ചിൻ റൈഡ് ആൻസർ, റാഷിദ് റൈഡ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. അഞ്ജന റൈഡ് ആൻസർ പറയുന്നു, റോബിൻ റൈഡ് ആൻസർ, സോലി പറഞ്ഞിരിക്കുന്ന ഉത്തരം ശരിയാണ്. ആൻഡ് ഓൾസോ സന്തോഷ് റൈഡ് ആൻസർ പറയുന്നു, വിവേക് റൈഡ് ആൻസർ, മുഹമ്മദ് റൈഡ് ആൻസർ പറഞ്ഞിട്ടുണ്ട്, ഹാരിഷ് റൈഡ് ആൻസർ, നഫീസ് റൈഡ് ആൻസർ, ലിജോ റൈറ്റ് ആൻസർ ആണ്, സീസർ ശരിയുത്തരം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതേ ശരിയുത്തരങ്ങളുടെ ഒരു ഘോഷയാത്ര ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചോദ്യം ഇതായിരുന്നു, ലോകത്ത് തന്നെ ഏറ്റവും പഴക്കം ചെന്ന ഒരു പെർഫ്യൂം ഫാക്ടറി, അത് 4000 വർഷങ്ങൾക്ക് മുന്നേ ആയിരുന്നു, ഐ മീൻ 4000 വർഷങ്ങൾ പഴക്കമുള്ള പെർഫ്യൂം ഫാക്ടറി ആണെന്നുള്ളത് ഒരു ക്ലൂ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് പറയാൻ പറ്റുന്ന മറ്റൊരു ക്ലൂ, ഒരു ക്ലൂ കൂടെ തരാമോ എന്നൊക്കെ ഉള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു സ്ഥലം 4000 years back എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഒബ്വിയസ്ലി അന്തകാലം, ബ്രോൺസ് ഏജ്. ബ്രോൺസ് ഏജിലാണ് ഈ ഒരു എന്താണ് ഫാക്ടറി ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് ഒരു എർത്ത് ക്വേക്ക് വന്നതിൽ പിന്നെ ഒരു നാച്ചുറൽ കലാമിറ്റി വന്നപ്പോൾ എർത്ത് ക്വേക്കിന് ശേഷമാണ് ഈ കംപ്ലീറ്റ് ബിൽഡിങ്ങും എന്താണ് കംപ്ലീറ്റ് നശിച്ചു പോയി. അതിന് ശേഷം ആർക്കിയോളജി സൈറ്റ്സൊക്കെ ഗവേഷിച്ച് നടക്കുമ്പോൾ കുറച്ച് ആർക്കിയോളജിസ്റ്റ് കണ്ടുപിടിച്ചതായിരുന്നു 4000 വർഷങ്ങൾക്ക് മുന്നേ പഴക്കമുള്ള ഈ ഒരു പെർഫ്യൂം ഫാക്ടറി. അപ്പോൾ ഏത് സ്ഥലത്താണ് ഈ ഒരു പെർഫ്യൂം ഫാക്ടറി എന്നുള്ളത് കണ്ടുപിടിച്ചാൽ മതി എന്നുള്ളതാണ് ഞാൻ പറഞ്ഞിരുന്നത്. സ്ഥലം കുറേ പേരൊക്കെ തന്നെ കറക്റ്റായിട്ട് ഏത് ഫാക്ടറിയാന്നുള്ളതും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ മൈ ക്വസ്റ്റ്യൻ ഇസ് എവിടെയാണ് 4000 വർഷം പഴക്കമുണ്ടായിരുന്ന ആ ഒരു പെർഫ്യൂം ഫാക്ടറി, ഓൾഡസ്റ്റ് സർവൈവിംഗ് പെർഫ്യൂം ഫാക്ടറി ഏത് ഭാഗത്താണ്, ഏത് സ്ഥലത്താണ്? പെട്ടെന്ന് ടെക്സ്റ്റ് ചെയ്തോളൂ 5000997 ലേക്ക്. ഇത് പണിയല്ല, കെണിയാണ്.

0: പണിയല്ല ഇത് കെണി.
1: ബട്ട് ഇതേപോലുള്ള കുഞ്ഞു കുഞ്ഞു അപ്ഡേറ്റ്സ് ഒരിക്കലും കെണിയല്ല ഗൈസ്. കം ഓൺ, പെട്ടെന്ന് ആ മെസ്സേജ് ഒന്ന് അയക്കാനായിട്ട് മറക്കണ്ട. 5000097 ഞാൻ വെയിറ്റിംഗ് ആണ്. അപ്പോഴത്തേക്ക് നമുക്ക് ഒരു അടിച്ചു പുളിപ്പാട്ടൊക്കെ കേട്ടിട്ട് തിരിച്ചു വന്നാലോ. സന്ദീപാണ് കൂടെയുള്ളത് ഓൺ 917 ഈവനിങ്സ്. കേട്ട് കേട്ട് കൂട്ടുകൂടാൻ.

0: 91.7 FM.
1: Kato's happiness frequency.
2: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
3: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
2: മില്യണോ?
3: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
5: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
6: ആകെ സെഡാണ് മോനെ.
7: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാന്ന് പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
5: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്. ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
8: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കും 4411113. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.

0: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
1: പ്ലസ് ബെൽ GCC റേഡിയോ നാടക മത്സരം സീസൺ 4.
0: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
1: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.

0: സൂനോ.
1: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
2: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മുതൽ.
3: മോഹിപ്പിക്കും പെണ്ണാണി.
4: ഹായ്, ഞാൻ ആസിഫ് അലി.
5: യു ആർ ലിസണിംഗ് ടു
4: റേഡിയോ സുനോ 91.7, ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
6: 91.7 ഈവനിംഗ്സ്.

0: Joy Alucas 917 evenings presented by Joy Alucas world's favorite jeweler
1: powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thodangi authentic Arabic cuisine de ruji ariyam call 4000 1707
0: and
3: Marza Hypermarket be fresh be you visit your nearest store today
4: 43,000 സ്ക്വയർ ഫീറ്റ് വലിപ്പമുണ്ടായിരുന്ന ഒരു ഫാക്ടറി. യെസ്, അത്രയും വലിയൊരു ഫാക്ടറിയുടെ കഥയാണ് നമ്മൾ ദേ ഇങ്ങനെ ഒരു അൺവൈൻഡിങ് സ്റ്റേജിൽ എത്തി നിൽക്കുന്നത്. ഒരുപാട് പേര് തന്നെ നമുക്ക് ഇവിടെ റൈറ്റ് ആൻസേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെൽക്കമിംഗ് ബാക്ക് ടു 917 ഈവനിങ് സന്ദീപാണ് കൂടെയുള്ളത്. ലെറ്റ്സ് ഗെറ്റ് ഇൻ ബാക്ക് ടു പണിയൽ. ഇത് കെണി.

ലക്കി വിനേഴ്സിനെ കാത്തിരിക്കുന്നത് ഒരു വണ്ടർഫുൾ മൂവിയുടെ ടിക്കറ്റ് ആണ്. സോ ലക്കി വിനേഴ്സ് ആരൊക്കെയാണ് എന്നുള്ളത് കണ്ടുപിടിക്കണമെങ്കിൽ തീർച്ചയായിട്ടും റൈറ്റ് ആൻസർ എന്താണെന്നുള്ളത് അറിയണമല്ലോ. ബട്ട് ആ ഒരു ലിസ്റ്റ് നമുക്കിപ്പോൾ ലാസ്റ്റ് വന്നേക്കുന്ന ആ ഒരു ലിസ്റ്റ് കൂടി ഞാൻ വായിച്ചു പോവാം. വലീന റൈറ്റ് ആൻസർ പറയുന്നുണ്ട്, ഇക്ബാൽ മുഹമ്മദ് റൈറ്റ് ആൻസർ ആണ് പറഞ്ഞിരിക്കുന്നത്, ശ്രീകാന്ത് ഒരു റിയാക്ഷൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്, യെസ് ആൻസൽ ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു റൈറ്റ് ആൻസർ തന്നെയാണ്. ജഗദീഷ് റൈറ്റ് ആൻസർ, മീനു റൈറ്റ് ആൻസർ പറയുന്നു, ഫൈസ് റൈറ്റ് ആൻസർ, ഷൈൻ റൈറ്റ് ആൻസർ ആണ് പറയുന്നത്, വിജീഷ് റൈറ്റ് ആൻസർ, ആൻഡ് ഓൾസോ ആൽബി റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്, ജോയ് റൈറ്റ് ആൻസർ, നൌഷാദ് റൈറ്റ് ആൻസർ, മനാഫ് പറഞ്ഞിരിക്കുന്ന ഉത്തരം ശരിയാണ്, ബിനു റൈറ്റ് ആൻസർ, സുമൻ ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്, അമീർ ചെറുതായിട്ട് ഉത്തരം മാറിപ്പോയിട്ടുണ്ട് കേട്ടോ, ഫാസിൽ റൈറ്റ് ആൻസർ പറയുന്നു. സോ റൈറ്റ് ആൻസേഴ്സ് ഇങ്ങനെ ബാക്ക് ടു ബാക്ക് വരുമ്പോൾ ചോദ്യം എന്താണെന്ന് ആലോചിച്ച് കുറച്ച് പേര് നിൽക്കുകയാണ്. സോ ചോദ്യം എന്നുള്ളത് ലോകത്ത് തന്നെ ഏറ്റവും പഴക്കം ചെന്ന ഒരു ഫാക്ടറിയെ പറ്റിയിട്ടാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. എസ്പെഷ്യലി മണത്തിൻ്റെ കാര്യം സ്മെല്ല് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചു പോയപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന, അതായത് ഏകദേശം 4000 വർഷങ്ങൾക്ക് മേലെ പഴക്കമുള്ള ഒരു പെർഫ്യൂം ഫാക്ടറി, അതാണ് ടിൽ ഡേറ്റ് നമുക്ക് ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള പെർഫ്യൂം ഫാക്ടറി എന്നറിയപ്പെടുന്നത്. പക്ഷേ ഇതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നായിരുന്നു എൻ്റെ ചോദ്യം. ആ ഒരു ചോദ്യത്തിന് റൈറ്റായിട്ട് ഒട്ടുമിക്കവാറും എല്ലാവരും തന്നെ റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫാക്ടറിയുടെ പേരെന്നുള്ളത് പ്രൊനൗൺസ് ചെയ്യുന്ന പീർഗോസ് എന്നുള്ള ആ ഒരു പ്രൊനൗൺസിയേഷനാണ് വരുന്നത്. പീർഗോസ് എന്ന പ്രൊനൗൺസിയേഷനിൽ വരുന്ന സൈപ്രസിലുള്ള സ്ഥലമാണ് നമുക്ക് 4000 വർഷം പഴക്കമുള്ള ആ ഒരു പെർഫ്യൂം ഫാക്ടറി സമ്മാനിച്ചിട്ടുണ്ടായിരുന്നത്. ഇടയ്ക്ക് ഒരു നാച്ചുറൽ കലാമിറ്റി, എർത്ത് ക്വേക്ക് വന്നിട്ട് കംപ്ലീറ്റ് ബിൽഡിങ്ങും കൊളാപ്സായി പോയിട്ടുണ്ടായിരുന്നു. അത് പിന്നെ ആർക്കിയോളജിസ്റ്റുകൾ കണ്ടുപിടിച്ച് എന്താണ് റിസർച്ച് ചെയ്ത് 4000 വർഷത്തോളം പഴക്കമുണ്ട് എന്നുള്ളത് നമ്മുടെ അരികിലേക്ക് റൈറ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കൊണ്ടെത്തിക്കുകയായിരുന്നു. അപ്പോൾ ഈ കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഓൾഡസ്റ്റ് ആയിട്ടുള്ള സർവൈവിംഗ് പെർഫ്യൂം ഫാക്ടറി ആ വിശേഷങ്ങൾ കറക്റ്റായിട്ട് കണ്ടുപിടിച്ച നമ്മുടെ ലിസ്ണേഴ്സിന് കൺഗ്രാജുലേഷൻസ്. കൺഗ്രാജുലേഷൻസ് മാത്രമല്ല, ഞാൻ പറഞ്ഞ പോലെ തന്നെ ലക്കി വിനേഴ്സിനേക്കാത്ത മൂവിയുടെ ടിക്കറ്റ്സ് ആ വെയിറ്റിംഗ്. ഏത് മൂവിയാണെന്ന് അറിയാനായിട്ട് സസ്പെൻസ് സസ്പെൻസ്, അതെന്തായാലും ഞാൻ സർപ്രൈസ് ആയിട്ട് വെച്ചേക്കാണ്. ബട്ട് ദെൻ യെസ്, ഒരു കാര്യവും കൂടി പറയാനുള്ളത് ടെറക്കോട്ട ജാസിൽ, അതായത് മൺകലങ്ങളിലാണ് ഇവർ ആർക്കിയോളജിസ്റ്റ് ഒരുപാട് സംഭവങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ഒത്തിരി ബ്ലെൻഡുകൾ, ഓരോരോ പെർഫ്യൂംസിൻ്റെ ഫ്രേഗ്രൻസിൻ്റെ ബ്ലെൻഡുകൾ, പൈൻ, ലാവൻഡർ, റോസ്മെറി, കൊറിയാൻഡർ, ബേ ലീഫ്, ഇതൊക്കെ വെച്ചിട്ട് ഒലിവ് ഓയിൽ പ്രിസേർവ് ചെയ്തിട്ടുള്ള സംഭവങ്ങളൊക്കെ തന്നെ അന്നത്തെ കാലത്ത് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. 2004 ഈ ഒരു കണ്ടുപിടുത്തവും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത്. ബട്ട് ദെൻ യെസ്, ലോകത്തെ ഏറ്റവും പഴക്കം ചെന്ന ആ ഒരു ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് സൈപ്രസിലാണ്. ഇനിയിപ്പം ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലും വെച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇൻഫർമേഷൻ ധൈര്യമായിട്ട് പറയാം കേട്ടോ. പെർഫ്യൂമിൻ്റെ കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ നമുക്കൊരു ട്രിപ്പ് പോയാലോ? യെസ്, വെറും ട്രിപ്പല്ല, ഊത് ട്രിപ്പിലേക്കാണ്.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency.
1: Now available on Google Play Store
0: and
1: App Store.
2: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
3: Water bill. Stay hydrated and stay tuned.
4: ഓർമ്മിപ്പിക്കുന്നു Radio Suno.
5: Brought to you by
6: രണ്ട് പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
7: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.
8: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
9: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
8: മില്യണോ?
9: അതെ, CB 2026 Million Riyals Dream.
7: കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 Million Riyals Dream. നേരം ടോട്ടൽ 5 million ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 Riyal ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
6: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
5: You're listening to
10: 917 Evenings. Joy Alukas 917 Evenings,
11: presented by
12: Joy Alukas, world's favorite jeweler.
13: Powered by
14: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4000 1707.
11: And
15: Marza Hypermarket. Be fresh, be you. Visit your nearest store today.

0: അപ്പ ഒരു കഥ സൊല്ലവാ.
1: വീണ്ടും ത്രില്ലടിപ്പിക്കാൻ പ്രണയിക്കാൻ ഗാട്ടാ ഗുസ്തി 2
2: സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട്.
1: വിഷ്ണു വിശാൽ, രമ്യ കൃഷ്ണൻ, ഐശ്വര്യലക്ഷ്മി തുടങ്ങി വമ്പൻ താരനിരയുമായി ഗാട്ടാ ഗുസ്തി 2.
3: ക്വൈറ്റ് എക്സൈറ്റിംഗ്.
1: ഗാട്ടാ ഗുസ്തി 2 വിജയകരമായി പ്രദർശനം തുടരുന്നു.
4: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് അസോസിയേറ്റ് പാർട്ണർ സിംപ്ലി സൗത്ത് ഡോട്ട് ടിവി.
5: മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
4: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
6: Let's play football.
7: Football Mania.
8: എതിരാളികളുടെ ബോക്സിലേക്ക് ഇരച്ചു കയറുന്ന മഹാമേരു. വെറും 54 അന്താരാഷ്ട്ര മത്സരങ്ങളിൽ നിന്ന് 62 ഗോളുകൾ. മത്സരങ്ങളിൽ തുടർച്ചയായ ഗോൾ വേട്ട. ഈ ലോകകപ്പിൽ നിന്ന് മാത്രം 7 ഗോളുകൾ. ഇതൊരു ഗോൾ മെഷീന്റെ കഥയാണ് എർലിംഗ് ഹാലണ്ടിന്റെ. 2000 ജൂലൈ 21 ഹാലണ്ട് ജനിക്കുന്നത്. അച്ഛൻ പ്രീമിയർ ലീഗിലെ പ്രശസ്ത ഫുട്ബോളർ ആയിരുന്നു. അമ്മ ഗ്രീ മാരിറ്റ ഹെപ്റ്റാത്ലൺ താരവുമായിരുന്നു. ബ്രൈൻ എഫ് കെ എന്ന ക്ലബിലൂടെയായിരുന്നു ഹാലണ്ടിന്റെ തുടക്കം. 2022 മാഞ്ചസ്റ്റർ സിറ്റിയിലേക്ക് എത്തുന്നു. അവിടെ മുതൽ ലോകമറിയുകയായിരുന്നു ഈ സൂപ്പർ സ്ട്രൈക്കറെ. ലോകത്തെ ഏറ്റവും മികച്ച ഗോൾ വേട്ടക്കാരിൽ ഇന്ന് 1 സ്ഥാനത്തുള്ള പേരുകളിൽ ഒന്നാണ് എർലിംഗ് ഹാലണ്ടിന്റേത്. ഹാലണ്ടിന്റെ ഹണ്ട് ഇനിയും തുടരുമോ? കാത്തിരുന്ന് കാണാം.
7: Football Mania.
9: Hi, Nan Indrans.
10: You are listening to
9: Radio Suno 91.7, Qatar's beloved radio station.

0: വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സെന്റർ 91.7 FM 917 ഈവനിങ്സ് ഇന്റെ ടൈം സന്ധ്യമാണ് കൂടെയുള്ളത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ 49:22. എവറിബഡി ഈസ് വെയിറ്റിംഗ് ഫോർ ന്യൂ അപ്ഡേറ്റ്സ് അല്ലേ. ഖത്തറിൽ നടക്കുന്ന ഒരുപാട് ഇവന്റുകളുടെ വിശേഷങ്ങൾ പറയാനുണ്ട്. ബട്ട് ദെൻ അതിലോട്ട് പോകുന്നതിന് മുന്നേ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ദറ്റ് വി ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ് എന്നുള്ളത്. സോ നമ്മുടെ ആ ഒരു ആരോഗ്യവും കാര്യങ്ങളും ഒക്കെ നമ്മൾ നോക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. വെള്ളം കുടിക്കാനായിട്ട് മറന്നു പോകണ്ട. എവിടെയാണ് ഞാൻ എത്താൻ പോകുന്നതെന്ന് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം. വാട്ടർ ബെൽ, ചെറുതായിട്ട് ആ ഒരു വാട്ടർ ബെല്ലിൻ്റെ മാത്രമല്ല ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഓർമ്മപ്പെടുത്തൽ ഓൾമോസ്റ്റ് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആവുന്നുണ്ട് എന്നുള്ള മെസ്സേജൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു മെസ്സേജ് വരുമ്പോൾ എങ്ങനെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാതിരിക്കും. വാട്ടർ ബെല്ലിൻ്റെ ടൈം ദാ പെട്ടെന്ന് പോയി വെള്ളമൊക്കെ കുടിച്ച് ഉഷാറായിട്ടിരുന്നോളൂ
1: കേട്ടോ.
0: ഇൻഫാക്ട് വെള്ളത്തിൻ്റെ കാര്യം മാത്രമല്ല, പുറത്തുള്ള ക്ലൈമറ്റ് അത്യാവശ്യം നല്ല രീതിയിലുള്ള ചൂട് ക്ലൈമറ്റിലേക്ക് രാത്രി സമയങ്ങൾ മാറുന്നു എന്നുള്ള അപ്ഡേറ്റ് കഴിഞ്ഞ ദിവസം തന്നെ ഖത്തർ മെട്രോളജി ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു അറിയിപ്പോട് കൂടി തന്നെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതിന് വേണ്ട റിക്വയർമെൻറ്റ്സ് കുറച്ചധികം വെള്ളം കുടിക്കാനായിട്ട് വിട്ടുപോരുത്. ഇഫ് അറ്റ് ഓൾ യുവർ ട്രാവലിംഗ് വേറെ സ്ഥലങ്ങളിലേക്കൊക്കെ ട്രാവൽ ചെയ്യാനുള്ള പ്ലാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ 7 to 8 glass of water ഫ്ലൈറ്റിലാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ അതിന് മുന്നേ ആയിട്ട് കുടിക്കണം എന്നുള്ള അപ്ഡേറ്റ് കൂടി മിനിസ്ട്രി പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. വൈ? ബിക്കോസ് നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് പ്രഷറൈസ്ഡ് ആയിട്ടുള്ള ഒരു ക്യാബിനിലായിരിക്കും നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ പ്രഷറൈസ്ഡ് ക്യാബിനിലിരിക്കുമ്പോൾ നമ്മൾ അറിയാണ്ട് തന്നെ ബോഡിയിൽ നിന്ന് വാട്ടർ കണ്ടൻറ്റും ഇലക്ട്രോലൈറ്റ്സ് ഒക്കെ തന്നെ ചോർന്നു പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ അത് നമ്മൾ അറിയാണ്ട് സംഭവിക്കുന്നതുകൊണ്ട് ഈ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊന്നും നമുക്ക് തോന്നില്ല. എങ്കിലും ബോഡി എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു തളർച്ചയും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. Make sure that you drink properly. നല്ല ഒരു 7 to 8 glasses മാക്സിമം കുടിച്ചിട്ട് മാത്രമായിരിക്കണം, വെള്ളം കുടിച്ചിട്ട് മാത്രമായിരിക്കണം നമ്മൾ ആ ഒരു ഫ്ലൈറ്റിലേക്ക് എൻട്രി ചെയ്യേണ്ടത്. സോ ഉടനടി ട്രാവലൊക്കെ പ്ലാൻ ചെയ്യുന്ന കുറച്ചധികം ദീർഘ നേരം ഫ്ലൈറ്റിൽ സ്പെൻഡ് ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ മനസ്സിൽ വയ്ക്കുക. നമ്മളുടെ ആരോഗ്യം നോക്കാൻ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ആ ഒരു അപ്ഡേറ്റ് കൂടി നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ തന്നെ നമുക്ക് ഭയങ്കരമായിട്ടുള്ള കാറ്റ്, പൊടിക്കാറ്റ് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ള ഒരു അപ്ഡേറ്റ് കൂടി ഖത്തർ മെട്രോളജി ഡിപ്പാർട്ട്മെൻറ്റ് പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ മാസ്ക് കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ട റിക്വയർമെൻസും പ്രിക്കോഷൻസ് എടുക്കാനൊക്കെ ഉള്ളത് നമുക്ക് അറിയാമെന്നുള്ള കാര്യമാണ്. അപ്പോൾ ആ കാര്യത്തിലോട്ട് കൂടി ഒന്ന് ശ്രദ്ധ കൊണ്ടുപോകേണ്ടതാണ് കേട്ടോ. കാര്യങ്ങളൊക്കെ പറഞ്ഞ് അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുന്നത് സന്ദീപാണ് ഓൺ ഖത്താസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. കേട്ട് കൂട്ടുകൂടാം.

0: വചനങ്ങളിലൂടെ.
1: പ്രയാസം അനുഭവിക്കുന്ന ഒരാൾക്ക് ആരാണോ ആശ്വാസം നൽകുന്നത്, അയാൾക്ക് അല്ലാഹു ഇഹത്തിലും പരത്തിലും ആശ്വാസം നൽകുന്നതാണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ഇഷാ ബാങ്കിനുള്ള സമയം.

0: വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സുനർ 91.7 FM 917 ഈവനിങ്സിന്റെ ടൈമാണ്. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. സ്റ്റുഡിയോ ക്ലോക്കിൽ ദേ 8 മണിയൊക്കെ കഴിഞ്ഞിരിക്കുന്ന ഈ ഒരു സമയം തീർച്ചയായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ്. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് കുറേ പ്രൊമോ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ബട്ട് ദെൻ ഫോർ ദ വൺസ് ഹു ലവ് തിയേറ്റർ ആർട്ട്,
1: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
2: ജിസിസി റേഡിയോ നാടക മത്സരം സീസൺ 4.
1: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
2: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.
0: Of course, yes, ഇനി അങ്ങടേക്കുള്ള ടൈം എന്ന് പറയുന്നത് ആ ഒരു കോമ്പറ്റീഷന്റെ ടൈമാണ്. ബട്ട് കീപ്പിംഗ് അസൈഡ് ദാറ്റ്, ഒത്തിരി പേർക്ക് സന്തോഷം നൽകുന്ന ഒരു ന്യൂസ് കൂടിയാണ് കേട്ടോ. ബിക്കോസ് വി ഹാവ് ബീൻ ഹിയറിംഗ് ഫ്രം എ ലോട്ട് ഓഫ് ലിസണേഴ്സ്. നമുക്ക് ഒരുപാട് ലിസണേഴ്സ് തന്നെ നമ്മളോട് ചോദിക്കുന്നുണ്ടായിരുന്നു എന്നാണ് റേഡിയോ നാടകം ആ ഒരു മത്സരം വീണ്ടും വരുന്നത്, അതിന്റെ അടുത്ത സീസൺ എപ്പോൾ വരും. സേ 4th season ഇസ് റൈറ്റ് ഹിയർ. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് ദ കോമ്പറ്റീഷൻ. ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്ന് കിട്ടുന്ന ഒരു വൈബ്, എനർജി, ദ ടുഗദർനെസ്, ടീം വർക്ക് എന്നൊക്കെ പറയുന്ന വേറെ ലെവൽ തന്നെയാണ്. നമുക്ക് ഇമോഷണലി അത്രയും കണക്ട് ചെയ്യാൻ പറ്റുന്ന, അതേപോലെ വിഷ്വലൈസ് ചെയ്തെടുക്കാൻ പറ്റുന്ന മറ്റൊരു ആർട്ട് ഫോം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ഗോയിങ് ടു ബി എ ക്വസ്റ്റ്യൻ മാർക്ക്. പെർ സേ ഡസന്റ് മീൻ ദാറ്റ് ആ ഒരു കോമ്പറ്റീഷന്റെ വൈബ് ഒന്നും വേണ്ടെന്നല്ല. കോമ്പറ്റീഷൻസ് ഒരു ഫ്രണ്ട്ലി കോമ്പറ്റീഷൻ ഉണ്ടെങ്കിലല്ലേ ഇങ്ങനെയുള്ള മത്സരങ്ങൾക്കൊക്കെ നമുക്കും ഉഷാർ കൂടുള്ളൂ. അപ്പൊ എന്തായാലും ഉഷാറായിട്ട് ആ ഒരു സ്ക്രിപ്റ്റുകളൊക്കെ തന്നെ പോന്നോട്ടെ. PR@suno.qa. PAS in Papa, R AS in Romeo. @suno.qa എന്ന മെയിൽ ഐഡിയിലേക്കാണ് നിങ്ങളുടെ എൻട്രീസ് അയക്കേണ്ടത്. ആ ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടി ഇതാ അടുത്ത ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് കമ്മിങ് അപ്പ് ഓൺ ഖത്താസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
1: വീണ്ടും ത്രില്ലടിപ്പിക്കാൻ പ്രണയിക്കാൻ ഗാട്ടാ ഗുസ്തി 2
2: സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട്.
1: വിഷ്ണു വിശാൽ, രമ്യ കൃഷ്ണൻ, ഐശ്വര്യലക്ഷ്മി തുടങ്ങി വമ്പൻ താരനിരയുമായി ഗാട്ടാ ഗുസ്തി 2.
3: ക്വൈറ്റ് എക്സൈറ്റിംഗ്.
1: ഗാട്ടാ ഗുസ്തി 2 വിജയകരമായി പ്രദർശനം തുടരുന്നു.
4: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് അസോസിയേറ്റ് പാർട്ണർ സിംപ്ലി സൗത്ത് ഡോട്ട് ടിവി.
5: ഹായ്, ഞാൻ അരവിന്ദ് വേണുഗോപാൽ.
6: മഴ പാടും കുളിരായി.
5: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഏപ്രിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: Naseem Surgical and Medical Center.
3: ചൂടുകാലത്ത് ഹൃദ്രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഞാൻ ഡോക്ടർ ബദറുദ്ദീൻ യൂനസ്, കാർഡിയോളജിസ്റ്റ്, നസീം മെഡിക്കൽ സെന്റർ, അൽക്കോർ. ഹൃദയ രോഗമുള്ളവർ ശരീരത്തിലെ ജലാംശം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. അതിനായി ദിവസവും 10 മുതൽ 12 ഗ്ലാസ് വരെ വെള്ളം കുടിക്കണം. തണുപ്പ് തരുന്ന ആഹാരങ്ങൾ, വാട്ടർമെലൺ, കുക്കുംബർ, പച്ചക്കറികൾ എന്നിവ അധികമായി ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അമിത ആഹാരം, മദ്യപാനം, കോഫി, ഷുഗർ ഡ്രിങ്ക്സ് എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുകയും വേണം. ചൂട് അധികരിച്ച സമയത്തുള്ള എക്സർസൈസ് പരമാവധി ഒഴിവാക്കുക. രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള സമയത്ത് പുറം ജോലികളിൽ ഏർപ്പെടാതിരിക്കുന്നതാണ് ഉത്തമം. തലകറക്കം, നെഞ്ചിടുപ്പ്, നെഞ്ചുവേദന, അധിക ക്ഷീണം എന്നിവ അനുഭവപ്പെടുകയാണെങ്കിൽ ഡോക്ടറുടെ ഉപദേശം തേടാൻ മടിക്കരുത്.
2: Naseem Surgical and Medical Center. Appointment-ukalkkayi vilikku 444-111-1133.

വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സുനോ 91.7 FM 917 ഈവനിംഗ്സിന്റെ ടൈമാണ്. സന്ദീപാണ് കൂടെയുള്ളത്. യെറ്റ് അനദർ ഇമ്പോർട്ടന്റ് അപ്ഡേറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. ആൻഡ് പേരൻസ് ദാ ഇത് കേൾക്കുമ്പോൾ കുറച്ചധികം സന്തോഷിക്കാനുള്ള സാധ്യതകളുണ്ട്. ഒരു പക്ഷേ സ്കൂളൊക്കെ അടച്ച് സമ്മർ വെക്കേഷൻ കുട്ടികൾക്ക് മീനിങ് ഫുൾ ആക്കാനായിട്ട് കുറച്ചുകൂടി എൻഗേജിംഗ് ആയിട്ടുള്ള ആക്ടിവിറ്റീസും എന്റർടൈൻമെന്റും, എന്നാൽ ആ ഒരു ബ്രേക്ക് ഭയങ്കര ലോങ് ആയിട്ട് തോന്നാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സമ്മർ ക്യാമ്പുകളാണ് ഖത്തറിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ആൻഡ് ഇൻ ദ ലൈൻ ഓഫ് ട്രസ്റ്റ് മീ ഗൈസ് ദേർ ആർ ലോട്ട് ഓഫ് സമ്മർ ക്യാമ്പ്സ് ഹാപ്പനിങ്. യു ഡി എസ് ടി ജൂനിയർ വുൾഫ് സമ്മർ ക്യാമ്പ് നടക്കുന്നുണ്ട്. ഈ ഒരു സമ്മർ ക്യാമ്പ് നടക്കുന്നത് June 20 to August 20 വരെയാണ്. രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 2 വരെയാണ് ഈ ഒരു അടിപൊളി ഇവന്റ്, ഈ ഒരു അടിപൊളി ക്യാമ്പ് നടക്കുന്നത്. ഫ്രം ചിൽഡ്രൻ ഏജ് ഫ്രം 5 to 12 ആണ്. സോ 5 മുതൽ 12 വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റീസ്, ഇ ഗെയിമിംഗ്, അതേപോലെ ക്രിയേറ്റീവ് ആർട്സ്, സ്വിമ്മിംഗ്, സ്പോർട്സ് ഒക്കെ കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സമ്മർ ക്യാമ്പാണിത്. യു ഡി എസ് ടി ജൂനിയർ വുൾഫ് സമ്മർ ക്യാമ്പിലേക്ക് കടക്കാനായിട്ട് നമുക്ക് എൻട്രി ഫീയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓൺലൈൻ ചെക്ക് ചെയ്ത് നോക്കിയാൽ അതിൻ്റെ വ്യക്തമായിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. ഇനി എഡ്യൂക്കേഷണൽ സിറ്റിയിൽ എബിലിറ്റി ഫ്രണ്ട്ലി സമ്മർ ക്യാമ്പ് നടക്കുന്നുണ്ട്. സ്പെഷ്യൽ കിഡ്സിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സമ്മർ ക്യാമ്പ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഏജ് ഗ്രൂപ്പ് ഇസ് ഫ്രം 5 to 18, 5 to 18 വരെയുള്ള കുട്ടികൾക്ക് വേണ്ടി. ആൻഡ് സ്റ്റാർട്ടിംഗ് ഫ്രം July 5, July 30 വരെ നമുക്ക് ഈ ഒരു ഇവന്റ് ആസ്വദിക്കാനായിട്ട് സാധിക്കും. 2 ഇവന്റ് നടക്കുക. അഗെൻ ഹിയർ ഓൾസോ വൈഡ് റേഞ്ച് ഓഫ് ആക്ടിവിറ്റീസ്, കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഗാർഡനിങ്, ഇന്ററാക്റ്റീവ് ഔട്ടിങ്സ് കാര്യങ്ങളൊക്കെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള എൻവയോൺമെന്റ് ആണ് എഡ്യൂക്കേഷണൽ സിറ്റി റീക്രിയേഷണൽ സെന്ററിൽ നമുക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞ പോലെ തന്നെ ഇറ്റ് ഇസ് നോട്ട് ലിമിറ്റഡ്, വി ഹവ് ഗോട്ട് എൻ നമ്പർ ഓഫ് ഓപ്ഷൻസ്. ഇനി അടുത്തൊരു ഓപ്ഷൻ എന്താണെന്ന് അറിയാനായിട്ട് വെയിറ്റ് ആൻഡ് കീപ് ലിസ്ണിംഗ്. ഐ ബി ബാക്ക് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

ഗാൻ റേഡിയോ 91.7 FM 917 ഇവനിങ്സിന്റെ ടൈം സന്ദീപാണ് കൂടെയുള്ളത്. അപ്പൊ കുട്ടിമക്കൾസിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ഇവന്റുകൾ, സ്പെഷ്യലി ക്യാമ്പുകൾ, സമ്മർ ക്യാമ്പുകൾ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇനി അടുത്ത സമ്മർ ക്യാമ്പ് കത്ത നാഷണൽ ലൈബ്രറി സമ്മർ ക്യാമ്പാണ്, 7th edition. അപ്പൊ തന്നെ നമുക്കറിയാം എത്രത്തോളം സക്സസ്ഫുൾ ആയിരുന്നു കഴിഞ്ഞ 6 editions എന്നുള്ളത്. 7th edition ആണ് നമ്മുടെ അരികിലേക്ക് എത്തുന്നത്. കുട്ടികൾക്ക് വേണ്ടിയിട്ട് വിവിധ തരം ആക്ടിവിറ്റീസും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. യങ് അഡൾട്സിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ക്യാമ്പ് കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്, ഫീച്ചറിംഗ് 8 specific ആക്ടിവിറ്റീസ് ഇൻക്ലൂഡിംഗ് STEM വർക്ക്ഷോപ്പ്, സ്റ്റോറി ടെല്ലിംഗ്, ആർട്സ്, ക്രാഫ്റ്റ്സ്, ഇന്ററാക്റ്റീവ് ലേണിംഗ് സെഷൻസ്. അതേപോലെ തന്നെ ഇതൊക്കെ ഡിസൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നത് കുട്ടികളിലെ ആ ഒരു ക്രിയേറ്റീവ് മൈൻഡ് ഒന്ന് ഇവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ലവ് ഓഫ് ലേണിംഗ് എന്നുള്ള ഒരു കോൺസെപ്റ്റോട് കൂടിയാണ് ഈ ഒരു ഗംഭീരമായിട്ടുള്ള സമ്മർ ക്യാമ്പ് നടക്കുന്നത്. ഇനി ഇതൊന്നും അല്ലെങ്കിൽ ഖത്തർ ടോയ് ഫെസ്റ്റിവലിൽ ആ ഒരു ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ, DCC പോയി കഴിഞ്ഞാലും നമുക്ക് ആ സമ്മർ ക്യാമ്പ് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ്, ചിലയിടത്തൊക്കെ ഫീയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കിട്ടും. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. ഇനി ഒരുപാട് ഇൻഫർമേഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ എല്ലാം കൂടെ നമ്മുടെ ബ്രെയിനിൽ ഫീഡ് ചെയ്യാനായിട്ട് പറ്റില്ല. എനിക്കും ചെറുതായിട്ടൊന്ന് റെസ്റ്റ് ചെയ്യേണ്ട സമയമൊക്കെ ആയി വരികയാണ്. സോ നാളത്തെ ദിവസം പുതിയ കുറേ അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് കേട്ടുമുട്ടാം. ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM 917 ഈവനിങ്സിലൂടെ. അപ്പോൾ ചെറിയൊരു ടാറ്റ, ബൈ ബൈ, സി ഓൾ ടുമോറോ, ടേക്ക് കെയർ, ലവ് യു ഓൾ.

0: നമസ്കാരം, ഞാൻ ബാബു ആന്റണി.
1: എടാ നിനക്കൊക്കെ ഒരു ധാരണയുണ്ട്, ഈ കരാട്ടെ ബോക്സിംഗ് എന്നൊക്കെ പറഞ്ഞാൽ കണ്ടവനൊക്കെ തല്ലാനുള്ള ലൈസൻസ് ആണ്. അത്യാവശ്യം ഏറ്റവും പ്രചോദിക്കാനുള്ള ആയോധന കലയാണിത്.
2: യു ആർ ലിസ്ണിംഗ് ടു
0: റേഡിയോ സിനോ 91.7 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ മോർണിംഗ് സവാരി. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ. ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical centers, Searing Road. Healthy smiles anytime. For more information, call 4411 1133.
5: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop.

0: Radio Suno 91.7 FM, Qatar's favorite radio station. ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
1: റേഡിയോ നാടക മത്സരം സീസൺ 4.
0: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ഐഡി PR@suno.qa.
1: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.

0: 91.7 FM.
1: Qatar's favorite radio station.

0: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്. Power up your evenings with 917 evenings. Nyayar mudal vyaazham vare vaigeettu 5 mani mudal. 917
1: Joy Alukas 917 evenings presented by Joy Alukas, world's favorite jeweler.
2: Powered by
3: Khattarinde Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4001707
1: and
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: ചെക്കനും എണ്ണും ടെൻഷൻ അടിച്ച് ചങ്കു പറിച്ച് ചേർന്നൊരു കല്യാണം.
6: ഹായ്, ഞാൻ ഹണി റോസ്.
7: യു ആർ ലിസ്ണിംഗ് ടു
6: ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.9.

0: this.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on
0: Apple Podcast
1: and
0: Google Podcast. വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി
2: എൻഹാൻസിംഗ് യുവർ എവരിഡേ.
0: കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.

0: സുനോ 91.7 FM ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: ആക്ഷൻ
2: മോനെ ദിനേശ, അതിമോഹമാണ് അതിമോഹം.
1: ഹൊറർ തനിക്ക് പോകാൻ അനുവാദമില്ല. ഓ ഡ്രാമ
3: എന്റെ കുടുംബം എന്റെ സ്വർഗരാജ്യം.
1: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സുനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
4: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
5: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
6: ഹായ്, ഞാൻ സോണ നായർ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ

0: റേഡിയോ സുനോ 91.7 FM. കദർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ. ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
1: പ്ലസ് ബെൽ GCC റേഡിയോ നാടക മത്സരം സീസൺ 4.
0: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
1: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.
2: ഹായ്, ഞാൻ സുജാ ചേച്ചിയാണ്.
0: യു ആർ ലിസണിംഗ് ടു
2: റേഡിയോ സുനോ 91.7.

റേഡിയോ സുനോ 91.7 FM. 91.7 FM.

सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।

0: റേഡിയോ സുനോ 91.7 FM,
1: ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.

റേഡിയോ സുനോ 91.7 FM. Father's favorite radio station.